0: हरिः ॐ मनोबुद्ध्यहङ्कारचित्तानि नाहम् न च श्रोत्रजिह्वे न च घ्राणनेत्रे न च व्योमभूमिर्न तेजो न वायुः चिदानन्दरूपशिवोऽहम् शिवोऽहम् न च प्राणसंज्ञो न वै पञ्चवायुर्न वा सप्तधातुर्न वा पञ्चकोशः न वाक्पाणिपादौ न चोपस्थवायु चिदानन्दरूपशिवोऽहम् शिवोऽहम् न मे द्वेषरागौ न मे लोभमोहौ मदो नैव मे नैव मात्सर्यभावः न धर्मो न चार्थो न कामो न मोक्षहम् चिदानन्दरूपशिवोऽहम् शिवोऽहम् न पुण्यम् न पापम् न सौख्यम् न दुःखम् न मन्त्रो न तीर्थम् न वेदा न यज्ञाः अहम् भोजनम् नैव भोज्यम् न भोक्ता चिदानन्दरूपशिवोऽहम् शिवोऽहम् न मे मृत्युशङ्का न मे जातिभेदः मदो पिता नैव मे नैव माता च जन्म न बन्धुर्न मित्रम् गुरुर्नैव शिष्यः चिदानन्दरूपशिवोऽहम् शिवोऽहम् अहम् निर्विकल्पो निराकाररूपो विभुर्व्याप्य सर्वत्र सर्वेन्द्रियाणाम् सदा मे समत्वम् न मुक्तिर्न बन्धः चिदानन्दरूपशिवोऽहम् शिवोऽहम् നേടിയെടുക്കേണ്ട ഒന്നല്ല. പുതിയതായിട്ട് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയുമല്ല. നേടിയെടുക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ അനുഭവം തന്നെ അങ്ങനെയാണ്. എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ പോകും. സാക്ഷാത്കാരം എന്ന് പറയുന്നത് പുതിയതായിട്ട് നേടിയെടുക്കേണ്ട ഒരു സ്റ്റേറ്റാണെങ്കിൽ അത് വരികയും പോവുകയും ചെയ്യും. കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ ഉള്ളത് അല്ല. ഉപനിഷത്ത് തന്നെ നിലവിൽ നമ്മൾ കണ്ടു. അതൊക്കെ കർമ്മം കൊണ്ട് നേടിയെടുത്ത ലോകങ്ങളെയൊക്കെ വിചാരം ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക, കർമ്മം കൊണ്ട് നേടിയെടുക്കണതൊക്കെ ലിമിറ്റഡാണ്. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ, ലോകം എന്ന് വെച്ചാൽ പ്ലെയിൻസ് ഓഫ് എക്സ്പീരിയൻസ്, അനുഭവമണ്ഡലങ്ങൾ, സ്റ്റേറ്റ്സ്, അവസ്ഥകൾ. അവസ്ഥകളൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യും. ഒരവസ്ഥയും നിത്യമായിട്ട് നിൽക്കലാണ്. സത്യം ഒരവസ്ഥയല്ല. കഴുത്തില് ഇട്ടിരിക്കുന്ന രത്നമാല കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചു. സർവത്ര അന്വേഷിച്ചു. പോലീസ് പെറ്റീഷൻ കൊടുത്തു. അന്വേഷണങ്ങളുമൊക്കെ നടന്നു. അവസാനം വീട്ടിലേ ഉള്ള ആരോ കാണിച്ചു തന്നു, ഇതാ കഴുത്തിൽ തന്നെ കിടക്കണമല്ലോ. അപ്പോഴാണ് കഴുത്തിൽ തൊട്ടു, ഓ ഇവിടെ ഉണ്ട്, യു ആർ റെക്കഗ്നൈസിങ്, അത്രയേ ഉള്ളൂ റെക്കഗ്നീഷൻ, ഓ ഇവിടെ ഉണ്ട്. ഇതിന് പ്രത്യഭിജ്ഞ എന്ന് പറയും. ഉള്ളത് നഷ്ടപ്പെട്ടു പോയി എന്ന് ധരിച്ച് തെരഞ്ഞു. കണ്ണാടി മൂക്കത്ത് വെച്ചുകൊണ്ട് കണ്ണാടി തെരയും. ആ കണ്ണാടിയിലൂടെ തന്നെ തെരയും അല്ലേ. ആ കണ്ണാടിയിലൂടെ തന്നെ കണ്ണാടി തെരയും. അതുപോലെ ഏതൊന്നിനെ നമ്മൾ അന്വേഷിക്കണമോ അതിലൂടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷേ അതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് ഇത്ര കാലം സാധിച്ചില്ല. ആ ശ്രദ്ധ അതിലേക്ക് തിരിയുന്നതിന് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നു. ഗുരുവിന് ദേശികൻ എന്ന് പേര്. കാണിച്ചു തന്നാ കണ്ടു, അത്ര തന്നെ. ഇതിന് പ്രത്യഭിജ്ഞാ സിദ്ധാന്തം എന്ന് തന്നെ പറയും, ചിദ്വിലാസ ദർശനം എന്ന് പറയും. അതായത് അവിടെ മൈൻഡിന് സ്ഥാനമേ ഇല്ല. തിങ്കിങ് ഓവർ ഇറ്റ്, അനലൈസിങ്, ഡിസ്കസിങ്, നോൺ എൻഡിങ് മിസ്ചീഫ്. മനസ്സിന്റെ കളിയാണ്. നേരെ മറിച്ച് പക്വമായ ഒരു ജീവൻ സത്യം കണ്ടെത്താനായി പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൂക്കത്ത് വെച്ച കണ്ണാടി കാണിച്ചു കൊടുക്കണ പോലെ ഒരു സദ്ഗുരു സത്യത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. കാണുന്ന സമയത്ത് തന്നെ, അതിനെ പറയുന്ന സമയത്ത് തന്നെ ആ ശബ്ദം എന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. അത്രയേ ശബ്ദത്തിന് പ്രവൃത്തിയുള്ളൂ. ശബ്ദം സത്യത്തിൽ എത്തിക്കൊണ്ട് നിൽക്കില്ല. ശബ്ദം കാണിച്ചു തരും, കാണിച്ചു തന്നാൽ കണ്ടോളണം. റെക്കഗ്നൈസ് ചെയ്തോളും. യഹ് പ്രത്യഭിജ്ഞായത, ജ്ഞപ്തി പ്രത്യഭിജ്ഞ എന്നൊക്കെ അതിന് പറയും. ജ്ഞപ്തി, ജ്ഞപ്തി എന്ന് വെച്ചാൽ അവബോധം, അവയർനെസ്. അങ്ങനെ കാണിച്ചു തന്ന് കണ്ടാൽ കണ്ട ക്ഷണം മുതൽ അനുഭൂതി, കണ്ട ക്ഷണം മുതൽ അതിന്റെ അനുഭവം ഏർപ്പെട്ടു തുടങ്ങും. എപ്പോ കണ്ടു അപ്പോ മുതൽ, ആ ക്ഷണം മുതൽ അതിന്റെ അനുഭവം. കാര്യം ഇത്ര എളുപ്പമാണെന്ന് സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ വിപുലമായിട്ടുള്ള സാമഗ്രികളും സാധനങ്ങളും അനുഷ്ഠാനങ്ങളും യോഗങ്ങളും പൂജകളും. നമ്മുടെ മഹർഷി ഒരിടത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയണു, എത്ര എളുപ്പം ഇത് പറയാനായിട്ട്, ഇത്രയധികം മതങ്ങൾ, ഇത്ര പുസ്തകങ്ങൾ, ഇത്ര റിച്വൽസ്, ഇത്ര ചർച്ചകൾ, ഇത്ര ശാസ്ത്രങ്ങൾ. എന്നിട്ട് അവരൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നു ആണ് എന്നാണ് പറയണത്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണെന്നാണ്. ഇങ്ങനെ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു അത്രയേ ഉള്ളൂ എന്നാണ്. ഇങ്ങനെ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു, പിടിച്ചെടുത്തിട്ടില്ലെങ്കിലോ ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. ഞാൻ കൃഷ്ണകഥയോ ശിവപുരാണമോ ഗണപതിയുടെ കഥയോ ഒക്കെ പറയാം. എനിക്കും സമയം പോണം, നിങ്ങൾക്കും സമയം പോണം, എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ അപ്പോഴൊക്കെ അതൊക്കെ ആവാം. പക്ഷേ സത്യം വളരെ ലളിതം, വളരെ എളുപ്പം. കാണിച്ചു കൊടുത്തു കണ്ടു എന്നാണ്. ധ്രുവൻ 5 മാസം തപസ് ചെയ്തു ഭാഗവതത്തിൽ, പക്ഷെ സത്യമൊന്നും കിട്ടിയില്ല. ധ്രുവന് കരഞ്ഞുകൊണ്ടുപോയി. ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത, എനിക്ക് ഭാഗ്യം കേട്ടവനാണ് ഞാൻ. 5 മാസം കഠിന തപസ് ചെയ്തിട്ട് ഒരു രാജ്യപദവിയെയും വാങ്ങിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു. നേരെ മറിച്ച് പ്രഹ്ലാദൻ തപസ് ചെയ്തു എന്ന് എവിടെയെങ്കിലും ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടോ ഭാഗവതത്തിൽ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ജനിക്കുന്നതിന് മുമ്പ് സത്യത്തിന്, ജനിച്ചിട്ടല്ലേ കുട്ടിക്ക് എന്തെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റൂ. ഇത്തിരി ബുദ്ധി വന്നിട്ടോ, കുറച്ച് പ്രവർത്തിച്ചിട്ടോ. ചിദ്വിലാസ ദർശനത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. നമ്മൾക്ക് ഉള്ള തെറ്റിദ്ധാരണയെ മുഴുവൻ നീക്കുന്നതാണ് പ്രഹ്ലാദന്റെ കഥ. നമ്മൾക്ക് മൈൻഡ്, ബ്രെയിനൊക്കെ ഡെവലപ്പ് ആവുന്നത് തന്നെ 1 വയസ്സ് 2 വയസ്സിന് ശേഷമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ 1 വയസ്സ് 2 വയസ്സിന് ശേഷമേ അല്പമെങ്കിലും മനസ്സിലാവുള്ളൂ. നല്ലവണ്ണം തെളിഞ്ഞ് മനസ്സിലാവണമെങ്കിൽ 10-15 വയസ്സൊക്കെ കഴിയണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ കുട്ടിക്ക് ഗർഭത്തിൽ വെച്ചാണ് കൊടുത്തത്. അപ്പൊ അതെങ്ങനെ നടന്നു? അതാണ് പറയണത്, ആത്മസാക്ഷാത്കാരം ഏറ്റവും എളുപ്പവുമാണ്, ഏറ്റവും കഷ്ടവുമാണ്. ഏറ്റവും എളുപ്പം എന്ന് പറയാൻ കാരണം എന്താ? ഒന്നും ചെയ്യണ്ട കിട്ടും. ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയാൻ എന്ത് ചെയ്താലും കിട്ടില്ല.
1: തന്റെ ജീവാഹന്ത അഹങ്കാരം നിശേഷം അസ്തമിച്ച് സ്വരൂപദർശനം, സ്വരൂപദർശനം ഉണ്ടാകുമ്പോൾ ഇത് അസ്തമിക്കുന്നു. ആ സ്വരൂപദർശനം എങ്ങനെ ഉണ്ടാകുന്നു? ആചാര്യൻ കാണിച്ചു കൊടുക്കുമ്പോ തത്വമസി, ആ ക്ഷണത്തില് ആ സത്യത്തിനെ തന്നിൽ കാണുകയാണ്. ഏതൊന്നിനെ നീ അന്വേഷിക്കുന്നു അത് നീയാണ് എന്ന് പറയുന്ന ക്ഷണം ഗ്യാപ്പയില്ല അനുഭവത്തിന്. ചിന്തിച്ചിട്ടല്ല, ചിന്തിക്കാൻ സമയം കൊടുത്താൽ കിട്ടില്ല. ചിന്തിക്കുന്നതിന് മുമ്പ് മൂക്കത്തെ കണ്ണാടി ഇതാ എന്ന് കാണിച്ചു കൊടുത്താൽ ചിന്തിച്ചിട്ട് വേണോ തൊട്ട് നോക്കാൻ? ചിന്തിച്ചിട്ട് വേണോ അത് ഉണ്ടെന്നറിയാം? തൊടുക പോലും വേണ്ട, അറിയാം ആ ഉണ്ടല്ലോ. അതുപോലെ സ്വസ്വരൂപത്തിനെ ദേശികൻ കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തില്, അതുകൊണ്ടാണ് ദേശികൻ എന്ന് പേര്, ദിശതീതി ദേശിക, കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തിൽ താൻ കാണുകയാണ് സത്യത്തിൽ. പിന്നെ ആ സത്യാനുഭവത്തിൽ അതിന് കൃപ എന്ന് പേര്. അതായത് യാതൊരു പ്രയത്നവും ഈ ജീവ അഹങ്കാരത്തിന്റെ ചലനമില്ലാതെ സത്യത്തിനെ കണ്ടു, കണ്ട ആ അനുഭവത്തിന്റെ രുചിക്ക് പേരാണ് കൃപ. ആ കൃപയിൽ അഹങ്കാരത്തിനെ ക്രിമേഷം നടത്തണം. അഹങ്കാരത്തിനെ ആ കൃപ വിഴുങ്ങിക്കളയും. അപ്പോ ഏർപ്പെടുന്ന അനുഭവമാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പോ നല്ലവണ്ണം തെളിഞ്ഞു മനസ്സിലാക്കുന്നു, ശരീരത്തിന്റെ ദൂഷ്യങ്ങളോ മനസ്സിന്റെ ദൂഷ്യങ്ങളോ യാതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണകർമ്മകൃത്. നിശ്ചലമായ അധിഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ചലനമാണ് കർമ്മം. ചലനങ്ങളൊന്നും തന്നെ ആ അധിഷ്ഠാനത്തിനെ സ്പർശിക്കുന്നേയില്ല. എന്തൊക്കെ തന്നെ നടന്നാലും എന്നെ സ്പർശിക്കുന്നില്ല. ശരീരത്തിൽ നടന്നാൽ ശരീരം ഞാനല്ല, മനസ്സിലും ബുദ്ധിയിലും നടന്നാൽ ഞാനല്ല, ഈ അഹങ്കാരം ഞാനല്ല. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ധ്യാനിക്കാനിരിക്കുമ്പോ രാഗദ്വേഷങ്ങൾ പൊന്തുന്നു. ഈ രാഗദ്വേഷങ്ങൾ ഞാനല്ല, രാഗദ്വേഷങ്ങളെ മാറ്റാനുള്ള വഴിയാണ്. രാഗദ്വേഷങ്ങൾ നിശേഷം പോയാലേ മനസ്സ് അടങ്ങിക്കിട്ടുകയുള്ളൂ. അപ്പൊ നമേ ദ്വേഷരാഗവും നമേ ലോഭമോഹവും മതോ നൈവമേ നൈവ മാത്സര്യഭാവ. ഇതൊക്കെ മതം, മാത്സര്യം, ലോഭം, മോഹം, കാമം, ക്രോധം എല്ലാം മനസ്സിലാണ്. മനസ്സിനെ മൊത്തത്തിൽ കളയുകയാണ്. ചിലരെന്തു ചെയ്യും? വീട്ടിലുള്ള കുപ്പയും വൃത്തികേടുകളും ഒക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനെ കൊണ്ടുപോയി ഉമ്മറത്ത് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി ആ കുപ്പയൊക്കെ കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ ആളുകളുണ്ട്. ഇവിടെ ആചാര്യസ്വാമി പറയുന്നത് കഴുകാനും മറ്റൊന്നും നിൽക്കേണ്ട, പ്ലാസ്റ്റിക് കവറോടെ വലിച്ചെറിയാം. ജ്ഞാനം മനസ്സിനെ ബാധകമാണ്, ഭക്തി മനസ്സിന്റെ ശോധകമാണ്. ഒന്ന് ശോധനം ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു പ്ലാസ്റ്റിക് കവറിനെ, അത് മനസ്സിനെ വെച്ചുകൊണ്ടിരിക്കുന്നു അല്പസ്വല്പം ശുദ്ധം ചെയ്തിട്ട്. ജ്ഞാനം എന്ത് ചെയ്തു? മനസ്സിനെ മൊത്തത്തിൽ നിരാകരിക്കുന്നു, പ്ലാസ്റ്റിക് കവറോടെ വലിച്ചെറിഞ്ഞു. അപ്പോ ലോഭം, മോഹം, ദ്വേഷം, രാഗം, മതം, മാത്സര്യം ഇതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതൊന്നും എനിക്ക് കാര്യമില്ല. ആർക്ക് ധർമ്മം, ആർക്ക് അർത്ഥം, ആർക്ക് മോക്ഷം? ആത്മാവിന്റെ സ്വരൂപം, ആത്മാ നിത്യമുക്തമാണ്, അതിന് ഇനിയൊരു മുക്തി വേണോ? ഞാൻ എന്താണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ സ്വഭാവം തന്നെ ലിബറേഷനാണ്, മുക്തിയാണ്. പക്ഷെ ശരീരത്തിന് മുക്തി സാധ്യമേ അല്ല. ശരീരത്തിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ്, മനസ്സിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ്. പ്രകൃതിക്ക് വിമുക്തി സാധ്യമല്ല. സ്വസ്വരൂപം നിത്യമുക്തമാണ്. അപ്പൊ നിത്യമുക്തമായ സ്വസ്വരൂപത്തിനെ ശ്രദ്ധിക്കുക. അതിൽ കർത്തൃത്വമൊന്നുമില്ല. കർത്തൃത്വമൊക്കെ മനസ്സിലാണ്. സുഷുപ്തിയിൽ കർത്തൃത്വമുണ്ടോ? സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ആർക്കെങ്കിലും ഞാൻ 2 മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി, 5 മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, കർത്തൃത്വം വല്ലതും ഉണ്ടോ? കർത്താവേ ഇല്ല അല്ലെ അവിടെ. ആ ഡൂവർ ഈസ് നോട്ട് ദേർ. അപ്പൊ ഉറക്കം. അപ്പൊ മനസ്സ് ലയിച്ചാൽ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പോയി. മനസ്സ് പൊന്തുമ്പോ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പൊന്തുന്നു. കർത്തൃത്വത്തിലാണ് പാപം പുണ്യമൊക്കെ. അത് കഴിഞ്ഞത് അനുഭവിക്കുമ്പോ നമ്മൾ പറയുന്നു നമ്മളുടെ പാപം പുണ്യം. ഈ കർത്താവ് ആരാണ്? പലരും ചോദിക്കും, നമ്മൾ കർത്താവല്ലെങ്കിൽ നമ്മൾ എന്തിന് നമ്മളുടെ ദുഃഖഫലങ്ങളൊക്കെ അനുഭവിക്കണം? ഇത്രയധികം വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുവല്ലോ. ഇതേ ചോദ്യം നമ്മൾ സുഖം അനുഭവിക്കുമ്പോൾ ചോദിക്കില്ല. സുഖത്തിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. ദുഃഖം അനുഭവിക്കുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. രണ്ടും ഉപേക്ഷിക്കുക, എന്നാൽ രണ്ടും പോകും. യഥാർത്ഥത്തിൽ ആരാണ് കർത്താവ്, ആരാണ് ഭോക്താവ്, ഈ ചെയ്യുന്നവൻ ആര്, ഞാൻ ആര്, എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ആ ക്ഷണത്തില് അവിടെ അനിർവചനീയമായ ശാന്തി, പൂർണത്വം പ്രകാശിക്കും. ആ പൂർണത്വത്തിൽ ഈ കൊച്ച് അഹന്ത പൊന്തിയാൽ ഉടനെ കർത്താ ഭോക്താ അഹം, ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് തോന്നും. അപ്പൊ പുണ്യം, പാപം, മന്ത്രം, തീർത്ഥം, ഈ ശരീരത്തിനെ ശുദ്ധമാക്കാനാണല്ലോ ഇതൊക്കെ. തീർത്ഥം, മന്ത്രം, വേദം, വേദം പഠിച്ചിട്ട് യജ്ഞാനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ് സ്വർഗാദി ലോകങ്ങൾ, അനന്ത കൽപ്പനാ പരമ്പര. അപ്പോ ഇതൊക്കെ തന്നെ വേദം, യജ്ഞം, മന്ത്രം, തീർത്ഥം, പുണ്യം, പാപം, സുഖം, ദുഃഖം, ഇതൊക്കെ എപ്പോ ഉണ്ട്, എത്ര കാലം ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ടോ അത്ര കാലം ഇതൊക്കെ ചെയ്യുന്നവനും അനുഭവിക്കുന്നവനുമുണ്ട്. മരിച്ചുപോയ ആളെ കൊണ്ട് തീർത്ഥയാത്ര ചെയ്യിപ്പിക്കുകയോ സുഖദുഃഖങ്ങൾ അനുഭവിപ്പിക്കുകയോ ഒന്നും പറ്റില്ല. ഈ അഹങ്കാരം എത്ര കാലമുണ്ടോ അത്ര കാലമുണ്ട്. ഈ തീർത്ഥയാത്ര, യജ്ഞം, യാഗം, കർമാനുഷ്ഠാനങ്ങൾ, ഇതിനെയൊക്കെ അനുഭവിക്കുന്ന ഭോക്താവ് ഞാനല്ല. അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത, ഇതൊന്നും ഞാനല്ല. സിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന ശാന്തി, പൂർണത്വം, ആ ശിവം, അതാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹങ്കാരം മാക്സിമം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടേ അതിന് മൊനമ്പ് പൊട്ടുകയുള്ളൂ. ധാരാളം കർമ്മങ്ങളും സുഖദുഃഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ് ക്ഷീണിച്ചു കഴിയുമ്പോ ഈ ജീവൻ ചോദിക്കും ഒരു ഘട്ടത്തിൽ, എപ്പോഴാണ്, എങ്ങനെയാണ് ഈ ലോഡ് ഇറക്കി ചുവട്ടൽ വയ്ക്കുക, മതിയായി. പരിശ്രമ ആതുരാഹ, ഭാഗവതത്തിൽ പറയണു, പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ച് ഈ പരിശ്രമം ഒരു ആതുരമായിട്ട് തീർന്നു എന്നാണ്. ആതുരം എന്ന് വെച്ചാൽ വ്യാധി. മത്സ്യാവതാര സ്തുതിയിൽ പറയാണ്, അനാദികാലമായിട്ട് ഭഗവാനെ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ക്ഷീണിച്ചു എന്നാണ്. എത്ര കാലമായി എന്നറിയില്ല, ആദിയില്ലാതെ തുടങ്ങി ഈ കർമ്മ പരമ്പര. പല കർമ്മങ്ങളും ചെയ്തു പരിശ്രമിച്ച് വ്യാധി പിടിച്ചു. കണ്ണുടയ വള്ളലാർ എന്ന സിദ്ധൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തമിഴിലൊരു കൃതിയാണ് ഒഴിവിൽ ഒടുക്കം. അതിൽ അദ്ദേഹം പറയുന്നു, എത്രയോ ജന്മങ്ങളായി പരിശ്രമിച്ച് തളർന്ന ഈ ജീവനെ വീണ്ടും കർമ്മത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഗുരു, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നവൻ ആരുണ്ടോ അവൻ ഗുരുവല്ല, യമന്റെയോ ബ്രഹ്മാവിന്റെയോ ഏജന്റാണെന്നാണ്. എന്നുവെച്ചാൽ സൃഷ്ടിക്കോ വീണ്ടും മരണത്തിനോ ഉള്ള പുറപ്പാടാണ്. ഭാഗവതത്തിൽ ഋഷഭയോഗീശ്വരനും പറയുന്നു, നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജു അർത്ഥം ലഭേത നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തേ. നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ, എത്ര ജന്മങ്ങളായി കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് വലഞ്ഞ് കർത്തൃത്വ ദുഃഖം അനുഭവിക്കുന്ന ജീവനെ, എന്നുവെച്ചാൽ ഒന്നും ചെയ്യേണ്ട എന്ന് പറയണം എന്നാണോ? അങ്ങനെയല്ല, ആ കർത്തൃത്വം എടുത്തുകളയലാണ് ഗുരുവിന്റെ ജോലി, അല്ലാതെ കർമ്മത്തിലേക്ക് തള്ളിവിടലല്ല. ഭഗവാൻ ഗീതയിൽ അർജുനനെ കർമ്മം ചെയ്യിപ്പിക്കല്ല ചെയ്തത്. ഭഗവാൻ പറഞ്ഞത് നീ ചെയ്യാനും പോണ്ട, ഉപേക്ഷിക്കാനും പോണ്ട, ഈ ചെയ്യുന്ന ഞാൻ ആര് എന്ന് കണ്ടുപിടിക്കും. Then you will find that there is no doer. പ്രകൃതിയുടെ കയ്യിൽ വെറും യന്ത്രമാണ്. എന്ത് നടക്കണമോ നടക്കട്ടെ, അത് ചെയ്യും ചെയ്യില്ല എന്നൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? അതാണ് അഹങ്കാരം. ചെയ്യുന്ന ചെയ്യാ, പ്രവൃത്തി ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യും എന്ന് പറയുന്നതും അഹങ്കാരമാണ്. പ്രവൃത്തി തന്നിലൂടെ നടക്കുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് തടസ്സം ചെയ്യുന്നതും അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിനെ ശ്രദ്ധിക്കൂ. അവൻ എന്നെ പറ്റിക്കുകയാണ്, അവനെ ശ്രദ്ധിക്കൂ, അവന്റെ ചലനത്തിനെ ശ്രദ്ധിക്കൂ. അത്രയേ ഉള്ളൂ ഗീതയുടെ ഉപദേശം. കർമ്മയോഗം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കർമ്മം ചെയ്യലും കർമ്മയോഗമല്ല, കർമ്മം ചെയ്യാതിരിക്കലും കർമ്മയോഗമല്ല. നമ്മളിലൂടെ നടക്കുന്ന കർമ്മത്തിനെ ചെയ്യുമെന്നോ ചെയ്യില്ല എന്നോ തീരുമാനിക്കുന്നത് ഇല്ലാതാക്കുന്നതാണ് കർമ്മയോഗം. അപ്പോൾ നടക്കേണ്ടത് നടക്കും. കർമ്മം നടക്കണോ? നടക്കും. കർമ്മം ഇല്ലേ? നിന്നുപോകും. അപ്പോ ആ തത്വോപദേശം കൊടുത്ത വിശ്രാന്തി, അപ്പൊ എന്താവും? ഈ ജീവൻ ഹെവി ലോഡ് ഉള്ളുന്നു പോകും. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. പലർക്കും അതാണ്. റിട്ടയർമെന്റ് ആയാൽ അയ്യോ ഞാൻ ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കണമല്ലോ, എന്നെക്കുറിച്ച് സമൂഹത്തിലുള്ളവർ എന്ത് വിചാരിക്കും, ഒന്നും ചെയ്തിട്ട്. അപ്പൊ ഈ ചെയ്യുന്നത് കർമ്മയോഗമല്ല, അവിടെ കർമ്മരോഗം. അത് ബാക്കിയുള്ളവർക്ക് കർമ്മദ്രോഹവുമായിട്ട് മാറും. കർമ്മരോഗമായി മാറിയത് എന്താന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാൻ വയ്യ. ചെയ്ത് ചെയ്ത് ചെയ്തിട്ടേ ചെയ്യാതിരിക്കാൻ വയ്യ, രോഗമായിട്ട് മാറി. അപ്പൊ ആ രോഗത്തിനെ ചികിത്സിക്ക. ഋഷഭയോഗീശ്വരൻ പറയണു, നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ, കർമ്മമൂഢന്മാരായിട്ടുള്ളവർ. കർമ്മമൂഢൻ എന്ന് വെച്ചാൽ ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാൻ ഇല്ലാതെ നടക്കില്ല എന്നുള്ള ഈ ചലനം ഉള്ളത്തോളം അവർ കർമ്മയോഗികളാവുകയേ ഇല്ല, അവർ കർമ്മമൂഢന്മാരാണ്, അവർ കർമ്മരോഗികളാണ്. അപ്പൊ അവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ചു തള്ളരുത്. അങ്ങനെ തള്ളിയിട്ട് താങ്കൾക്ക് എന്ത് കിട്ടാനാണെന്നാ ചോദിക്കണം. കുറെ ഗുരുക്കന്മാരെ പിടിച്ചിരുത്തി ക്ലാസ് എടുക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം യോഗിനാം പരമം ഗുരും എന്നാണ്. അദ്ദേഹം യോഗികൾക്ക് ഗുരുവാണ്. അതുകൊണ്ട് കുറെ യോഗികളോടാണ് ഈ ഉപദേശം. സാധാരണ ആളുകളോടല്ല. അവരോട് പറയുകയാണ്, നിങ്ങളെ ആശ്രയിക്കുന്നവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ച് തള്ളരുത്. നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തെ. സ്വയം കണ്ണില്ലാത്ത ഒരാളെ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ആഴമേറിയ പൊട്ടക്കനറ്റിൽ തള്ളിയിട്ടാൽ എങ്ങനെയാകുമോ അതുപോലെയാണ് കർമ്മത്തിൽ പിടിച്ച് തള്ളണത്, പുറത്തു വരാൻ പറ്റില്ല എന്നാണ്. ഒരുവിധം അതൊക്കെ മതിയാക്കിയിട്ട് ഈ ജീവൻ വിശ്രാന്തി കൊതിച്ചുകൊണ്ട് വരുമ്പോ ആ ജീവന് കർത്തൃത്വരഹിതമായ ആ സരളമായ ശാന്തി കൊടുക്കുന്നതിന് പകരം വീണ്ടും പലവിധത്തിലുള്ള കർമ്മകലാപങ്ങളിലേക്ക് പിടിച്ചു തള്ളുന്ന ആള് യമന്റെയോ ബ്രഹ്മാവിന്റെയോ ദൂതനാണ്, മെസഞ്ചറാണ്. അതിന് നമ്മള് ഹൈ സൗണ്ടിങ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും. സർവീസ്, സോഷ്യൽ സർവീസ് എല്ലാം നല്ലതാണ്. ഒന്നും ചെയ്യേണ്ട എന്നല്ല അർത്ഥം. പക്ഷെ അതൊരു വലിയ തലവേദനയായിട്ട് മാറാൻ പാടില്ല. അപ്പൊ നമ്മളുടെ സോഷ്യൽ സർവീസ് ഒക്കെ നെഗറ്റീവായിട്ട് മാറും. നാച്ചുറലായിട്ട് വരുന്നത് എന്താണെങ്കിലും ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഒന്നും പരിശ്രമമില്ലാതെ ചിലരുടെ നേച്ചറാണ്, അവർക്ക് സർവീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നാച്ചുറലി ദേ വിൽ സെർവ്. അതിനൊരു ശ്രമമൊന്നുമില്ല, അത് നാച്ചുറലായിട്ട് നടക്കും. അവിടെ കോൺഫ്ലിക്ട് ഇല്ല, അതൊരു ഹെവി ലോഡായിട്ട് അവർക്കില്ല. അവരിലൂടെ ഒഴുകുകയാണെങ്കിൽ കാര്യം വേറെ. അപ്പൊ അത് കർമ്മയോഗം ആവും. എന്തും സഹജമായി പ്രിയമായി നടക്കുകയാണെങ്കിൽ കർമ്മയോഗമാവും. നമുക്ക് അത് തന്നെ അതിന്റെ എഫക്റ്റ് ആയിട്ടിരിക്കും. അതിൽ നിന്ന് മറ്റൊരു എഫക്റ്റ് നമ്മൾ ആഗ്രഹിക്കില്ല. അപ്പൊ കർമ്മം കർത്താവും ഭോക്താവും ഇല്ലാതെ നടക്കും. ആ കർമ്മത്തിന്റെ എഫക്ട് ഈ ജീവനെ ബന്ധിക്കില്ല. കാരണം ബന്ധിക്കാനുള്ള അഹങ്കാരമേ അവിടെ ഇല്ല. ന കർത്തൃത്വം ന കർമാണി, യാതൊന്നുമില്ല. അപ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഹ. അതില്ലെങ്കിൽ അജാമിളോപാഖ്യാനത്തിനൊന്നും അർത്ഥമേയില്ല. മഹാപാപം ചെയ്ത ആളെ ഒരു ക്ഷണത്തിൽ വിമുക്തനാക്കുന്ന ഒരു കഥ. നാമം ജപിച്ചു എന്ന് വെച്ചാൽ മുക്തനാവോ? ഇത്രയധികം അയാൾ ഞാൻ ചെയ്തു പാപം ചെയ്ത് കൂട്ടിയ ഒരാളെ ഒരു ക്ഷണത്തിൽ സ്വതന്ത്രനാക്കാൻ എന്ത് വിധി? അപ്പൊ അവിടെ നമ്മുടെ കണക്കൊക്കെ പഴച്ചു പോകും. എന്തുകൊണ്ട് അജാമിളോപാഖ്യാനത്തിന് ന്യായീകരണം എങ്ങനെ കൊടുക്കാൻ പറ്റും? പല വിധത്തിലും ജീവിച്ച ആള് എന്നുവെച്ചാൽ പുണ്യവും പാപവും ശരിയും തെറ്റും ഗുണവും ദോഷവും ഒക്കെ ഈ ജീവന്റെ ദൃഷ്ടിയിലേ ഉള്ളൂ. പരമാത്മദൃഷ്ടിയിൽ ഇതൊന്നുമില്ല. ഈ ജീവൻ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുന്നത് കൊണ്ട് വിഷമിക്കുന്നു. ആ കർത്തൃത്വം അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ആ ക്ഷണത്തിൽ മുക്തനാവും. നമ്മളിപ്പോ റോട്ടിൽ ഇടതുവശത്തിലൂടെ വണ്ടി ഓടിച്ചാൽ നല്ലത്, വലതുവശത്തിലൂടെ ഓടിച്ചാൽ തെറ്റ്. ചില രാജ്യങ്ങളിൽ വലതുവശത്തിലൂടെ ഓടിക്കാൻ പാടുള്ളൂ, ഇടതുവശത്തുകൂടെ ഓടിക്കാൻ പാടില്ല. കുറെ കാലം കഴിഞ്ഞ് ഇത് നമ്മളുടെ കോൺഷ്യൻസിൽ കയറിയിരുന്നിട്ട് വലതുവശത്തുകൂടെ വണ്ടി ഓടിച്ചു, ഞാൻ പാപിയാണോ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അപകടമുണ്ടായി, എന്റെ തെറ്റാണ്, അപ്പൊ കർത്തൃത്വം വന്നു. പല നിയമങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ലോകവ്യവഹാരത്തിനുള്ള സൗകര്യത്തിന് വേണ്ടി പല നിയമങ്ങളും ഉണ്ടാക്കി. അതിൽ ഈ കർത്തൃത്വ ഭോക്തൃത്വം കൊണ്ട് ഈ ജീവൻ ദുഃഖിക്കണു. ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വരൂപത്തിനെ സ്പർശിക്കുന്നേയില്ല. അജാമിളോപാഖ്യാനത്തിന് എന്താണ് സിദ്ധാന്തപരമായിട്ട് നമുക്ക് പറയാവുന്നത് എന്ന് വെച്ചാൽ, ഒരു പാപവും പുണ്യവും ആത്മാവിനെ സ്പർശിക്കുന്നില്ല. ആയിരം വർഷമായി കൂടിയിരിക്കുന്ന കൂരിരുട്ടാണെങ്കിലും വിളക്ക് കൊളുത്തിയാൽ അപ്പ പോകും. പതുക്കെ പതുക്കെയല്ല പോവുക. ആയിരം വർഷമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഇടുമ്പോ പോവും. പതുക്കെ പതുക്കെയാണോ പോവുക? ആയിരം വർഷത്തെ ഇരുട്ടല്ലേ, ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുവോ? പത്ത് മിനിറ്റ് എടുക്കട്ടെ വെച്ചാൽ നടക്കുവോ? പത്ത് സെക്കൻഡ് എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുവോ? ഒരു ക്ഷണത്തിൽ പോവും ലൈറ്റ് വന്ന ഉടനെ. അതുപോലെ എത്ര ജന്മങ്ങളായി ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളാണെങ്കിലും ആ പുണ്യപാപങ്ങളൊന്നും തന്നെ ആത്മാവിനെ സ്പർശിക്കാൻ ശക്തമല്ല. ജ്ഞാനേശ്വരൻ ഒരിടത്ത് പറയുന്നുണ്ട്, പൂർവപക്ഷമായിട്ട് ചോദിക്കുന്നു, ഇത്രയൊക്കെ പാപവും മറ്റു വാസനകളും ഒക്കെ ഉള്ള ആൾക്ക് ഒരു ക്ഷണത്തിലെല്ലാം വന്നുപോവുമോ? ജ്ഞാനം വന്നതുകൊണ്ട് പാപപുണ്യങ്ങൾ വരാതിരിക്കുമോ? ജ്ഞാനേശ്വരൻ പറയുന്നു, വിളക്കിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇരുട്ടേ വരൂ എന്ന് നിങ്ങൾ എത്ര ശ്ലോകം ചൊല്ലി വിളിച്ചാലും ഇരുട്ട് വരില്ല. പൂച്ചയെ അടുത്തിരുത്തിക്കൊണ്ട് പക്ഷിയോട് കിളിയോട് പാട്ടുപാടൂ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കിളി പാട്ടുപാടില്ല.
2: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, the 24/7 spiritual channel from shaivam.org.
3: Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: Tasmad pratipatti viti visheya eva shastra pramanam brahma abhivadantavyam iti idinellam samaharam pinneedu parayum. അതുകൊണ്ടെന്താണ് പ്രതിപത്തി വിധി വിഷയതയ ഉപാസനാ വിധിയുടെ അംഗമായിട്ട് ആണ് ശാസ്ത്രപ്രമാണകം ബ്രഹ്മ ശാസ്ത്രം പ്രമാണമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ സ്വീകരിക്കേണ്ടത് ഉപാസനാ വിധിയുടെ ഒരു ഭാഗമായിട്ടാണ്. ബ്രഹ്മത്തെ ഉപാസിക്കാൻ ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തെ ഉപാസിക്കുക, ആ ഉപാസനയിലൂടെ മോക്ഷത്തെ നേടുക എന്നാണ്. ഇത്രയാണ് പൂർവപക്ഷം വൃത്തികാരന്റെ അഭിപ്രായം. അതിന് സിദ്ധാന്തം ഈ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾക്കും ഇനി സമാധാനം പറയുമ്പോൾ ഈ അദ്വൈതത്തിലെ ഒരുപാട് വിഷയങ്ങൾ അവിടെ വെളിപ്പെടുത്തും, ഒരുപാട് കാര്യങ്ങൾ കൂടെ സമാധാനം പറയും. അത്ര വിധീയത ഇവിടെ പറയുന്നു. എന്താണ് ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പാടെ നിഷേധിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞത് ആദ്യം മുതലേ പറഞ്ഞ ഒന്നും തന്നെ ശരിയല്ല എന്നാണ്. എന്തുകൊണ്ട്? ഇതൊരിക്കലും പ്രതിപത്തി വിഷയം ധ്യാന വിധിയുടെ അംഗമായിട്ടുള്ള ശ്രുതിയിൽ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? കർമ്മ ബ്രഹ്മവിദ്യ കലയോർ വൈലക്ഷണ്യ. കർമ്മത്തിന്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലത്തിന് വിലക്ഷണതയുണ്ട്, ഭിന്നമാണ്, രണ്ടും ഒരുപോലെയല്ല എന്നർത്ഥം. കർമ്മം ബ്രഹ്മവിദ്യ കലയോർ വൈലക്ഷണ്യ. കർമ്മത്തിന്റെ ഫലവും ബ്രഹ്മത്തിന്റെ ഫലവും ബ്രഹ്മവിദ്യയുടെ ഫലവും രണ്ടും വിലക്ഷണമാണ്, ഭിന്നമാണ്. അതെങ്ങനെ വിശദീകരിക്കുന്നു? ശാരീരം, വാചികം, മാനസഞ്ച, കർമ്മ, ശ്രുതി, സ്മൃതി, സിദ്ധം, ധർമാഖ്യം. കർമ്മങ്ങൾ മൂന്ന് തരത്തിലുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, യാഗത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ യാഗം ചെയ്യണമെങ്കിൽ ശാരീരികമായ കർമ്മങ്ങളുണ്ട്. വാചികം, വാക്കുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അവിടെ മന്ത്രങ്ങളും മറ്റും ചൊല്ലുക, അത് വാചികമായ കർമ്മമാണ്. മാനസം, ആ കർമ്മത്തോട് അനുബന്ധിച്ച് തന്നെ ഉപാസനകളുണ്ട്, ധ്യാനം, അത് മാനസികമായ കർമ്മമാണ്. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ്, കർമ്മം. ഇത് മൂന്ന് തരത്തിലാണ് കർമ്മം വരുന്നത്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം, വാക്കുകൊണ്ട് മന്ത്രങ്ങൾ, സ്തുതികൾ മറ്റും ചെയ്യുന്ന വാചികമായ കർമ്മം, മാനസികമായി ചെയ്യുന്ന ധ്യാനം, ഉപാസന, ഇത് മാനസികമായ കർമ്മം. ഇതെന്താണ്? ശ്രുതി, സ്മൃതി, സിദ്ധം. ഇത് ശ്രുതികളിൽ നിന്നും സ്മൃതികളിൽ നിന്നും സിദ്ധമാണ്. എന്നുവെച്ചാൽ ശ്രുതിയിൽ നിന്നും, വേദത്തിൽ നിന്നും, മനുവാദി സ്മൃതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ധർമ്മ ആഖ്യം, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്, ആഖ്യ പേര്, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്. ഈ കർമ്മങ്ങളെ ഇപ്പൊ ധർമ്മം എന്ന് പറയുന്നു. യത് വിഷയ ജിജ്ഞാസ അഥാതോ ധർമ്മ ജിജ്ഞാസ ഇതി സൂത്രിത. ഈ ഇതിനെ കുറിച്ചുള്ള ധർമ്മ വിഷയമായിട്ടുള്ള ജിജ്ഞാസ, ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ് അഥാതോ ധർമ്മ ജിജ്ഞാസ. ഇത് ജൈമിനീയ സൂത്രമാണ്, അത് കൊടുത്തിട്ടുണ്ട്. ഒന്നേ ഒന്നേ ഒന്നാമ കൊടുത്തിട്ടുണ്ട്, ഒന്നാം അധ്യായത്തിൽ ഒന്നാം പാദത്തിൽ ഒന്നാമത്തെ സൂത്രം. ഇതി സൂത്രത എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നു. അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നത് ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ്. ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ ഇത് രണ്ടർത്ഥമാണ്. അഥാതോ ധർമ്മ ജിജ്ഞാസ, അഥാതോ അധർമ്മ ജിജ്ഞാസ എന്ന് രണ്ടർത്ഥമാണ്. അധർമ്മോപി ഹിംസാദി പ്രതിഷേധ ചോദനാലക്ഷണത്വ ജിജ്ഞാസ്യ പരിഹാരായ. ധർമ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ ധർമ്മത്തെ മാത്രമല്ല അവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിചാരം ചെയ്യുന്നത്, മറിച്ച് അധർമ്മവും അവിടെ വിചാരം ചെയ്യുന്നു. എന്താണ് അധർമ്മം? ധർമ്മത്തെ വിചാരം ചെയ്യുന്ന ആളെന്തിന് അധർമ്മത്തെ വിചാരം ചെയ്യണം? അതിനെ ഒഴിവാക്കാൻ, പരിഹരിക്കാൻ. കാരണം ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ പറ്റും. അങ്ങനെ അനുഷ്ഠിക്കുന്നവൻ അധർമ്മം അനുഷ്ഠിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അധർമ്മത്തെ വ്യക്തമായി വിചാരം ചെയ്ത് ധരിച്ച് ഇത് ധർമ്മമല്ല എന്നറിയണം, എന്നാലേ അതിനെ പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? അധർമ്മത്തെ ധർമ്മമാണെന്ന് സംശയിച്ച് അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ അധർമ്മം ധർമ്മമാണെന്ന് നിശ്ചയിച്ചിട്ട് ഭ്രാന്തി കൊണ്ട് അനുഷ്ഠിക്കാം. അപ്പൊ ധർമ്മം അനുഷ്ഠിക്കുന്നത് പോലെ ഒരു കാരണവശാലും ഒരു വിവേകി അധർമ്മത്തെ അനുഷ്ഠിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അധർമ്മത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അധർമ്മ ജിജ്ഞാസ കൂടി അന്തർഭവിച്ചിരിക്കുന്നതാണ്. അധർമ്മോപി ഹിംസാദി, ഹിംസ തുടങ്ങിയതാണ് അധർമ്മങ്ങൾ, സുരാപാനം, കളഞ്ച ഭക്ഷണം, ഹിംസ, ഇതെല്ലാം അധർമ്മങ്ങളാണ്. ഇതെല്ലാം എന്താണ്? പ്രതിഷേധ ചോദന ലക്ഷണത്വ, പ്രതിഷേധ ചോദനകൾ, പ്രതിഷേധ വാക്യങ്ങൾ, അതാണ് അതിന്റെ ലക്ഷണം, പ്രമാണമായിരിക്കുന്നത്. അതുകൊണ്ട് ജിജ്ഞാസ്യ അതും അറിവിന് വിഷയം, അറിയേണ്ടതാണ്. അതാണ് ധർമ്മ വിവേകം എന്ന് പറയുന്നത്. എന്ത് ചെയ്യേണ്ടതാണ് എന്ന് ഒരുവൻ അറിയുന്നതോടൊപ്പം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പറയുന്നു ഞാനത് അറിയാതെ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. എന്തുകൊണ്ട്? അറിയേണ്ടത് അവന്റെ കർത്തവ്യമാണ്. കർത്തവ്യമായിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല, അറിയാത്ത കുറ്റത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയാതെ അധർമ്മം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അധർമ്മത്തിന്റെ ഫലം, അതായത് പാപഫലം, അതിൽ നിന്ന് ഒരു തന്നെ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. കാരണം അതറിയാൻ അവൻ കടപ്പെട്ടവനാണ്. അധർമ്മത്തെ അറിയാൻ, പാപത്തെ അറിയാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാതെ ചെയ്ത തെറ്റിന് കുറ്റമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അറിയാതെ ചെയ്തു കഴിഞ്ഞാലും കുറ്റമുണ്ട്. തീയിൽ അറിഞ്ഞുകൊണ്ട് പിടിച്ചാലും അത് കൊള്ളും, അറിയാതെ പിടിച്ചു കഴിഞ്ഞാലും അത് കൊള്ളും. അറിയാതെ പിടിച്ചു അതുകൊണ്ട് തീ പൊള്ളിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അറിയാതെ ചെയ്തു കഴിഞ്ഞാലും ആ തെറ്റിന് ശിക്ഷയുണ്ട്, അതായത് ആ പാപത്തിന് ഫലം കൊടുക്കും എന്നാണ്. അപ്പൊ ബ്രഹ്മഹത്യ പാപമൊന്നും വിധിച്ചിരിക്കുന്നു. ബ്രഹ്മഹത്യ എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ കൊല്ലുക. അപ്പൊ അറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാലും പാപമുണ്ട്, അറിയാതെ വന്നു കഴിഞ്ഞാലും അവന് പാപമുണ്ട്. പാപത്തിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? അവൻ അറിയണം ബ്രഹ്മഹത്യ പാപമാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ബ്രാഹ്മണനെ കൊല്ലുന്നുകൊണ്ടുള്ള പാപം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അത് അറിയാതിരുന്നാണ് ഇതിന്റെ കുറ്റം. അതിലൂടെ ശിക്ഷ കൂടുതലായിട്ട് കിട്ടും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവനേക്കാൾ കൂടുതൽ ശിക്ഷ എന്താണ്? അറിയാതെ ചെയ്യുന്നവനാണ്. കാരണം അറിയാതിരുന്ന ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റിനൂടെ ശിക്ഷ കിട്ടും. അതുകൂടെ ചേർത്ത് പിന്നെ ആ കുറ്റത്തിന്റെ ശിക്ഷയും രണ്ടും കൂടെ ചേർത്ത് നരകവാസം കൂടുതൽ കാലം നീണ്ടുപോകും. അതുകൊണ്ട് എന്തുകൊണ്ട്? താൻ അറിയാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാണ്ടതിനെ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആ തെറ്റ്, ആ തെറ്റിലൂടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ധർമ്മം എന്താണെന്ന് അറിയുമ്പോൾ അധർമ്മം എന്താണെന്നും അറിഞ്ഞിരിക്കണം. അധർമ്മത്തെയും മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അധർമ്മത്തെ മനസ്സിലാക്കുന്ന എന്തിനു അതിനെ ഒഴിവാക്കാൻ? ഹിംസയും മറ്റും. അതുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടും എന്ന് വിചാരിക്കരുത്. അത് അറിയാൻ കടപ്പെട്ടവരാണെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. തെറ്റും അതുകൊണ്ടാണ് എന്ത്? പാമരന്മാര് മൃഗസമാനമായി ജീവിക്കുന്നവർക്ക് ധർമ്മമില്ല, അവർക്ക് അധർമ്മമില്ല. പുണ്യപാപ വിചാരം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ധർമ്മമില്ല, അധർമ്മമില്ല. അവന് ധർമ്മ വിചാരമില്ല, അധർമ്മ വിചാരമില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുണ്യം ഉണ്ടാകുന്നു, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പാപം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവന്റെ ജന്മം എന്ന് പറയുന്നത് ചെയ്ത കർമ്മം കൊണ്ട് ഫലം അനുഭവിച്ചു തീർക്കുക എന്നുള്ളതേ. അജ്ഞന്മാര്, അതായത് അത്യന്തം പാമരന്മാരായിട്ടുള്ള ജനങ്ങൾ, പക്ഷി മൃഗാദികൾ, വൃക്ഷലതാദികൾക്കോടെയുള്ള ജന്മം എന്ന് പറയുന്നത് എന്താണ്? കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. കർമ്മം അനുഷ്ഠിച്ച് പുണ്യപാപങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ള ആളല്ല. എന്തുകൊണ്ട്? അവർക്കൊരിക്കലും ധർമ്മവിചാരം ഉണ്ടാകുന്നില്ല. ധർമ്മവിചാരം ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ അധർമ്മം വിചാരവും ഉണ്ടാകുന്നില്ല. അധർമ്മ വിചാരം ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ രണ്ടിന്റെയും ധർമ്മത്തിലോ അധർമ്മത്തിലോ അവർ പ്രവർത്തിക്കുന്നില്ല. സഹജമായ പ്രവർത്തികൾ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? സഹജമായ പ്രവർത്തികൾ. മനുഷ്യൻ നിഷേധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് ചെയ്യുന്നു. അപ്പൊ സഹജ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പുണ്യപാപങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്? അതല്ല കർമ്മഫലം അനുഭവിച്ച് തീരാൻ വേണ്ടിയിട്ടാണ്. അതേസമയം വിവേകിയായ മനുഷ്യൻ അങ്ങനെയല്ല. വിവേകിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതായത് ധർമ്മ ജിജ്ഞാസ, അതുകൊണ്ടാണ് ഈ അതിന്റെ എല്ലാ കാര്യത്തിനും രണ്ടു വശമുണ്ടല്ലോ. വേദത്തിൽ തന്നെ അധികാര വിചാരം, വേദം പഠിക്കുന്നതിന് ഇന്നത് അവന് അധികാരം ഇന്നതാണ്, പിന്നെ അങ്ങനെ രണ്ടും കൂടി, പിന്നെ രണ്ടിനെയും വേറെ വേറെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ സാമൂഹികമായ അനീതി നമ്മൾ അതിൽ കാണുന്നുണ്ടെങ്കിലും ധാർമ്മികമായ അനീതി അവിടെ ഇല്ല. കാരണം എന്തുകൊണ്ട്? വേദം അധ്യയനം ചെയ്യുക, അതിൽ നിന്നും ധർമ്മമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതിനൊക്കെ ഉള്ള ചില യോഗ്യതകൾ അധികാരിയുടെ വിശേഷങ്ങളായി പറയുന്നുണ്ട്. അപ്പൊ അത്തരം യോഗ്യതകൾ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, ശ്രദ്ധ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുള്ളവർ വേദം അധ്യയനം ചെയ്യുന്നു, ആ വേദത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുന്നു. അങ്ങനെ വേദ അർത്ഥ വിചാരം ചെയ്യുമ്പോൾ ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് മനസ്സിലാകും. ധർമ്മത്തിൽ നിന്ന് പുണ്യം സമ്പാദിക്കുന്നു, അധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പാപം ഉണ്ടാകുന്നു, അതിനനുസരിച്ച് കർമ്മത്തിന് ഫലം ഉണ്ടാകുന്നു, ജന്മങ്ങൾ ഉണ്ടാകുന്നു, അതെല്ലാം സംഭവിക്കുന്നു. അതേസമയം ഇതിന് അധികാരിയല്ലാത്തവൻ, അധികാരിയല്ലാത്തവർ എന്ന് പറയുന്നവര് ശുചിത്വം, ശ്രദ്ധ മുതലായ കാര്യങ്ങളില്ലാത്ത, അങ്ങനെ അല്ലാത്തവന് വേദം അധ്യയനം ചെയ്യുന്ന പ്രശ്നമേ ഒരുക്കുന്നില്ല. അവന് ധർമ്മ വിചാരം ഉണ്ടാകുന്നില്ല, ധർമ്മ അധർമ്മ അനുഷ്ഠാനം ഉണ്ടാകുന്നില്ല, അവന് പുണ്യഭാവം ഉണ്ടാകുന്നില്ല. അതിന്റെ പേരിൽ ആ ജന്മത്തിൽ അവന് പുതിയ ജന്മവും ഉണ്ടാകുന്നില്ല എന്ന്. അത് എങ്ങനെയാണ്? അത് അത്യന്ത പാമരന്മാര്, അവര് ശാസ്ത്രത്തിന് വിഷയമല്ല എന്നറിയ. ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത് ഈ ശുചിത്വ ശ്രദ്ധാദി വിഷയങ്ങളുള്ളവരാണ് ഈ ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരു കാലത്ത് വേദം പഠിക്കാൻ പാടില്ല, ചിലർക്ക് പഠിക്കാൻ എന്നൊക്കെയുള്ള നിയമങ്ങൾ പറഞ്ഞത്. ധർമാനുഷ്ഠാനത്തിന് ചിലർ അധികാരികളാണ്, ചിലര് അധികാരികളല്ല എന്നുള്ള നിയമങ്ങൾ വന്നത് ആ വ്യക്തിയുടെ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നതിന്റെ പിന്നിലടാണ്. കാരണം അങ്ങനെയുള്ളവർ മാത്രമേ ഇതിന്റെ വിധി നിഷേധങ്ങൾ സഫലങ്ങളാകുന്നുള്ളൂ. ചിന്തിക്കാത്തവനും വിവേകമില്ലാത്തവനും വിധിയും നിഷേധമൊന്നും അല്ല. അപ്പോ ബാലന്മാര്, അജ്ഞന്മാര്, ജ്ഞാനികൾ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവര്, ഈ നാല് കൂട്ടർക്ക് മനുഷ്യരിൽ വിധി നിഷേധങ്ങളൊന്നും ബാധകമല്ല. ബാലന്മാരെന്ന് വെച്ചാൽ തിരിച്ചറിവ് വരാത്ത പ്രായത്തിലുള്ളവർ, അവർക്ക് സമമാണ് അജ്ഞന്മാരെന്ന് പറയുന്നു. അവര് ബാലന്മാർക്ക് സമം, അവർക്കും യാതൊരു തിരിച്ചറിവില്ല. പാമരരായ ജനങ്ങൾ, ശ്രദ്ധാ ശുചിത്വാദി യാതൊന്നും ഇല്ലാത്ത ജനങ്ങൾ, അവരെയൊക്കെയാണ് ഒരു കാലത്ത് കണ്ടാളനെന്നും മറ്റും പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു ശ്രദ്ധയോ വിശ്വാസമില്ല. സഹജമായി ജനിക്കുന്നു, ആഹാരം മൈതനാദികൾ ഇങ്ങനെ ജീവിക്കുന്നു, മൃഗങ്ങളെപ്പോലും മരിക്കുന്നു. അത്തരം ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് കൊണ്ട് കണ്ടാളനെന്നോ അല്ലെങ്കിൽ ശൂദ്രനെന്നോ ഒക്കെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിച്ചിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വേദം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ശിശുനോദര പരായണന്മാരായി ജീവിക്കുന്നവരാണ്. അവർക്ക് ധർമ്മവും അധർമ്മവും അവരുടെ ചിന്ത ആവശ്യമില്ല. പുണ്യഭാവങ്ങൾ അവർക്ക് നേടാനില്ല. അതിന്റെ പേരിൽ സ്വർഗ നരകങ്ങളൊന്നും ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള ധാരണകൾ അവർക്കില്ല. അപ്പൊ അവർക്ക് പിന്നെ വേദത്തിന്റെ ആവശ്യമില്ല, അവർ വേദത്തിന് അധികാരിയല്ല എന്ന് അന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അവരെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമില്ല. അതുപോലെ ബാലന്മാര്, അവർക്കും ഇതൊന്നും ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയില്ല, കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത ആൾക്കാരുണ്ട്, അവർക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഏതോ കാരണവശാൽ അവരുടെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുന്നു. പിന്നെ വരുന്നത് തത്വജ്ഞാനികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമേയല്ല. അവർക്കും ധർമാധർമ്മവുമില്ല, വിധി നിഷേധങ്ങളില്ല, പുണ്യഭാവങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ ഇത്രയും പേരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം പ്രമാണമല്ല, ശാസ്ത്രം അവരെ വിഷയമാക്കുന്നുമില്ല. ശാസ്ത്രത്തിന് ഇവരെ കൊണ്ടൊന്നും ജയിക്കാനില്ല, ശാസ്ത്ര വിവരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഈ കൂട്ടത്തിൽ തുടങ്ങും. അങ്ങനെ അല്ലാതെ ഒരു മധ്യമ നിലയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അവർ ശാസ്ത്ര അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ശാസ്ത്ര പ്രമാണത്തോടുകൂടി ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ ശാസ്ത്രത്തെ നിഷേധിക്കാൻ നമുക്ക് യാതൊരു കാരണവശാലും വിവേകമുള്ള ഒരുവന് ഒരിക്കലും അതിനുള്ള അവകാശമേ ഇല്ല എന്നർത്ഥം. ശാസ്ത്രത്തെ നിഷേധിക്കുന്നത് ഈശ്വരനെ നിഷേധിക്കുന്നതിന് തുല്യമായ പാപമാണ്. ശാസ്ത്രത്തെ അവഗണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ധർമാധർമ്മം എന്തെന്നറിയണം എന്നർത്ഥം. ധർമാധർമ്മം എന്തെന്നറിയാതെ എങ്ങനെ പ്രവർത്തിക്കും? തസ്മാത് ശാസ്ത്രം പ്രമാണം ദേ കാര്യാകാരി വ്യവസ്ഥിതവും. ഭഗവാൻ ഗീതയിൽ അർജുനോട് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രമാണ് നിനക്ക് പ്രമാണമായിരിക്കുന്നത്. കാര്യ അകാര്യ വ്യവസ്ഥിതവും, എന്താണ് കാര്യം ചെയ്യേണ്ടത്, എന്താണ് അകാര്യം ചെയ്യാൻ പാടില്ലാത്തത് എന്നറിയണമെങ്കിൽ ശാസ്ത്രമാണ് പ്രമാണം. അപ്പൊ ശാസ്ത്രത്തെ സ്വീകരിക്കണം. ആ ശാസ്ത്രത്തിന് കാലോചിതമായ വ്യാഖ്യാനങ്ങളും മറ്റും വേണം, അത് വേറെ കാര്യം. പക്ഷെ ശാസ്ത്രത്തെ അടിസ്ഥാനപരമായി സ്വീകരിച്ചേ പറ്റും. അതുകൊണ്ട് ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും താൻ എവിടെയാ ഏത് വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് താൻ ചെയ്യേണ്ടത്, എന്താണ് താൻ ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ അറിയുന്നതിന് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ അവശ്യം അധ്യയനം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവൻ ഉൾപ്പെടുന്നത് ഒന്നിനെ തടിക്ക് സുഖമില്ലാത്തവരുടെയോ അല്ലെങ്കിൽ ഈ അന്ധന്മാരുടെയോ പാമരന്മാരുടെയോ അവസ്ഥയിലായിരിക്കും. ഒരിക്കലും ജ്ഞാനിയുടെ അവസ്ഥ എത്തത്തില്ല. അതിന് മാർഗനിർദ്ദേശം ചെയ്യുന്നത് ശാസ്ത്രത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അശാസ്ത്രമല്ലാണ് എന്നാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് വിധിയെ പരിശോധിക്കുമ്പോൾ നിഷേധത്തെയും പരിശോധിക്കുന്നു, ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അധർമ്മത്തെയും ചിന്തിക്കുന്നു. ഇത് അദ്വൈതിയും സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിലൊന്നും അദ്വൈതിയും പൂർവ്വമീമാംസകരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അതാണ് പറയുന്നത് വ്യവഹാരേ പാഠമയം എന്ന് പറയുന്നതാണ്. അദ്വൈതത്തിലും മറ്റ് കാര്യങ്ങളിലും വ്യവഹാരികമായ കാര്യങ്ങളിലെല്ലാം മീമാംസകരുടെ മതമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ധർമ്മ അധർമ്മ വിഷയങ്ങളിലല്ല. അത് ഈ ആശയ വ്യത്യാസമെന്ന് ഇത്രയേ ഉള്ളൂ. കർമ്മം കൊണ്ട് മോക്ഷം നേരിട്ട് കിട്ടുന്നില്ല. ഇത്തരം ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വരൂപം, ജീവാത്മ പരമാത്മ ഏകത്വം, മോക്ഷത്തിന്റെ സാധന, മോക്ഷഫലം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പൂർവ്വമീമാംസകരെ അദ്വൈതി അതുപോലെ തന്നെ പിന്തുടരുന്നത്. രണ്ടുപേരും തമ്മിൽ വ്യാപാരികമായ കാര്യങ്ങളിലെല്ലാം, ആത്മതത്വം ഒഴികെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ മീമാംസകരുടെ രീതിയാണ്, അവരെയാണ് പിന്തുടരുന്നത്. വ്യവഹാരി പാട്ടനയം എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നയത്തെ സ്വീകരിച്ചതുകൊണ്ടാണ് ചാതുർവർണ്ണയം പോലെയുള്ള കാര്യങ്ങളിലും എല്ലാം ശ്രുതി സ്മൃതികളെയൊക്കെ അദ്വൈതികളും സ്വീകരിച്ചത്. അതിലെന്തെങ്കിലും വ്യാഖ്യാന ഭേദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയും സ്വീകരിച്ചതുകൊണ്ടാണ് അത് പിന്നീട് ഇന്ന് വിവാദ വിഷയമായി തീർന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ പ്രമാണം ഇതാണ്, ആ മീമാംസകരുടെ മതത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മീയ സാധകന്മാരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, വിധി നിഷേധങ്ങൾ അറിഞ്ഞിരിക്കണം, കാര്യ അകാര്യങ്ങളെ. ഭഗവാൻ പറഞ്ഞതുപോലെ കാര്യ അകാര്യങ്ങളെ അറിഞ്ഞ് ചെയ്യേണ്ടത് ഏത് ചെയ്യാൻ പാടില്ലാത്ത ഏതാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, ധർമ്മ ജിജ്ഞാസ മാത്രമല്ല അധർമ്മ ജിജ്ഞാസയുണ്ട്. അധർമ്മോതി ഹിംസാവി പ്രതിഷേധ ചോദന ലക്ഷണത്വാ ജിജ്ഞാസ്യ പരിഹാരായ. അധർമ്മം എന്ന് പറയുന്ന ഹിംസാദികൾ പ്രതിഷേധ വാക്യമാണ് അതിന് പ്രമാണം. അതുകൊണ്ട് അതും അറിയണം, അറിയാൻ ആഗ്രഹിക്കുന്ന എന്തിനു പരിഹരിക്കാൻ വേണ്ടി അനുഷ്ഠിക്കാൻ വേണ്ടി അല്ലാന്നത്. തയോഹോ ചോദന ലക്ഷണയോഹോ അർത്ഥ അനർത്ഥയോഹോ ധർമ്മ അധർമ്മയോഹോ ഫലി പ്രത്യക്ഷേ സുഖ ദുഃഖി ശരീര വാങ് മനോഭിർ ഏവ ഉപഭുജ്യമാനേ വിഷേന്ദ്രിയ സംയോഗജന്യേ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധേ. തയോഹോ ചോദന ലക്ഷണയോഹോ വാക്യമാണ് അതിന് പ്രമാണം, വേദവാക്യം അതാണ് പ്രമാണം ഏതിന്, ധർമ്മത്തിനും അധർമ്മത്തിനും. അതിനെ വിശദീകരിക്കുന്നു അർത്ഥ അനർത്ഥയോഹോ, ഒന്ന് അർത്ഥമാണ് മറ്റൊന്ന് അനർത്ഥമാണ്. ഏതാണ് അർത്ഥം, ധർമ്മ അധർമ്മയോഹോ, ധർമ്മമാണ് അർത്ഥം അധർമ്മമാണ് അനർത്ഥം. ധർമ്മത്തിനും അധർമ്മത്തിനും അർത്ഥത്തിനും അനർത്ഥത്തിനും പ്രമാണമായിരിക്കുന്നത് ശ്രുതി വാക്യമാണ്. അതിന്റെ ഫലേ, അതിന്റെ ഫലം, ധർമാധർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്നത് എന്താണ്, പ്രത്യക്ഷേ ധർമ്മം, അതായത് കർമ്മത്തിന്റെ ഫലം എന്താണ്, മുമ്പ് നമ്മൾ നിശ്ചയിച്ചുള്ളതാണ്. കർമ്മത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ്, സുഖ ദുഃഖ, അടുത്ത് പറയുന്നു സുഖവും ദുഃഖവുമാണ് കർമ്മഫലം എന്ന് പറയുന്നു. കർമ്മഫലം എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കർമ്മത്തിന് മുഖ്യമായ ഫലം ഏത് കർമ്മമായാലും ശരി, അത് ലൗകികമായാലും ശരി വൈദികമായാലും ശരി, ആ കർമ്മങ്ങളുടെ എല്ലാം മുഖ്യമായ ഫലം എന്ന് പറയുന്നത് രണ്ടാണ്, സുഖവും ദുഃഖവും. പുണ്യത്തിന്റെ ഫലം സുഖം, പാപത്തിന്റെ ഫലം ദുഃഖം. നമ്മൾ ഏതെങ്കിലും നിമിഷം സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണ്. ഏതെങ്കിലും സമയം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത പാപത്തിന്റെ ഫലമാണ്. സാഹചര്യങ്ങളെല്ലാം അതിന്റെ വെറും നിമിത്തങ്ങൾ മാത്രം, അതിനെ അഭിവ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നു. കാരണങ്ങളെല്ലാം കാരണമല്ല എന്നറിയാം, എന്നുവെച്ചാൽ അതിനെ പ്രകടിപ്പിക്കുന്നതാണ് സാഹചര്യങ്ങൾ മറ്റും. അതായത് വേറൊരാൾ വന്ന് നമ്മളെ ദേഹത്ത് അടിക്കുന്നു, അടിക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകും. അപ്പോ ഈ അടിയെന്ന് പറയുന്നത് എന്താണ്, അത് അതിന്റെ അഭിവ്യഞ്ജകമാണ്, ഉള്ളിലിരുന്ന ദുഃഖത്തെ പ്രകടമാക്കുന്നതിനുള്ള ഒരു ദുഃഖമാണ്. ആ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്, പൂർവ്വ കർമ്മത്തിന്റെ ഫലമാണ്, ഉള്ളിൽ വന്ന ആ ദുഃഖം പൂർവ്വ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ദുഃഖത്തെ തരുന്നത്. അതിനൊരു നിമിത്തം വേണം പുറമേ നിന്ന്, ആ നിമിത്തമാണ് നമുക്ക് അടിയായിട്ട് കിട്ടിയത്. പക്ഷെ ആ ദുഃഖം എന്ന് പറയുന്നത് അന്യന്റെ കർമ്മത്തിന്റെ ഫലമല്ല. നമ്മളെന്താണ് പറയുന്നത്, അന്യൻ വന്ന് എന്റെ ദേഹത്തടിച്ചു, അപ്പൊ അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായി ഞാൻ ദുഃഖം അനുഭവിച്ചു എന്നാണ്. അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായാലും ദുഃഖം അനുഭവിക്കത്തില്ലാന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി അന്യന്റെ ഭാഗത്തു നിന്നുണ്ടായി, അതാണ് ചെല്ലം എന്ന് പറയുന്നത്. അന്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തില്ല, എന്റെ പ്രവൃത്തി എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തുള്ളൂ. പക്ഷെ എന്റെ ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് ഒരു നിമിത്തം, കാരണമെന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതിന് സാക്ഷാത്തായിട്ടുള്ള കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്, ഉപാധാന കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്. അപ്പൊ സാക്ഷാതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്റെ തന്നെ കർമ്മമാണ്, ഞാൻ മുമ്പ് ചെയ്ത കർമ്മങ്ങളിൽ നിന്നും എന്റെ അന്ധകർമ്മത്തിലുണ്ടായ

ആദരിക്കുന്നു, പുകഴ്ത്തുന്നു. അപ്പോ ഉള്ളിൽ കേൾക്കുമ്പോൾ സുഖം തോന്നും. ഈ സുഖത്തിന് കാരണം മറ്റേയാളല്ല, തന്നെ പുകഴ്ത്തിയാളോ തന്നെ ബഹുമാനിച്ചയാളോ തന്നെ ആദരിച്ചയാളോ അല്ലെങ്കിൽ തനിക്ക് മറ്റ് സമ്മാനങ്ങളൊക്കെ തന്നയാളോ തനിക്ക് ഭക്ഷണം തന്നയാളോ ഒന്നും തന്റെ സുഖത്തിന് സാക്ഷാത്കാരണമല്ല. തന്റെ അപ്പോ തന്റെ ഉള്ളിലുണ്ടായ സുഖത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? തന്റെ പൂർവ്വകം കർമ്മം, ആ കർമ്മത്തിൽ നിന്നുണ്ടായ അപൂർവം, അതാണ്. പിന്നെ ഈ ബാക്കി വന്നതൊക്കെ എന്താണോ, ബാക്കി ചുറ്റുപാടും വന്നിരിക്കുന്ന എല്ലാം നിമിത്തങ്ങളാണ്. അപ്പൊ അദൃഷ്ടമില്ലെങ്കിൽ നിമിത്തം ഉണ്ടായാലും ശരി, നമുക്ക് സുഖം ഉണ്ടാകത്തില്ല, ദുഃഖം ഉണ്ടാകത്തില്ല എന്നാണ്. അദൃഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇത് അനുഭവിക്കുന്നില്ല. അതായത് നമ്മളൊരാളെ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സൽക്കരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ നമ്മുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട് വ്യാകുലപ്പെടുത്തുന്ന ഏതെങ്കിലും ചിന്ത ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഈ സുഖവും ഈ പുറമെയുള്ള പുകഴ്ത്തലും ബഹുമാനവും ആദരവും എല്ലാം നമുക്ക് അരോചകമായി തോന്നും. ഒന്നുകൊണ്ട് ആ നിമിത്തം കൊണ്ടൊന്നും ഉള്ളിൽ സുഖത്തെ ഉണ്ടാക്കാൻ പര്യാപ്തമല്ല. നമ്മുടെ മനസ്സ് വ്യാകുലതയിലാണ്. മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട്, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ട്, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അസ്വസ്ഥരായിരിക്കുകയാണെങ്കിൽ ബാഹ്യമായി ആരെല്ലാം എന്തെല്ലാം നമ്മൾ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ സുഖം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഇതൊന്നും വാസ്തവത്തിൽ സുഖത്തിന്റെ കാരണങ്ങളല്ലാത്തതുകൊണ്ട്. സുഖത്തിന്റെ ഏതാണോ കാരണം അതവിടെ ഇല്ല എന്നറിയാം. അപ്പോൾ നമ്മൾ വിഷാദമായിട്ട് തന്നെ ഇരിക്കും. അവിടെ ഇരിക്കുന്ന ദുഃഖത്തിന്റെ കാരണമാണ്. ആ ദുഃഖത്തിന്റെ കാരണം കൊണ്ടുള്ള ദുഃഖം ഉള്ളിലിരിക്കുകയാണ്. ബാഹ്യമായി വന്ന് സൂചിപ്പിച്ചാൽ നമുക്ക് സുഖം ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പൊ ഈ നിമിത്തങ്ങളും ഉള്ളിലുള്ള അദൃഷ്ടം കൂടി ചേരുമ്പോൾ രണ്ടും കൂടി ചേർന്ന് സുഖത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയാം. ബാഹ്യമായ നിമിത്തങ്ങളും ഉള്ളിലിരിക്കുന്ന അദൃഷ്ടം. പക്ഷെ മുഖ്യ കാരണം എന്താണ്? അദൃഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു ധർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന ദുഃഖം, അധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന സുഖം, അധർമ്മത്തിന്റെ ഫലമായിരിക്കുന്നു ദുഃഖം എന്നിവിടെ പറയുന്നു. ഇതാണ് അത് മുഖ്യഫലം. അതിന്റെ അവാന്തര ഫലം, അതായത് അപ്രധാനമായ ഫലങ്ങളായിട്ട് വരുന്നു ജന്മം, മറ്റു കാര്യങ്ങളെല്ലാം എന്നാണ്. ആ നമ്മുടെ കർമ്മത്തിന്റെ ഒരു ഫലം തന്നെയാണ് മറ്റൊന്നും നമ്മളെ തട്ടുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ വന്ന് നമ്മളെ സ്തുതിക്കുന്നതും കർമ്മത്തിന്റെ ഫലം തന്നെ, പക്ഷെ അത് മുഖ്യഫലമല്ല. അങ്ങനെ ഒരു നിമിത്തം ഉണ്ടാകുന്നതിനും ഈ കർമ്മം കാരണമാണ്. പക്ഷെ അതിനെല്ലാം അവാന്തര ഫലങ്ങളെന്ന് പറയും. അത് ഏത് കർമ്മത്തിന് ഏത് ഫലം, അതെങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധിക്കൊരിക്കലും പിടികിട്ടുന്ന കാര്യമില്ല. ഗഹന കർമ്മണോ ഗതി, ആ കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നത് ഗഹനമാണ്. എന്നിട്ട് ഈശ്വരനെ മാത്രം അറിയാമെന്നുള്ള കാര്യമാണ്, മനുഷ്യന് അതറിയാൻ കഴിയത്തില്ല. എന്നാലും പ്രധാനമായ കാര്യം പറയുന്നു സുഖദുഃഖങ്ങളാണ് ധർമാധർമ്മങ്ങളുടെ ഫലം. അതെന്താണ്? പ്രത്യക്ഷമാണ്, സദാ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം, ഇത് സദാ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരീരമാങ് മനോഹിർ ഏവ ഉപപൂജ്യമാനേ. ശരീരം, വാക്ക്, മനസ്സ് ഇതെല്ലാം കൊണ്ട് ഇത് അനുഭവിക്കപ്പെടുന്നു. സുഖദുഃഖെ ദിവചനമായതുകൊണ്ടാണ് എല്ലായിടത്തും ദിവചനമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. ശരീരമാങ് മനോഹിർ, ശരീരം, വാക്ക്, മനസ്സ് എല്ലാം കൊണ്ടും ചെയ്യുന്നു, ഉപപൂജ്യമാനേ, അനുഭവിക്കപ്പെടുന്നു സദാ. അതിനെന്താണ്? വിഷയേന്ദ്രിയ സംയോഗ ജന്യേ. അതിനൊരു നിമിത്തമാണ് വിഷയവും ഇന്ദ്രിയവും തമ്മിലുള്ള സംയോഗം. അത് പറയുന്നു വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് സുഖം. അതുകൊണ്ട് ഉണ്ടാകുന്നു വെച്ചാൽ വിഷയേന്ദ്രിയ സംയോഗം ഇതിന്റെ ഒരു നിമിത്തമാണ്. ഒരാൾ വന്ന് സ്തുതിക്കുന്നു, സ്വാമി വലിയ യോഗ്യനാണ്, മഹാനാണ്, അറിവുള്ളവനാണ് എന്നാൽ സ്തുതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വിഷയം, ആ സ്തുതിയും ശ്രവണേന്ദ്രിയവും തമ്മിൽ സംയോഗം ഉണ്ടാകും. സംയോഗം ഉണ്ടാകുമ്പോൾ അതൊരു നിമിത്തമായി ഉടനെ ഉള്ളിൽ സന്തോഷം വരുന്നു. കൊള്ളാം, നല്ല കാര്യമാണ്. ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഉടനെ സന്തോഷം വരുന്നു. അപ്പം വിഷയേന്ദ്രിയ സംയോഗം, സ്തുതി എന്ന് പറയുന്ന വിഷയം, ശ്രവണേന്ദ്രിയം, അത് രണ്ടും തമ്മിലുള്ള സംബന്ധം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാവുന്നു? ആനന്ദം ഉണ്ടാവും. അപ്പൊ ഈ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് എന്താണ്? അതൊരു നിമിത്തമാണ്, അതിൽ നിന്നുണ്ടാവുന്നു, നിമിത്ത കാരണമാണ്. ഉള്ളിൽ അദൃഷ്ടം കൊണ്ട് സുഖം ഉണ്ടാകുന്നു. അതാണ് വിഷയേന്ദ്രിയ സംയോഗ ജന്യേ. വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് പ്രകടമാക്കപ്പെടുന്നത്, അഭിവ്യക്തമാക്കപ്പെടുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ഈ സുഖദുഃഖങ്ങൾ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധി. ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങൾ എന്ന് പറയുന്നു, സ്ഥിരമായി നിൽക്കുന്ന വൃക്ഷലതാദികൾ വരെ ഉള്ളതിൽ ഇത് പ്രസിദ്ധമാണ്, ലോകത്തിൽ പ്രസിദ്ധമാണെന്നർത്ഥം. ഇതെല്ലാം വൃക്ഷലതാദികൾ, ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്നു, ചലിക്കാൻ കഴിയാത്ത വൃക്ഷങ്ങളും മറ്റും, അതിൽ വരെ ഈ സുഖദുഃഖങ്ങൾ ഉണ്ട് എന്നുള്ളതായും പ്രസിദ്ധമാണ് എന്നർത്ഥം. ശാസ്ത്രത്തിലും ലോകത്തിലും പ്രസിദ്ധമാണ് എന്നർത്ഥം. സുഖദുഃഖങ്ങൾ ബ്രഹ്മാവ് തുടങ്ങി ഉണ്ടോ? ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെ ഉണ്ട്. ദേവന്മാരും പരമമായ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്കും ദുഃഖം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് അവർ ദേവലോകം വിട്ട് ഓടിപ്പോകും. അപ്പൊ അവിടെയും ദുഃഖലേശം അവർക്കും അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ്. അപ്പോ മനുഷ്യന്റെ കാര്യം പറയാനില്ല. അതിന് മനുഷ്യ ലോകം തുടങ്ങി മുകളിലോട്ട് പോകുന്നതോറും സുഖം കൂടിക്കൂടി വരുന്നു. ബ്രഹ്മലോകം വരെ സുഖത്തിന്റെ ആധിക്യമാണ് കാണുന്നത്. മനുഷ്യലോകം തുടങ്ങി താഴോട്ട് വരുമ്പോൾ അതല്ല സുതല, രസാതല, കലാതല, പാതാളം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലോകങ്ങളൊക്കെ. ഈ ലോകങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? താഴോട്ട് ചെല്ലുന്നതോറും അവിടെ ദുഃഖം കൂടിക്കൂടി വരുന്നു എന്നാണ് പറയുന്നത്.

0: അതാണ് ബ്രഹ്മാദിഷു സ്ഥാപനാന്തരം. ഈ ലോകത്തിൽ വരുമ്പോ അവിടെ സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കുന്നു, ഇവിടെ സുഖവും ദുഃഖവും ഒരുപോലെ ഇരിക്കുന്നു എന്നർത്ഥം. ഒരുപോലെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇത് ഏകദേശം താരതമ്യമായിട്ടുണ്ട്. അവൻ പറയുന്നത് പുണ്യപാപ സമ്മിശ്രമായിരിക്കുന്നു. ഈ പുണ്യപാപ ഏകദേശം തുല്യമായി വരുമ്പോൾ മനുഷ്യജന്മം കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മനുഷ്യത്വ ആരഭ്യ ബ്രഹ്മാന്തേഷു ദേഹവസ്തു സുഖ താരതമ്യം അനുശ്രൂയതേ. ഇക്കാര്യം ശ്രുതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യത്വാദാരഭ്യ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ആശിഷ്ഠോ ദൃഢിഷ്ഠോ ബലിഷ്ഠ എന്നെല്ലാം നമ്മൾ ശ്രുതി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നല്ല ഇച്ഛാശക്തി ഉള്ളവൻ, ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല ബലമുള്ള ഒരാള്, വേദമെല്ലാം ശരിക്കും അധ്യയനം ചെയ്തിരിക്കുന്നു, രാജ്യമെല്ലാം തന്റെ അധീനത്തിലാണ്, സുഖ ഉപഭോഗ സാധനങ്ങളെല്ലാം കൈവശമുണ്ട്, അതെല്ലാം അനുഭവിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. അങ്ങനെയുള്ള ഒരു യുവാവുമാണ്. അങ്ങനെയുള്ള ഒരു യുവാവിന് കിട്ടുന്നതിൽ നിന്നും നൂറരട്ടി ആനന്ദം മനുഷ്യ ഗന്ധർവന് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ദേവഗന്ധർവന് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം പിതൃക്കൾക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ആചാന ദേവന്മാർക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം കർമ്മദേവന്മാർക്ക് കിട്ടും, അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ദേവന്മാർക്ക് കിട്ടും, അതിന്റെ നൂറരട്ടി ആനന്ദം ദേവേന്ദ്രന് കിട്ടുന്നു, അതിന്റെ നൂറരട്ടി ആനന്ദം ബൃഹസ്പതിക്ക് കിട്ടുന്നു, അതിന്റെ നൂറരട്ടി ആനന്ദം പ്രജാപതിക്ക് കിട്ടുന്നു. ഇങ്ങനെയെല്ലാം ഉപനിഷത്തുകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത് സുഖത്തിന്റെ താരതമ്യം ഇത് പറയുന്നു. ഇങ്ങനെ സുഖം കൂടിക്കൂടി പോകുന്നു എന്നർത്ഥം. അപ്പൊ ആ ദേവന്മാരൊക്കെ അനുഭവിക്കുന്ന എത്രയോ വലിയ ആനന്ദമാണ്. അതിനാണ് ഇവിടെ പറയുന്നത് മനുഷ്യത്വാദാരഭ്യ ബ്രഹ്മാന്തേഷു. മനുഷ്യൻ തുടങ്ങി ബ്രഹ്മം വരെ ഉള്ളിടത്ത്, ബ്രഹ്മം വെച്ച ബ്രഹ്മാവ്, ദേഹവസ്തു ഇവർക്കെല്ലാം ദേഹമുണ്ട്. സുഖ താരതമ്യം അനുശ്രൂയതേ, സുഖ താരതമ്യം ശ്രുതികളിൽ പറയുന്നുണ്ട്. ഈ സുഖമൊന്നും പരമമായ സുഖമല്ല. മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖവും അത് പരമമായ സുഖമല്ല. ഇനി മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മാവിന്റെ സുഖം അനുഭവിച്ച്, എല്ലാ സുഖവും ആത്മാവിന്റെ സുഖമാണ്, ആത്മസുഖം അനുഭവിച്ചു കഴിഞ്ഞാലോ അതും പരിച്ഛിന്നമാണ്, പരിമിതമാണെന്ന് അർത്ഥം. എന്തുകൊണ്ട്? ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ സുഖത്തെ അനുഭവിക്കുമ്പോൾ അത് ഉപാധികളിലൂടെ അനുഭവിക്കാൻ പറ്റും, നമുക്ക് നിരുപാധികമായ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. നിരുപാധികമായി ഈ സുഖത്തെ അനുഭവിക്കണമെങ്കിൽ ശരീരം പോകണം എല്ലാ അർത്ഥത്തിലും, എന്നാലേ നിർവാഹികമായ അസുഖസ്ഥിതിയിൽ എത്താൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവിക്കുന്ന എത്ര വലിയ ആനന്ദമായാലും അത് സാധിച്ച് ഏറ്റക്കുറച്ചിലുള്ള ആനന്ദമാണ്. തടസ്സതിചേതോഹോ ധർമ്മസ്യ താരതമ്യം ഗമ്യതേ. സുഖത്തിൽ കാര്യത്തിൽ താരതമ്യം ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കാരണത്തിനും ഏറ്റക്കുറച്ചിലുണ്ട് എന്നാണ്. കാര്യം എന്ന് പറയുന്നത് ഇവിടെ സുഖമാണ്. ആ സുഖത്തിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഇതിന് കാരണമായിരിക്കുന്ന ആ പുണ്യത്തിലും വ്യത്യാസമുണ്ട്, ആ പുണ്യത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോ ശ്രേഷ്ഠകർമ്മം, അധമകർമ്മം, ശ്രേഷ്ഠതരമായ കർമ്മം, ശ്രേഷ്ഠക്രമമായ കർമ്മം, ഇങ്ങനെ കർമ്മങ്ങളിലും വ്യത്യാസമുണ്ടെന്നാണ്. തദസ്തത് ഹേതോഹോ ധർമ്മസ്യ താരതമ്യം ഗമ്യതേ. പുണ്യത്തിൽ ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് അതിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും ഏറ്റക്കുറച്ചിലുണ്ട്, സുഖത്തിനും ഫലമായിരിക്കുന്ന സുഖത്തിനും ഏറ്റക്കുറച്ചിലുണ്ടെന്നത്. ധർമ്മ താരതമ്യ അധികാരി താരതമ്യം. സുഖത്തിന് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ സുഖത്തിന് കാരണമായിരിക്കുന്ന പുണ്യത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, അതിന് കാരണമായിരിക്കുന്ന കർമ്മത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, ആ കർമ്മം ചെയ്യുന്ന അധികാരികളിലും ഉണ്ട് വ്യത്യാസം എന്നത്. അധികാരികളിലും താരതമ്യം ഉണ്ടെന്നത്. എല്ലാ കർമ്മങ്ങളും എല്ലാ ദിവസവും ചെയ്യാൻ വിധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം വ്യക്തിയിൽ തന്നെ വ്യത്യാസമുണ്ട്. വ്യക്തി തന്നെ ഏകരൂപത്തിലുള്ള ഇരിക്കുന്ന വ്യക്തികളുടെ ശ്രദ്ധ, ശുചിത്വാധികാരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശേഷിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ വ്യക്തിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അധികാരിയിലും വ്യത്യാസം വരുന്നു. എല്ലാവരും എല്ലാത്തിനും അധികാരികളല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ജന്മം കൊണ്ട് നിശ്ചയിക്കപ്പെടുമ്പോഴാണ് അവിടെ വിവാദം ഉണ്ടാകുന്നത്. അവരുടെ യോഗ്യതയനുസരിച്ച് അധികാരിയെ നിശ്ചയിക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല. അതുകൊണ്ട് പറയുന്നുകൊണ്ടാണ് ധർമ്മ താരതമ്യ അധികാരി താരതമ്യം. ധർമ്മത്തിൽ താരതമ്യം ഉണ്ടെങ്കിൽ അധികാരികളിലും താരതമ്യമുണ്ട്. പ്രസിദ്ധം ചർത്തിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. ഈ അധികാരികളിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് എന്താണ്? അധികാരിയുടെ ഒരു വിശേഷണം, ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ അർത്ഥിത്വമാണ്. അതായത് കാമന, എന്താഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി ഒരു പ്രവർത്തിക്കുന്നു. അപ്പൊ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാണ് സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം ചെയ്യുന്നതിന് അധികാരി. അപ്പൊ അധികാരിയുടെ മുഖ്യമായ വിശേഷണം എന്ന് പറയുന്നത് അയാളുടെ സ്വർഗാർത്ഥിത്വമാണ്. സ്വർഗത്തെ അയാൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, സ്വർഗകാമൻ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സ്വർഗകാമനയുള്ളവൻ മതിയല്ലോ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. അല്ലാത്തവൻ എന്തിനാണ് സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യേണ്ടത്? കാരണം ഇപ്പൊ സ്വർഗത്തിന്റെ കാമന, അതിനു വേണ്ടിയിട്ടുള്ള യാതും എന്നെല്ലാം പറയുമ്പോ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗമോ യാതമോ ഒന്നും ഒരു വിഷയമേ അല്ല, ചിന്തയ്ക്ക് വിഷയമേ അല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം എന്ന് കേൾക്കുമ്പോൾ അതെല്ലാം ഒരു കൃത്രിമമായിട്ട് തോന്നും. എന്തുകൊണ്ട്? അയാൾ അർത്ഥിയല്ല, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവന്. അതുകൊണ്ട് അയാൾ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ ആ യാഗത്തിന് അധികാരിയും അല്ല. അതുപോലെ പുത്രൻ വേണം, അതിനു വേണ്ടിയിട്ടാണ് യാഗം ചെയ്യുക. അപ്പൊ അയാൾ പുത്രകാമനെ ഉള്ളവനാണ്, ആ യാഗം ചെയ്യാൻ അധികാരി. അല്ലാത്തവൻ ആ യാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ചക്രവർത്തി പദം ഒരാൾ ആഗ്രഹിക്കുന്നു. അപ്പോ അതിന് അത് അയാളുടെ ഒരു ആഗ്രഹമാണ് ചക്രവർത്തി പദം. അതിനു വേണ്ടിയിട്ടുള്ള യാഗമുണ്ട്. മഴ പെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നു. അപ്പോ അത് അയാളുടെ ആഗ്രഹമാണ്. അപ്പോ അയാൾ അതിന് അധികാരിയായിരിക്കും. പക്ഷെ കാമന് മാത്രം പോലെ അധികാരിയുടെ വിശേഷണമായിട്ട് അടുത്ത് പറയുന്ന സാമർത്ഥ്യം, അത് ചെയ്യുന്നതിനുള്ള സാമർത്ഥ്യവും വേണം. രാജസൂയം പോലെയുള്ള യാഗങ്ങൾ വലിയ സമ്പത്ത് ആവശ്യമുള്ള യാഗമാണ്. അതിന് അതിന് ആഗ്രഹമുണ്ട്, എന്നാലും അത് ക്ഷത്രിയനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? അത്രയും സമ്പത്തൊക്കെ സമാഹരിക്കാൻ അവനെ പറ്റത്തുള്ളൂ, അല്ലാത്തവന് ആ യാഗം ചെയ്യാൻ പറ്റത്തില്ല. അത് സാമർഥ്യമാണ്. അതുപോലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിനും അവന് കാമനയും ശേഷിയും, ആഗ്രഹവും ശേഷിയും രണ്ടും വേണം. രണ്ടും ഉള്ളവനെ ചെയ്യാൻ പറ്റും. എല്ലാ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നിയമം. ഒരു കർമ്മം ചെയ്യുന്നതിന് അവരുടെ ആഗ്രഹവും ആ കർമ്മം ചെയ്യുന്ന അധികാരിയുടെ ശേഷിയും, ഇത് രണ്ടും എന്താണ്? അധികാരിയുടെ വിശേഷണങ്ങളാണ്. അധികാരിയുടെ കർമ്മ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായി പരിഗണിക്കുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ഈ ആഗ്രഹങ്ങളും യോഗ്യതയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അധികാരിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനെ സംബന്ധിച്ചായാലും അങ്ങനെ തന്നെ, അവനതിന് കാമനയുണ്ടായിരിക്കണം, അതിനവന് യോഗ്യതയുണ്ടായിരിക്കണം. ആ യോഗ്യതയ്ക്കനുസരിച്ച് മോക്ഷത്തിന്റേതായ വിവിധ മാർഗങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്നു. മോക്ഷം കിട്ടുന്നത് അവന്റെ യോഗ്യതയനുസരിച്ച് അവൻ കാര്യങ്ങൾ ധരിക്കുന്നു, അതിനനുസരിച്ച് വിഭിന്ന മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കർമ്മത്തിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആ അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അർത്ഥിത്വം സാമർഥ്യം തുടങ്ങിയത് കൊണ്ടാണ് അധികാരികളിൽ താരതമ്യം വരുന്നത്. അധികാരികളുടെ താരതമ്യം അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ വിഭിന്നമാകുന്നു. കർമ്മത്തിൽ വ്യത്യാസം വരുന്നു. കർമ്മത്തിൽ വ്യത്യാസം അനുസരിച്ച് പുണ്യത്തിൽ വ്യത്യാസം വരുന്നു. ആ പുണ്യത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് സുഖത്തിനും വ്യത്യാസം വരുന്നു എന്നാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവനും ഇവിടെ സുഖമായി ജീവിക്കുന്നത്, ആനന്ദിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവൻ സുഖം എന്ന് പറയുന്നത് അവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. പൂർവ്വകർമ്മം അത്രമാത്രം പുണ്യം നമ്മൾ സഞ്ചയിച്ചിട്ടുണ്ട്. ആ പുണ്യം അനുഭവ പുണ്യത്തിന്റെ ഫലമായ സുഖം അനുഭവിച്ചു തീരുന്നതോടെ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും അവൻ സുഖം തന്നെ അനുഭവിച്ചുകൊണ്ടേ. എന്തുകൊണ്ട്? ഈ കർമ്മത്തിന്റെ അവന് ഏതോ ജന്മങ്ങൾ സഞ്ചയിച്ച പുണ്യം, ആ പുണ്യത്തിന്റെ ഫലമായി അവൻ സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ വർത്തമാന ജന്മത്തിൽ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും ശരി, ആ പുണ്യഫലത്തെ അവന് നശിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ ആ പുണ്യത്തിന്റെ ഫലമായി സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം സത്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ദുഃഖിക്കുന്നതായി കാണുന്നുണ്ട്. സത്കർമ്മമാണ് അവൻ നിരന്തരം അനുഷ്ഠിക്കുന്നു, പക്ഷെ അവന്റെ അനുഭവം ദുഃഖം, വ്യക്തിപരമായ അനുഭവം ദുഃഖം. എന്തുകൊണ്ട്? പൂർവ്വജന്മത്തിൽ ചെയ്ത ആ അധർമ്മം, അധർമ്മത്തിന്റെ ഫലമായ പാപം അത് അവനിരിക്കുന്നു. ആ പാപം ഫലം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ പാപത്തിന്റെ ഫലമായി അവൻ ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ആ ദുഃഖം എന്ന് പറയുന്നത് ആശ്രമത്തിൽ പോയാലും മാറത്തില്ല, സ്വാമിയെ കണ്ടാലും മാറത്തില്ല. എന്തുകൊണ്ടോ ഈ പാപം ഇവൻ അനുഭവിച്ചു തന്നെ തരണം. അവിടെ ചെന്നാലും അവൻ അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ആശ്രമത്തിൽ ചെന്നാലും അസ്വസ്ഥമാകും. വേദാന്തം പഠിച്ചാലും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ഭജന ചെയ്താലും സാധന ചെയ്താലും എല്ലാം എന്തുകൊണ്ട്? പാപം പ്രബലമാണെങ്കിൽ, ഈ സാധനകൾ കൊണ്ടൊന്നും ഈ പാപത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ധർമ്മത്തിന് നാശം പറയുന്നുണ്ട്. പ്രായശ്ചിത്തം കൊണ്ടും മറ്റും നാശം പറയുന്നുണ്ട്. പറയുന്നുണ്ടെങ്കിലും പാപം പ്രബലമാണെങ്കിൽ എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്താലും ആ പാപത്തിന്റെ ഫലമായ ദുഃഖം അവനെവിടെ പോയാലും ശരി, അവൻ അനുഭവിച്ചു തന്നെ തീർന്നു. അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നിമിത്തങ്ങൾ വരും എന്നർത്ഥം. ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാലും ശരി, പാപം ഒരുപാടുണ്ടെങ്കിൽ അവിടെ ദുഃഖിക്കാനുള്ള നിമിത്തം വരും. അടുത്ത് കൂടെ താമസിക്കുന്ന പോലും ചുരണ്ടിക്കൊണ്ടിരിക്കും, ഇവനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് ഞാനൊരു തെറ്റും ചെയ്തിട്ട് ഇയാൾ എന്നെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ പാപം ഇവന് ദുഃഖം അനുഭവിക്കണമെങ്കിൽ ഈ അടുത്ത ദിവസം വേണം ഇവനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വേണം. അപ്പോ അത് നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ അനുഭവമൊക്കെ ഇതെല്ലാം. അപ്പൊ ഈ ദുഃഖം ഇങ്ങനെ സുഖവും അങ്ങനെ തന്നെ, അവനാരും ശല്യപ്പെടുത്തുന്നില്ലെന്ന് പറയും. എന്തുകൊണ്ട്? അവനാ പാപമില്ല. അപ്പൊ ഈ നിമിത്തം വേണം ഇവനെ ഈ ദുഃഖം അനുഭവിപ്പിക്കണം. ഇത് ശാസ്ത്രത്തിൽ സമ്മതമായിട്ടുള്ള കാര്യമാണ്. ഈ താരതമ്യം ഉണ്ട് എന്നർത്ഥം. അധികാരികളിലും താരതമ്യമുണ്ട്. അതുകൊണ്ട് ഒരാൾ സൽക്കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് അയാൾ പുണ്യം അനുഭവിക്കണമെന്ന് സുഖം അനുഭവിക്കണമെന്നോ, ദുഷ്കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് അയാൾ പാപം അനുഭവിക്കണമെന്നോ നിയമമില്ല. അത് ഈ ജന്മത്തിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. അത് തന്നെയാണ് പൂർവ്വജന്മങ്ങളുണ്ട് എന്ന് പറയുന്നതിന് ഒരു ഹേതു അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് തഥാച അടുത്ത് വേറൊരു വിഷയം പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? പുണ്യപാപങ്ങൾ കൊണ്ട് ഫലമായി ഉണ്ടാകുന്ന സുഖദുഃഖ അനുഭവം, ഇതാണ് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ ഫലമല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ ജ്ഞാനമൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്നാലും നീ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അത് നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ്, അല്ല നമ്മൾ സമ്പാദിക്കുന്ന ജ്ഞാനത്തിന്റെ ഫലമല്ല. പക്ഷെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പുണ്യം കാരണമാണ്. പുണ്യമുള്ളവനെ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റും, അതിന് പുണ്യം ഉണ്ടായിരിക്കും. വേദാന്തം ശ്രവിക്കുന്നതിന് പുണ്യം വേണം, പുണ്യമില്ലാത്തവന് ഇത് ശ്രവിക്കാൻ പറ്റത്തില്ല. അത് ഗ്രഹിച്ചാലും ഗ്രഹിച്ചില്ലെങ്കിൽ വേദം ശ്രവിക്കുന്നതിന് അതിന്റെ പുണ്യം ഉണ്ടാകാനേ പറ്റും, അല്ലാത്തവന് അത് ശ്രവിക്കാനുള്ള അവസരം ഉണ്ടാകത്തില്ല. ആ യോഗ്യത അനുസരിച്ച്, മറ്റു യോഗ്യത അനുസരിച്ച് അത് ഫലം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ആയി ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിക്കുന്നതിനും അർത്ഥമില്ല. കാരണം പുണ്യം ഉണ്ടെങ്കിൽ ആരും നിഷേധിച്ചു വെച്ചാൽ ശ്രവിക്കും, കാരണം ഇത് ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചു വെച്ചിട്ട് ശ്രവിക്കുന്നില്ല. എന്തുകൊണ്ട്? പുണ്യം ഉണ്ടെങ്കിൽ അത് ശ്രവിച്ചേ പറ്റും. കാരണം ഉണ്ടെങ്കിൽ അവശ്യം അതിന്റെ കാര്യം ഉണ്ടായേ തീരും. കാരണ സാമഗ്രികളെല്ലാം ഒത്തു ചേർന്ന് കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചതിന് തീർന്നുവെന്നാണ് നിയമം. പിന്നെ കാര്യത്തെ തടയാൻ പ്രബലമായ പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചതിന് തീരും. അപ്പൊ വേദം ശ്രവിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പുണ്യം ഉള്ളവരാണെങ്കിൽ അത് ശ്രവിച്ചതിന് തീരും, പുണ്യത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് പുണ്യഭാവങ്ങൾ അവശ്യം ഫലം കൊടുക്കുന്നതിന് ഒന്നിനും തടയാൻ പറ്റത്തില്ല. സത്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ, സത്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് പാപത്തെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പ്രബലമായ പാപം, ദുർബലമായ പാപത്തെ നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുണ്യത്തെയും, ദുർബലമായ പുണ്യത്തെ ദുഷ്കർമ്മങ്ങൾ നശിപ്പിക്കും, പക്ഷെ പ്രബലമായ പുണ്യത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു ദുഷ്കർമ്മം ചെയ്യുന്നു, ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ആ ദുഷ്കർമ്മം കൊണ്ട് അയാളുടെ പുണ്യം നശിച്ചു പോകേണ്ടതല്ലേ, അയാൾ പിന്നെ ദുഃഖം അനുഭവിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇരിക്കുന്ന പുണ്യം ദുർബലമാണെങ്കിൽ ഈ ദുഷ്കർമ്മം കൊണ്ട് നശിച്ചു പോകും, പക്ഷെ പുണ്യം പ്രബലമാണെങ്കിൽ അയാള് അത് നശിക്കത്തില്ല, ആ പുണ്യം ഫലം കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ പുണ്യമുള്ളവൻ എന്തുകൊണ്ട് പിന്നീട് ദുഷ്കർമ്മം ചെയ്യുന്നു? ആ പുണ്യം അയാളിരിക്കുന്നതുകൊണ്ട് അയാൾ പിന്നെ സത്കർമ്മം തന്നെ ചെയ്യേണ്ടതല്ലേ എന്ന് സംശയിക്കാം. പറയുന്നു പുണ്യപാപങ്ങൾ കേവലമായിട്ടിരിക്കത്തില്ല, പുണ്യം ഇരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയിൽ പാപവും കാണും, ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ ഇരിക്കത്തില്ല. അപ്പോൾ ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം അയാളെ കാണും, സുഖം അനുഭവിക്കുന്നതിനുള്ള പുണ്യമുണ്ട്. സമ്മിശ്രമായിട്ടാണ് മനുഷ്യജന്മം വരുന്നത്. മനുഷ്യജന്മത്തിൽ പുണ്യവും പാപവും, പുണ്യവും പാപവും കാരണമാണ്. അപ്പൊ ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം, പാപവാസന അയാൾ ഇരിക്കുന്നതുകൊണ്ട് അയാൾ ദുഷ്കർമ്മം ചെയ്യുന്നു, ആ ദുഷ്കർമ്മം അയാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ദുഷ്കർമ്മം ചെയ്യുന്നു. അപ്പോ പുണ്യ വാസനകൾ ഇരിക്കുന്നതുകൊണ്ട് അയാൾ അതിന്റെ ഫലമായ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? സിദ്ധാന്തി പറഞ്ഞു വരുന്നത് ഈ നിയമങ്ങളെല്ലാം ശരിയാണ്. വ്യാവഹാരിക തലത്തിൽ കർമ്മം, അതിന്റെ ഫലമായ സുഖദുഃഖം, ഇതെല്ലാം ഇതിനെ അദ്വൈതം സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടുള്ള ജന്മം, മരണം, പുനർജന്മം, ഇതെല്ലാം അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യങ്ങളെല്ലാം, അതിനെല്ലാം സമ്മതിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ അവസാന ഭാഗത്തിൽ മാത്രമേ ഇനി വ്യത്യാസം വരുന്നുള്ളൂ. ആ കാര്യം തുടർന്ന് ചർച്ച ചെയ്യും. ഒരു സ്മരണയോടുകൂടി നമ്മുടെ ചർച്ച ഇവിടെ
1: അവസാനിപ്പിക്കും. The size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
3: மந்தஸ்மிதிரோமோக்கி வாசல்யாமலர்ஷிணி சுமபெரும்.

0: അത്ര വാർത്തികാനി പഞ്ച. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചത്. ഇവിടെ വാർത്തകങ്ങളുണ്ട്. വാർത്തകാരൻ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ഈ ദൃഷ്ടാന്തം. ദശമസ്തമസി എന്ന് പറയും നവസംഖ്യ മാത്രേക്ഷി ദശമോ വിഭ്രമാന്ത്യഥ നവേത്തി ദശമോസ്മീതി സൂക്ഷമാണോപി താന്നവ നവസംഖ്യ മാത്രേക്ഷി നവസംഖ്യങ്ങൾ ഒമ്പത് എന്ന് എണ്ണുന്ന മാത്രേക്ഷി അത് മാത്രം കാണുന്നവൻ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ സംഖ്യങ്ങൾ എണ്ണുന്നതാണ് സംഖ്യയെന്ന് പറയും. ആ ഒമ്പത് പേരെ മാത്രം കാണുന്നവൻ തന്നെ കാണേണ്ടവനാണെങ്കിലും കാണുന്നുണ്ട്. മാത്രേക്ഷി ദശമ ആരും സ്വയം ദശമൻ താൻ തന്നെ എണ്ണുന്നവൻ തന്നെ. എന്തുകൊണ്ട് വിഭ്രമ ആ സമയത്തുണ്ടായ സംഭ്രമം നദി നീന്തിക്കടന്ന പെട്ടെന്നുണ്ടായ സംഭ്രമം ആ സംഭ്രമം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒമ്പത് പേരെ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ താൻ തന്നെയാണ് ദശമൻ താൻ തന്നെ കാണുന്നില്ല. ഇതാണ് ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം. താൻ ആത്മസ്വരൂപമാണെങ്കിൽ അത് ജ്ഞാനസ്വരൂപമാണ്, പ്രകാശമാണ്, അറിവാണ്, സത്താണ്, ആനന്ദമാണെന്നെല്ലാം പറയും. അങ്ങനെ ഈ എന്തുകൊണ്ട് തൻ തന്നെ അറിയുന്നില്ല? ഇവിടെയും അത് തന്നെ, ദശമനാണ്, അറിയേണ്ടവനാണ്. അപ്പോ ആ ചോദ്യത്തിന്റെ താല്പര്യം സ്വയം അറിയേണ്ടവനാണെങ്കിൽ അറിയാതിരിക്കാൻ പാടില്ല, അറിഞ്ഞിരിക്കണം. അങ്ങനൊരു ധാരണയിൽ ആ ചോദ്യം വരുന്നു. ഒരു നല്ല വെളിച്ചത്തിലിരിക്കുന്ന ഒരു വസ്തു അത് തന്റെ കൺമുമ്പിലിരിക്കുകയാണ്, താൻ കണ്ടു തന്നെ തീരണം. കാരണം അത് കാണുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കണ്ണുണ്ട്, വെളിച്ചമുണ്ട്, വസ്തു മുമ്പിലുണ്ട്. അതുപോലെ ഇത് സ്വസ്വരൂപമാണെന്ന് പറയുന്നു, ജ്ഞാനമാണെന്ന് പറയുന്നു, അറിവിന്റെ സ്വരൂപമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അറിയേണ്ടതാണല്ലോ തന്നെ ദശമനെന്ന് അറിയേണ്ടതാണല്ലോ. അറിയേണ്ടത് അറിയാതിരിക്കുന്നതിനെന്താ ന്യായം? അതിനൊരു ന്യായമേ ഉള്ളൂ. എന്താണ് വിഭ്രമം? ഒറ്റ കാരണം. പരമാർത്ഥത്തിൽ ദശമനായി തന്നെ അറിയേണ്ടതാണ്, പക്ഷെ വിഭ്രമ അതിന് സമാനം. വിഭ്രമം കൊണ്ട് അങ്ങനെ സംഭവിക്കും, അറിയേണ്ടതിനെ അറിയാതിരിക്കാം. രജ്ജുവിനെ രജ്ജു എന്ന് അറിയേണ്ടതാണ്, പക്ഷെ വിഭ്രമം കൊണ്ട് അതിനെ അറിയാതിരിക്കാം. അങ്ങനെ ഒന്നുണ്ടോ? നമ്മുടെ ജീവന്റെ നിത്യ അനുഭവത്തിൽ ഉള്ളതാണ് വിഭ്രമം. സർവത്ര അത് സംഭവിക്കാറുണ്ട്. മനസ്സുവിനെ അതായി അറിയുക, ചിലപ്പോൾ ഭ്രമം കൊണ്ട് അറിയാതിരിക്കുക, അല്ലെങ്കിൽ മറ്റൊന്നാ അറിയുക. അതിനാണ് പ്രസിദ്ധമായ ദൃഷ്ടാന്തങ്ങൾ സ്ഥാനപുരുഷ ദൃഷ്ടാന്തം, രജ്ജസർപ്പ ദൃഷ്ടാന്തം എല്ലാം പറയുന്നത്. അങ്ങനെ ഒരു വിഭ്രമം കൊണ്ട് താൻ തന്നെ അറിയേണ്ടതാണെങ്കിലും അറിയുന്നില്ല. അതിന് വേറെ ഒരു സമാധാനം, അതിനുള്ള അനുഭവവും യുക്തിയും എല്ലാം അത് തരും. എന്നാ വ്യക്തി ദശമോസ്മി, അതുകൊണ്ട് ആ വിഭ്രമം കൊണ്ട് അവൻ അറിയുന്നില്ല താൻ ദശമനാണെന്നും താൻ സച്ചിദാനന്ദ സ്വരൂപനാണെന്ന് സ്വയം അറിയുന്നില്ല. വിഭ്രമം കൊണ്ട് സ്വയം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ ഏത് രീതിയിൽ അറിയണമെന്നാണോ ഇവിടെ ശ്രുതി താല്പര്യപ്പെടുന്ന ആ രീതി. സ്വയം അറിയാന്ന് പറയുമ്പോൾ വിഷയജ്ഞാനം എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത്. സ്വയം അറിയുക, അറിയാതിരിക്കുക എന്നെല്ലാം പറയുമ്പോൾ അത് അദ്വൈതത്തിന്റെ പരിഭാഷയാണ്. ലൗകികമായ ശബ്ദാർത്ഥ ന്യായമനുസരിച്ച് അത് മനസ്സിലാക്കാൻ പാടില്ല. നമ്മളിപ്പോൾ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വസ്തുവിനെ അറിയുക. പക്ഷെ ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് അറിയുക എന്ന് പറയുമ്പോൾ അത്തരത്തിലല്ല. ഏത് തരത്തിലാണോ അതിനെ ഗ്രഹിക്കേണ്ടത് ആ തരത്തിൽ അറിയുന്നില്ല. സുഗീക്ഷമാണോ വിതാണവ എന്ന അറിവില്ലാത്തവനാണോ? അറിവവന്റെ സ്വരൂപമായിരിക്കുന്നു, അവൻ സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് താണവ. തന്റെ മുമ്പിൽ നിൽക്കുന്ന 9 പേരെയും വളരെ വ്യക്തമായി അറിയുന്നുണ്ടെങ്കിലും അതുപോലെ അറിയാൻ യോഗ്യനായിരിക്കുന്ന അറിയേണ്ടവനായ തന്നെ അറിയുന്നില്ല. അതാണ് സൂക്ഷ്മമാണോ? അറിവിന് യാതൊരു തകരാറും എന്താ? അങ്ങനെ ഒരു ഭ്രമമുണ്ടെങ്കിൽ മറ്റുള്ളവരെന്തുകൊണ്ടറിയുന്നു? അതുകൊണ്ട് പറയുന്നത് സൂക്ഷ്മമാണോ? തന്നെ വ്യക്തമായി മറ്റുള്ളവരെ വ്യക്തമായി ബോധിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരറിയുന്നതിന് ഭ്രമം തടസ്സമുണ്ട്. പ്രപഞ്ചത്തെ അറിയുന്നതിന് ഇവിടെ ഭ്രമമുണ്ടെന്ന് പറയുമ്പോഴും പഞ്ചേന്ദ്രിയങ്ങളുടെയും ശബ്ദസ്പർശരൂപരസാദി വിഷയങ്ങളെ അറിയുന്നുണ്ട്. ഭ്രമം അതിന് തടസ്സമുണ്ട്. അവിടെ ഭ്രമം സംഭവിക്കുന്നുണ്ട്. രൂപത്തെ രൂപമായും രസത്തെ രസമായും ഗന്ധത്തെ ഗന്ധമായും അറിയുന്നു. പക്ഷെ തന്നെ അറിയുന്നതിന് മാത്രം ഭ്രമം ആണ്. താൻ അവ ആ 9 പേരെ വ്യക്തമായി അറിയുന്നുണ്ടെങ്കിലും തന്നെ അറിയുന്നതിന് ഭ്രമം, പരിഭ്രമങ്ങൾ തടസ്സമായിരിക്കും. അപ്പോ ആ പരിഭ്രമം അല്ലെങ്കിൽ ഇവിടെ ഭ്രമം എന്ന് പറയുന്നത് പാക്ഷികമാണ്. ഏത് വിഷയത്തെ സംബന്ധിച്ചാണോ ഭ്രമമുള്ളത് അവിടെ മാത്രമേ വിപരീതം ഞാനുണ്ടാകും, മറ്റുള്ളിടത്തുണ്ടാകാറില്ല. സർവവസ്തുക്കളെയും അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർവത്ര വിപരീതം ഞാനുണ്ടാകും. രജുവിൽ ഭ്രമം ഞാനും ഉണ്ടാകാം, മറ്റുള്ളിടത്തും അതുണ്ടാകണമെന്നില്ല. അതുപോലെ ഇവിടെ തന്നിൽ അടുത്ത നിമിഷം അത് മാറുന്നുണ്ട്. ദേശമോഹം ബോധം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ അത് സംഭവിക്കുന്നു. നിശേഷ അനാത്മദൃക് തദ്ദു നിർജ്ഞാത ആത്മതത്വത തത്വക നവേത്തി ഐകാത്മ്യമസ്മീതി ഈക്ഷമാണോപ്യനാത്മന. ഇവിടെ ഈ രണ്ടനുഭവത്തെ കുറിച്ച് പറയുന്നു. ഈ ജീവൻ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും രണ്ടനുഭവം, ഒന്ന് തന്നെ കുറിച്ചുള്ളതും ഒന്ന് പ്രപഞ്ചത്തെ കുറിച്ചുള്ള. അങ്ങനെ പറയുന്നു വീക്ഷമാണോപ്യനാത്മന എന്ന് പറഞ്ഞു. വീക്ഷമാണോപി തന്നവ 9 പേരെ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിന് കണ്ണിന് തകരാറൊന്നുമില്ല, ബുദ്ധിക്ക് തകരാറില്ല, തന്നെ കാണുന്നതിന് മാത്രം തകരാറ്. അതിന് ചോദിക്കുന്നു, ഇതെല്ലാം കാണുന്നു, അറിയുന്നു, അനുഭവിക്കുന്നു, എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നു, താൻ തന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞു. ഇനി അറിയുന്നതിനുള്ള ഈ സാമർഥ്യം ഇരിക്കെ തന്നെ എങ്ങനെ തന്നെ അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. വീക്ഷമാണോ ജ്ഞാത്മഹ, ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും ഒരു പോരായ്മയില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നവേതി ഐകാത്മ്യം അസ്മീതി, ഐകാത്മ്യ ബോധം ഉണ്ടാകുന്നില്ല, അതുണ്ടാവും. തന്നെ കുറിച്ചുള്ള അറിയെന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് അറിയുന്നുണ്ടല്ലോ, അറിവ് പോരാ, ഐകാത്മ്യ ബോധം അത് വേണം. തത്വമസിയിൽ നിന്ന് എന്ത് ബോധമാണോ ഉണ്ടാകേണ്ടത് ആ ബോധം ഉണ്ടാകുന്നു. ആ ബോധം ഉണ്ടാകാതെ തന്നെ അറിയുന്നതും അതാത്മജ്ഞാനമാണ്. മറ്റ് വസ്തുക്കളെ അറിയുന്നത് പോലെ വാസ്തവത്തിൽ താൻ ആരാണോ ആ തന്നെ അറിയുന്നില്ല. വാസ്തവത്തിൽ താൻ ദശമനാണ്, ദശമത്വനെ തന്നെ അറിയുന്നില്ല. അതാണ് ഐകാത്മ്യം അസ്മീതി. എന്തുകൊണ്ട് നിശേഷ അനാത്മദൃക് പൂർണമായും അനാത്മദൃക്കായിപ്പോയി, ഐകാത്മ്യബോധം വിട്ടുകഴിഞ്ഞാൽ, ഏകാത്മബോധം അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം അനാത്മബോധം. അതാണ് ആ നാനാത്വം. അതിനാണ് ഇവിടെ നവ എന്ന് പറഞ്ഞു, 9 എന്ന് പറഞ്ഞു. 9 പേരെയും കാണുന്നുണ്ട് വ്യക്തമായി സ്പഷ്ടമായി, ഒരു സംശയം കൂടാതെ. അങ്ങനെ സംഭവിക്കുന്നു, സംഭവിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ സംഭവിക്കുന്നു. അങ്ങനെ നിശേഷ അനാത്മദൃക് സർവവും തനിക്കന്യമായ സർവത്തെയും അറിയുന്നു. അവിടെ നിന്ന് ബുദ്ധിക്ക് യാതൊരു ഭ്രമവുമില്ല. അനാത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം അതാണ്. ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം സംഭവിക്കുന്നില്ല, അനാത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം സംഭവിക്കുന്നു. എങ്ങനെ? വസ്തു എങ്ങനെയോ അതുപോലെ ജ്ഞാനം ഉണ്ടാകുന്നു, അതാണ് യഥാർത്ഥ ജ്ഞാനം. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ അറിയുന്നു. അതായത് ശബ്ദത്തെ ശബ്ദമായി അറിയുക, രൂപമായി അറിയാതിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അനാത്മവിഷയമായ യഥാർത്ഥ ജ്ഞാനമാണ്. അതിവിടെയുണ്ട്, യഥാർത്ഥ ജ്ഞാനമുണ്ട്. അതാണ് അനുഭവത്തെ രണ്ടായി തിരിക്കുന്നത്, യഥാർത്ഥവും യഥാർത്ഥവും. അനാത്മജ്ഞാനത്തിൽ താൻ ഉൾപ്പെട്ടുപോയി. തന്നെ കുറിച്ച് ശരീരമായി മനസ്സായി അല്ലെങ്കിൽ ഇതിന്റെ സംഘാതമായി അറിയുന്നു. അത് അനാത്മ വസ്തുക്കളെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമാണ്. പക്ഷെ അതുപോലെ തന്നെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം, തന്നെ കുറിച്ച് അറിയുന്നുണ്ട് യഥാർത്ഥമുണ്ട്. എന്തുകൊണ്ട്? ഈ ശരീര സംഘാതമായി തന്നെ അറിയുന്നു, ശരീര സംഘാതമായി തന്നെ അറിയുന്നു. നിശേഷ അനാത്മദൃക് തത്വ നിർജ്ഞാത ആത്മതത്വ, അവിടെ തന്നെ അറിയുന്നു, പക്ഷേ തന്നെ താത്വികമായി അറിയുന്നില്ല, യഥാർത്ഥമായി അറിയുന്നില്ല, തന്റെ വാസ്തവ സ്വരൂപ അജ്ഞാതമായിരിക്കുന്നു. അതുപോലെ ദേശമത്വനെ തന്നെ അറിയുന്നില്ല. എന്താ ഒമ്പതുപേര എണ്ണുന്നയാൾ തന്നെ അറിയുന്നില്ല. തീർച്ചയായും അറിയുന്നുണ്ട്, തന്നെ അറിയുന്നില്ലെന്നല്ല പറയുന്നു. തന്നെ അറിഞ്ഞുകൊണ്ടാണ് എണ്ണുന്നവനായ തന്നെ അറിഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവരെയൊക്കെ അറിയുന്നത്. പക്ഷെ തന്നെ ദശമത്വനെ അറിയുന്നില്ല, അതാണ് അവിടുത്തെ തകരാറ്. അവിടെ അപ്പം അറിയേണ്ടത് തന്നെ പത്താമത്വനായിട്ടാണ് അറിയേണ്ടത്, അല്ലാതെ തന്നെ അറിഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഇവിടെ തന്നെ സംബന്ധിച്ച് ഏകാത്മജ്ഞാനം അതാണ് ഉണ്ടാവേണ്ടത്, ഏകാത്മതാ ബോധം അതാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്നില്ല. അനുനിർജ്ഞാത ആത്മതത്വത എന്ന് പറഞ്ഞു സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുന്നില്ല. മറ്റ് വിഷയങ്ങളെ യഥാർത്ഥമായി അറിയുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണോ അതുപോലെ അറിയുന്നില്ല, താനെങ്ങനെയാണോ അതുപോലെ അറിയുന്നില്ല. ഈ പറയുന്നതിന് വേണ്ടിയിട്ടാണ്, താൻ ആത്മാവാണെങ്കിൽ എന്തുകൊണ്ടത് അറിയുന്നില്ല, അതിന് സമാനം പറയുന്നു. അറിയണമെന്നില്ല. ആത്മാവല്ലാത്ത അനാത്മ വസ്തുക്കളെ യഥാർത്ഥമായി അറിയാമെങ്കിൽ അതൊന്നും വാസ്തവത്തിൽ യഥാർത്ഥമല്ല. വാസ്തവത്തിൽ യഥാർത്ഥമല്ലാത്ത വസ്തുക്കളെ നമുക്ക് യഥാർത്ഥമായി അറിയാമെങ്കിൽ സാമാന്യ വ്യക്തിയാണ്. യഥാർത്ഥമായിരിക്കുന്നതിന് എന്തുകൊണ്ട് അങ്ങനെ അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. വിഭ്രമാം ദശമോസീരി വാക്യോ സമ്യജ്ഞാന അനനാർച്ഛിഷ പൃഷ്ഠ ആത്മദശമാജ്ഞാനം ദശമോസ്മീരി വീക്ഷതേ. ദശമോസീരി വാക്യോ, ഒരാൾ പറയുന്നു, ആ വിഭ്രമത്തിനിടയിൽ ഒരാൾ ബോധിപ്പിക്കേണ്ടി വന്നു. ഇത് നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. പെട്ടെന്നൊരാൾ അവിടെ ബോധിപ്പിച്ചു, ദശമോസി ത്വം ദശമാസി, നീ ദശമനാണ്. അങ്ങനെ വാക്യുക്ത സമ്യജ്ഞാന അനന അർച്ചിഷ സമ്യജ്ഞാനാഗ്നി കൊണ്ട്, സമ്യജ്ഞാനാഗ്നിയുടെ പ്രകാശം കൊണ്ട്, അതാണ് സമ്യജ്ഞാന അനന അർച്ചിഷ, യഥാർത്ഥമായ ജ്ഞാനപ്രകാശം കൊണ്ട്. അതെന്താണ്? ദശമോസി തും ദശമാസി, നീ ദശമനാണ് എന്നുള്ള വാക്യത്തിൽ നിന്നും, അത് വാക്യം എന്തുകൊണ്ട് പറയുന്നു, ഇവിടെയും തത്വമസി എന്നുള്ള വാക്യം കൂടി എത്തിക്കും. ഇവിടെയും തന്നെ വിഭ്രമം കൊണ്ടറിയാതിരിക്കുകയാണ്. അത് വിഭ്രമമായതുകൊണ്ട് മാത്രമാണ് വാക്യം പ്രയോജനം ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അറിവ് പ്രയോജനം ചെയ്യത്തില്ല. വിശക്കുന്നു, നീ വിശപ്പില്ലാത്തവനാണെന്ന് ബോധിപ്പിച്ച വിശപ്പ് മാത്രമല്ല, വിശന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്തുകൊണ്ടാ? അത് കർമ്മം കൊണ്ട് മാറ്റേണ്ട കാര്യമാണ്. വിശപ്പിന് പരിഹാരമല്ല, കർമ്മം കൊണ്ടേ അത് മാറും. ഈ ശരീരത്തിൽ ആത്മബുദ്ധി ഉറച്ചിരിക്കുമ്പോൾ വിശപ്പൊരു ഭ്രാന്തിയല്ല, വിശപ്പ് യഥാർത്ഥമായ അനുഭവമാണ്. വീക്ഷ്യമാണോ പ്യനാത്മനാണ്, അനാത്മവസ്തുക്കളെ അതായിട്ട് ഗ്രഹിക്കുമ്പോൾ അത് യഥാർത്ഥ അനുഭവമാണ്. ശരീരബോധം ദൃഢമായിരിക്കുമ്പോൾ വിശപ്പും ദാഹവും എല്ലാം യഥാർത്ഥ അനുഭവങ്ങളാണ്. യഥാർത്ഥ അനുഭവത്തെ ഉപദേശം കൊണ്ട് മാറ്റാൻ ഒക്കത്തില്ല, അതിന് ക്രിയ തന്നെ വേണം, പ്രവൃത്തി ആവശ്യമാണ്. അന്നം കഴിക്കണം, അത് പചിക്കണം, അങ്ങനെ തൃപ്തിയും വിശപ്പ് മാറുന്നതെല്ലാം സംഭവിച്ചു. അത് അനാത്മബുദ്ധിയിൽ സംഭവിക്കുന്ന യഥാർത്ഥ ജ്ഞാനമായിരുന്നു. അവിടെയാണ് കർമ്മത്തിന്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കർമ്മം പ്രയോജനമില്ലെന്ന് പറയുന്നത്. ഇവിടെ കർമ്മം നിഷ്പ്രയോജനമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശരീരത്തിൽ ആത്മബോധം വന്നു, അതിനെ യഥാർത്ഥമായി അറിയുന്നു, ജീവനതിനെ യഥാർത്ഥമായി അറിയുന്നു. പക്ഷെ സ്വസ്വരൂപത്തിൽ വന്നിരിക്കുന്ന ഭ്രാന്തി, ആ ഭ്രാന്തിക്കാണ് ഇവിടെ പരിഹാരം തത്വമസി ഉപദേശിക്കുന്നത്. ഇവിടെ മൂലകാരണത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. മൂലകാരണമായിരിക്കുന്ന ഭ്രാന്തിയെ നശിപ്പിക്കാനാണ്. അത് കേവലം ഭ്രാന്തി മാത്രമാണ്. ഇതങ്ങനെയല്ല, തൻ്റെ മുമ്പിലിരിക്കുന്ന ആ വസ്തുവിനെ ഈ വസ്തുവായി അറിയുന്നു, ഇത് ഭ്രാന്തിയാണോ? അല്ല, ഇത് വ്യാവഹാരികമായൊരു അനുഭവമാണ്. ഇതിനെ മറ്റൊന്നായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയായി. വസ്തുവത്തെ കണ്ടിട്ട് വസ്ത്രമാണെന്ന് തോന്നി, അത് ഭ്രാന്തിയായി. ഇതിനെ ഇങ്ങനെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് യഥാർത്ഥ അനുഭവമാണ്. ഇതിന് യഥാർത്ഥ അനുഭവം അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥ അനുഭവങ്ങളെ ഇല്ലാതായി. ശാസ്ത്രവും ഗുരുവും ഇതൊന്നും യഥാർത്ഥമല്ലാതായിത്തീരും. അപ്പോൾ വ്യവഹാരത്തിൽ ഇതിനെയൊക്കെ യഥാർത്ഥമായിട്ട് യഥാർത്ഥ അനുഭവമായി സ്വീകരിച്ചുകൊണ്ടാണ് പറയാം. പാരമാർത്ഥികമായി ഇതൊന്നും യഥാർത്ഥമല്ല. അത് വരട്ടെ, അവിടെ എത്തുന്നതിനൊന്നും ഉള്ള കാര്യം. വ്യവഹാരത്തിന് ഇതന്നെ യഥാർത്ഥ അനുഭവമാണ്. ഇവിടെ ഉപദേശം ഫലം ചെയ്യത്തില്ല, ഇവിടെ കർമ്മമാണ് വേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ മറ്റത് അങ്ങനെ സ്വസ്വരൂപത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ്. ഉദാഹരണം, ദശമിൻ്റെ ഉദാഹരണം, 9 പേരെയും എണ്ണുന്നവൻ ഭ്രമമെന്ന് പറയുന്നത് തന്നിൽ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരിലില്ല. എന്തുകൊണ്ട്? മറ്റുള്ള 9 പേരെയും വ്യക്തമായി ധരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഭ്രമമില്ല. 9 എണ്ണിക്കഴിഞ്ഞു, പക്ഷെ തന്നിൽ മാത്രം ഉള്ളു. അതിന് സ്വസ്വരൂപത്തിൽ ഇവിടെ ഭ്രമം വന്നു, അവിടെ ഉള്ളു ഭ്രമം. അവിടെ കർമ്മം കൊണ്ടൊന്നും ചെയ്യാനില്ല, പ്രവൃത്തിക്ക് അവിടെ സ്ഥാനമില്ല, അവിടെ ഉപദേശം മാത്രം. ഉപദേശത്തിന് എന്താ കഴിവ് വരുന്നത്? കാരണം ഉപദേശം ജ്ഞാനത്തെ ഉണ്ടാകുന്നു, ആ ജ്ഞാനം ഭ്രമത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ആത്മനിഷ്ഠമായ ഭ്രമത്തെ ആത്മനിഷ്ഠമായ ജ്ഞാനം ഇല്ലാതാക്കുന്നു. അല്ലെങ്കിൽ എവിടെയാണോ ഭ്രമാനുഭവം ഉള്ളത്, തന്നിഷ്ടമായ ജ്ഞാനം, അതവിടെയുള്ള ഭ്രമത്തെ ഇല്ലാതാക്കും. രജ്ജുവിൽ സർവഭ്രാന്തി ഉണ്ടായി. അവിടെ തന്നിഷ്ടമായ ആ രജ്ജനിഷ്ഠമായ യഥാർത്ഥ ജ്ഞാനം അവിടെയുള്ള ഭ്രാന്തി ഇല്ലാതാക്കുന്നു. ആ ഭ്രാന്തി ഇല്ലാതാക്കുന്നതിന് ജ്ഞാനമല്ലാതെ മറ്റ് യാതൊരു ഉപായവുമില്ല. ഒരു കർമ്മങ്ങൾ കൊണ്ട്, കർമ്മങ്ങൾ ഏതൊക്കെയാണ്? ശാരീരികം, മാനസികം, മുഖ്യമായിട്ട് രണ്ടാണ്. വേണമെങ്കിൽ വാചികമെന്ന് കൊടുക്കാം, വൈദികമായി. ഈ 3 കർമ്മങ്ങളും ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 3 തരത്തിലുള്ള കർമ്മങ്ങൾ. അത് വിഭ്രമത്തിൻ്റെ സ്വഭാവമാണ്. വിഭ്രമത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അവാസ്തവമാണ്, പരമാർത്ഥമാണ്. അവാസ്തവമായ ഒന്നിനെ രജ്ജുസർപ്പത്തിന് എങ്ങനെയാണ് വടി കൊണ്ട് തല്ലിക്കൊല്ലുന്നു? സാധിക്കത്തില്ലല്ലോ. എവിടെയാണ് ആ ഭ്രമം സംഭവിക്കുന്നത്? കേവലം ബോധതലത്തിൽ. ആ ബോധതലത്തിൽ, അത് ബാഹ്യമായ ശരി ആന്തരികമായ ശരി, ബോധതലത്തിൽ, ജ്ഞാനത്തിൻ്റെ തലത്തിൽ സംഭവിക്കുന്ന ആ വിഭ്രമത്തിന് പ്രതിവിധി എന്ന് പറയുന്നത് ജ്ഞാനം തന്നെ, മറ്റൊന്നും ഇവിടെ പ്രതിവിധിയുണ്ട്. അതുകൊണ്ടിവിടെ ദശമ ഭ്രാന്തി, തന്നെ ദശമനായി അറിയാതിരിക്കുക എന്നാവസ്ഥ, അതവിടെ മാറണമെങ്കിൽ അത് അവാസ്തവമായൊരു കാര്യമാണ്. ഭ്രാന്തി അവാസ്തവമാണ്, വാസ്തവമാണ്. വിളിച്ച് കൊണ്ട് ഇരുട്ടിനെ നശിപ്പിക്കുന്നത് പോലെ അവിടെ ജ്ഞാനം കൊണ്ടേ സാധ്യമാണ്. ആ ജ്ഞാനം എങ്ങനെ? ഉപദേശം കൊണ്ട്. അതിന് ഉപദേശം കൂടിയതെങ്കിൽ ഉപദേശമില്ലാതെ സാധ്യമുണ്ട്. അപ്പോൾ അവാസ്തവമായ ഭ്രാന്തിയെ ജ്ഞാനം മാറ്റുന്നു. ആ ജ്ഞാനമോ ആ ഭ്രാന്തി അപേക്ഷിച്ച് അതിനൊരു വാസ്തവികതയുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അതും അവാസ്തവം തന്നെ, അതും പരമാർത്ഥമുണ്ട്. പക്ഷെ ഭ്രാന്തി അപേക്ഷിച്ചതിന് അത് കേവലം ഭ്രാന്തി മാറ്റുന്നതിന് വേണ്ടി മാത്രം, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഉപയോഗമൊന്നുമില്ല. അതുകൊണ്ട് അതും അവാസ്തവം തന്നെ. ദശമസ് തോമസി എന്ന് ഉദ്ദേശം കേട്ടു, ദശമോഹം, താൻ ദശമനാണെന്ന് ബോധ്യം വന്നു. ഉപദേശത്തിൻ്റെ ഫലം അങ്ങനെയാ വരുന്നു. ദശമസ് തോമസി എന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ ദശമോഹം എന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ത്വം അതിന് താനായി ഗ്രഹിക്കുന്നു. അതാണ് അനുഭവവും അനുവാദവും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ പറയുന്നു ദശമസ് തോമസി, അത് താൻ കേട്ട് ഗ്രഹിക്കുന്നു, താനത് ആവർത്തിക്കേണ്ടത് ദശമസ് തോമസി. കേവലം അനുവാദം, അത് തന്നെ സംബന്ധിച്ചത് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. പലപ്പോഴും ഉപദേശം വാക്യ താല്പര്യത്തെ നമ്മൾ ഗ്രഹിക്കുന്നത് കേവലം അനുവാദ രൂപത്തിലായിരിക്കും, അനുഭവ രൂപത്തിലായിരിക്കും. എന്നുവെച്ചാൽ ഏറ്റുപറച്ചിരുന്നുള്ള രൂപത്തിൽ ഒരാൾ പറയുന്ന ഏറ്റുപറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ദശമസ്തോമസി എന്ന് പറയുന്ന വാക്യത്തെ 100 തവണ ആവർത്തിക്കുന്നു എന്നിരിക്കട്ടെ. പറയുന്ന എന്താണെന്ന് മനസ്സിലാകുന്നു, പക്ഷെ തന്നെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ ദൂരെ നിന്നൊരാൾ കൈ ചൂണ്ടി വിളിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ചുറ്റുപാടുമുള്ളവർ നോക്കുന്നു, അടുത്തിരിക്കുന്ന ആളിനെയാണോ വിളിച്ചത്, മറ്റൊരാളിനെയാണോ വിളിച്ചത്. അവസാനം കൈയും കാലും ഒക്കെ എടുത്ത് ആംഗ്യം കാണിക്കുന്നു, ഇത് എന്നെയാണോ വിളിച്ചത്, ഉറപ്പിക്കുന്നു എന്നെ തന്നെയാണ്. എന്നെ തന്നെയാണ് വിളിച്ചതെന്ന് ഉറപ്പിക്കുന്നത് വരെ ആ വാക്യം അയാളെ സംബന്ധിച്ച് കേവലം അനുവാദമാണ്. കാരണം അത് അടുത്തവനെ സംബന്ധിക്കാവും, മുന്നിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചാവും, പുറകിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചാകും, ആരെ സംബന്ധിച്ചുമാകാം. അവസാനം ബോധിക്കുന്നു അത് തന്നെ സംബന്ധിച്ചാണ്. അതുപോലെ ഇവിടെയും ദശമസ്തമസി കേൾക്കുന്നു, ദശമസ്തമസി യാതൊരു പ്രയോജനം ചെയ്തിട്ടില്ല. അവിടെ അത് ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നില്ല. ശബ്ദാർത്ഥം ഞാനോ ഉണ്ടായി, നീ ദശമനാണോ, നീ എന്നുള്ളതിന്റെ സ്ഥാനത്ത് അഹം എന്നുള്ള ഒന്നല്ല. അങ്ങനെ വരാതെയും ബോധമുണ്ടാകാം. തത്തയോട് പറയുന്നു, പക്ഷിയോട് ഒരു പേര് പറഞ്ഞാൽ അത് ആവർത്തിക്കും, കേവലം അനുവാദമാണ്, യാന്ത്രികമായി അത് ആവർത്തിക്കുന്നു. ഇത് മറ്റെന്തെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത് ശരിയാണ്, പക്ഷെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ അത് പോരാ. ഒരു ശ്ലോകം ഗുരു ചൊല്ലുന്നു, അല്ലെങ്കിൽ വേദം ശിഷ്യൻ ഏറ്റു ചൊല്ലുന്നു, എങ്ങനെയാണോ ചൊല്ലുന്നത് അതുപോലെ ചൊല്ലുന്നു, അത് അനുവാദം. പ്രഭാഷണം നമ്മൾ കേൾക്കുന്നു, കേട്ടിട്ട് അത് പ്രഭാഷണം നടത്തുന്നു, അനുവാദം. അനാവർത്തിക്കുന്നു, അത് പ്രയോജനം ചെയ്യുന്നില്ല. ഇപ്പൊ ദശമസ്തമസി എന്നൊരാൾ ഒന്ന് പറഞ്ഞു, ഉടനയാൾ അത് ഏറ്റുപറയുന്നു ദശമസ്തമസി, പക്ഷേ ത്വമഹം എന്ന് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല, അങ്ങനെ എല്ലാവരെയും ഗ്രഹിക്കാം. തത്വമസിയിലും അങ്ങനെ അതിന് ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നു, തത്വമസി തത്വമസി. അങ്ങനെ ഗ്രഹിക്കാത്തിടത്തോളം കാലം അത് പ്രയോജനം ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഭ്രാന്തി ആത്മനിഷ്ഠമാണ്, തന്നിലാണ്. ആ ഭ്രാന്തി യഥാർത്ഥമാണ്, വാസ്തവമല്ല. അതിനെ അതുപോലെയുള്ള ഒരു അറിവ് കൊണ്ട് മാത്രമേ ഇല്ലാതാകത്തുള്ളൂ. അവൻ്റെ അനുഭവം എന്താണ്? ദശമോ മൃത, ദശമൻ മരിച്ചുപോയി. ഇവിടെ പറയും ദശമസ്തുമസി, ദശമൻ നീയാണ്. അപ്പോൾ ദശമൻ മരിച്ചു എന്നുള്ള ആ ഭ്രാന്തമായ അനുഭവം അതില്ലാതാകുന്നു. ദശമനെ കാണാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, ദശമം മരിച്ചുപോയി, നഷ്ടപ്പെട്ടു, ഇല്ലാതായി. അത് ഭ്രാന്തമായ ഒരു അനുഭവം. ദശമനെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ദശമനെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ കേവലമായ അജ്ഞാനം. ദശമനെ അറിയുന്നു, ഇവിടെ അങ്ങനെയല്ല. അവൻ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു? ദശമനെ അറിയാത്തതുകൊണ്ട് മാത്രമല്ല, ദശമൻ മരിച്ചുപോയി എന്നിവിടെ തോന്നിയിട്ടാണ്, നഷ്ടപ്പെട്ടു, ദുഃഖത്തിലുണ്ടായി. അതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അറിയാതിരുന്നു കഴിഞ്ഞാൽ അത് അജ്ഞാനം. അവിടെ മറ്റെന്തെങ്കിലും അറിവുകളുണ്ടായാൽ അത് ബ്രഹ്മജ്ഞാനം. ദശമൻ അറിഞ്ഞില്ല, അതാണ് തുടക്കം, അത് അജ്ഞാനം. ദശമൻ മരിച്ചു എന്ന് പറയുന്നത് പിന്നെ ഭ്രാന്തി, ബ്രഹ്മജ്ഞാനം. ഇവിടെ അങ്ങനെ തന്നെ സ്വസ്വരൂപത്തെ അറിയുന്നില്ല, അത് അജ്ഞാനം. സ്വസ്വരൂപത്തെ മറ്റു പലതായും അറിയുന്നു. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നത് സുഖിയായും ദുഃഖിയായും അറിയുന്നതിനെ കുറിച്ച്, സുഖിയും ദുഃഖിയുമായിട്ടൊക്കെ അറിയുന്നത് ഭ്രാന്തി. ഇതിന് മറ്റിതുപോലെ മറ്റൊരു ജ്ഞാനം അതുകൊണ്ട് സാധ്യമാകും. എന്താണ് ഐകാത്മ്യജ്ഞാനം? ഏകാത്മ്യജ്ഞാനം കൊണ്ട് എന്താണ് ഇവിടെ പറഞ്ഞു, പരസ്യ അദുഃഖിത്വേ, പരൻ ദുഃഖിയല്ല, താൻ പരനാണ്. ഈ ജീവഭാവത്തിലാണ് സ്വദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത്, ഈ ഏകാത്മ്യജ്ഞാനം. ഇതുകൊണ്ട് താൻ ദുഃഖിയാണ് എന്നുള്ള അനുഭവം പോകുന്നു, അതിനെ ബാധിക്കുന്നു. ഇവിടെ കർമ്മത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ കർമ്മത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശാരീരികമോ മാനസികവുമായ കർമ്മങ്ങൾക്കൊന്നും ഇവിടെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ കർമ്മം നിഷ്പ്രയോജനമാണെന്ന് പറയുന്നത്. ജ്ഞാനം മാത്രമേ സാധ്യമാകും എന്ന് പറയുന്നത്. ഇത് ദശമസ്തമസി എന്നുള്ള വാക്യം ശ്രവിച്ച് അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും എന്നുള്ള കാര്യം പറയും. അങ്ങനെ കർമ്മണ, അവിടെ കർമ്മത്തിൽ നിന്ന് സാധ്യമല്ല എന്ന് പറയും. ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് അദ്വൈതം പറയുന്നത് ജ്ഞാനം സാക്ഷാത്കാരണം മോക്ഷത്തിന് കർമ്മമല്ല. എന്നാൽ ഈ കർമ്മപ്രപഞ്ചം അതിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇനി മാനസികമായി ദശമസ്തുമസി എന്ന് ഉപദേശിച്ചു, ദശമോഹം എന്നുള്ള ജ്ഞാനമുണ്ടാകും, ഇത് കർമ്മമല്ലേ, മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയാണല്ലോ, അതും കർമ്മമായിക്കൂടും. അതിനെ കർമ്മമായിട്ടെടുത്തു കഴിഞ്ഞാൽ ജ്ഞാനം എന്ന് പറയുന്ന ഒന്നില്ലാതെ പോകും. ജ്ഞാനവും കർമ്മവും തമ്മിൽ ഭേദമില്ലാതെ വരും. ജ്ഞാനം മാനസിക വൃത്തിയാണ്, അതും മായാ കാര്യമാണ്, പക്ഷെ അത് കർമ്മമല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ധ്യാനം എന്ന് പറയുന്നത് കർമ്മമാണ്, മാനസിക കർമ്മം. ജ്ഞാനം എന്ന് പറയുന്നത് കർമ്മമല്ല. അതിന് പലതരത്തിലുള്ള വ്യത്യാസങ്ങളും പറയുന്നു. ജ്ഞാനം എന്തുകൊണ്ട് കർമ്മമാകുന്നില്ല? തത്വമസി എന്ന് പറയുന്ന വാക്യാർത്ഥ ജ്ഞാനം, അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു വിഷയത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നത് ആ വിഷയവും മനസ്സുമായിട്ട് ബന്ധമുണ്ടാകുമ്പോഴാണ്. സാധാരണ പല കാര്യങ്ങളും വേണം അവിടെ, മനസ്സ് പ്രവർത്തിക്കണം, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം, ഒരുപാട് പ്രവൃത്തികൾ നടക്കുന്നു, അവിടെ കർമ്മങ്ങളുണ്ട്. എന്തിനു വേണ്ടി? ആ ജ്ഞാനത്തിൻ്റെ ഉത്പത്തിക്ക് വേണ്ടി. അതിന് കർമ്മത്തെ അംഗീകരിക്കുന്നു. മനസ്സിൻ്റെ പ്രവൃത്തി വേണ്ടേ, ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി വേണ്ടേ, വസ്തുവും മനസ്സും ഇന്ദ്രിയങ്ങളുമായിട്ട് പരസ്പര ബന്ധം വേണ്ടേ, അവിടെയാണ് ബാഹ്യമായ കർമ്മങ്ങളുടെ ആവശ്യം വരും, ആന്തരികമായ മാനസികമായ പ്രവൃത്തിയുടെ ആവശ്യം വരും. മനസ്സേന്ദ്രിയവുമായിട്ട് ബന്ധിക്കേണ്ടേ, അതെല്ലാം കർമ്മങ്ങളാണ്. ജ്ഞാനം അങ്ങനെയല്ല, വസ്തു എങ്ങനെയോ അത് പ്രകാശിക്കുന്നു, വസ്തു എങ്ങനെയോ അത് അങ്ങനെ അനുഭവപ്പെടുന്നു. അതിന് ഏകമായ ഒരു രൂപമേ ഉള്ളൂ. അതിന് മുമ്പുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയല്ല, പല രൂപങ്ങളുണ്ട്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നാനാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് വസ്തു എങ്ങനെയോ അതിനനുസരിച്ചുള്ള ജ്ഞാനമാണ്. ധ്യാനം അത് മാനസിക ക്രിയയാണ്, ഉപാസന മാനസിക ക്രിയയാണ്. എന്തുകൊണ്ട്? അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നു, ഭാവനാരൂപത്തിന് മനസ്സ് പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നവനവിടെയുണ്ട്, കർത്താവ്. അവൻ മനസ്സിനെ പ്രവർത്തിപ്പിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി ആ വസ്തുവിനെ കുറിച്ചൊരു ജ്ഞാനം ഉണ്ടായെന്നിരിക്കട്ടെ. ആ ജ്ഞാനം ഒരു കേവല പ്രകാശം മാത്രമാണ്. അവിടെ എന്തിനു വേണ്ടിയാണോ അതുവരെ അതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, മനസ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കർണങ്ങളുടെയോ പ്രവൃത്തികൾ, അതവിടെ പരിസമാപിക്കുന്നു. പ്രവൃത്തി തീർന്നാൽ പിന്നെ ശേഷിക്കുന്നു കേവലമായ പ്രകാശം. ആ പ്രകാശത്തിൽ ആത്മസാന്നിധ്യമുണ്ട്, അന്ധകരണത്തിൻ്റെ സാന്നിധ്യം. പക്ഷെ അതിൻ്റെ ഉത്പത്തിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ അവസാനിച്ചു. കാരണം പിന്നെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല, മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണും. എന്നിട്ട് ആ പുസ്തകത്തെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടാകുന്നു, ഇത് പുസ്തകമാണോ, ഇതൊരനുഭവം. ഈ അനുഭവത്തിൽ ആത്മചൈതന്യത്തിൻ്റെയും അന്ധകരണത്തിൻ്റെയും സാന്നിധ്യമുണ്ട്. പക്ഷെ ഈ അനുഭവം ഉണ്ടാകുന്നത് വരെയുള്ള മാനസികമായ പ്രവർത്തനങ്ങളിൽ അവിടെ നിലച്ചു. കാരണം അത് എന്തിനു വേണ്ടിയാണോ തയ്യാറായത് അത് സ്വപ്നമായി, അത് കേവലമായ പ്രകാശം. അവിടെ യത്നം എന്ന് പറയുന്നില്ല, അതുകൊണ്ടാണ് അതിന് കർമ്മമല്ല എന്ന് പറയുന്നത്. കർമ്മത്തിന് ഹൃദി കൃതി അല്ലെങ്കിൽ യത്നം ഹേതുവാണ്. അപ്പോൾ അതുവരെയുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രകാശം ഉണ്ടാകുന്നതുവരെയുള്ള അടുത്ത് ഇതുണ്ട്, യത്നമുണ്ട്, ഭാവനാരൂപത്തിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള മനസ്സിൻ്റെ പ്രവൃത്തിയിലുണ്ട്. ഇവിടെ കേവലമായ വസ്തുപ്രകാശം. അത് ഏത് വിഷയ ജ്ഞാനത്തെ സംബന്ധിച്ചാലും ശരി, കേവലമായ വസ്തുപ്രകാശത്തെ അവിടെ, അതുകൊണ്ട് പറയുന്നു വസ്തുതന്ത്രം, അതാണ് ജ്ഞാനം. അതിന് മുമ്പ് ഈ യത്നം ആവശ്യമുണ്ട്, പുരുഷയത്നം. അതിൻ്റെ ഉത്പത്തി വരെ അതുണ്ടായിരുന്നു, അതിൻ്റെ ഉത്പത്തിയിൽ അതവിടെ അവസാനിച്ചതുണ്ട്. പുരുഷതന്ത്രമല്ല എന്ന് പറയുന്നു, വസ്തുതന്ത്രമാണ്. വസ്തു എങ്ങനെയാണെന്ന് പ്രകാശിക്കുന്നു, വെളിച്ചം പോലെ. വെളിച്ചം കൊണ്ടുവരുന്നതിന് ഒരുപാട് യത്നം ആവശ്യമാണ്. സ്വിച്ച് ഇടണം, അല്ലെങ്കിൽ എണ്ണ വേണം, തിരി വേണം, വിളക്ക് കൊടുക്കണമല്ല, അതൊക്കെയാണ്. പക്ഷെ വെളിച്ചത്തിന്റെ പ്രകാശം തമോ നിരാകരണം അവിടെ താൻ എന്താ പ്രവർത്തിച്ചത്? അതിന്റെ ഉത്പത്തി വരെയുള്ള ആ പ്രവർത്തനങ്ങൾ അവിടെ അവസാനിച്ചിരിക്കും. അവിടെ തനിക്കൊന്നും ചെയ്യാനില്ല. ഇനി പ്രകാശം എന്താ? അത് അതിന്റെ സ്വഭാവം എന്നേ പറയാൻ പറ്റൂ. ആ തന്റെ പ്രവൃത്തിയോ വാസ്തവത്തിൽ തന്റെ പ്രവൃത്തിയുടെ ഫലമോ ആണ്. തന്റെ പ്രവൃത്തി എല്ലാം എന്താണ്? അതിനെ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം. അതുവരെ ഉണ്ടായിരുന്നു, അത് ജ്വലിക്കുന്നതിന് ഒരു തന്റെ യത്നം അവിടെ ഉണ്ടായിരുന്നു. ആ ജ്വലിച്ച ആ നിമിഷം തന്റെ പ്രവൃത്തി അവിടെ അവസാനിച്ചു. താൻ അതിനെ ജ്വലിപ്പിച്ചത് കൊണ്ടല്ലേ ഇരുൾ പോയതെന്ന് പറഞ്ഞോ? അല്ല, അത് പ്രകാശിച്ചുകൊണ്ടായിരുന്നു കൂടി. അതിന്റെ സ്വഭാവമാണ് ഇരുളിനെ ഇല്ലാതാക്കുക എന്ന് പറയും. പ്രകാശം എവിടെ ആരംഭിച്ചോ അവിടെ തന്റെ കർമ്മം അവസാനിച്ചു. അത് വസ്തുതന്ത്രം. അത് ആ വസ്തുവിനധീനമാണ്. ദീപം എന്ന് പറയുന്ന വസ്തുവിനധീനമാണ് ആ ഇരുളിന്റെ നാശം. അതുകൊണ്ട് കർമ്മവും ജ്ഞാനവും ഇത്തരത്തിൽ വേർതിരിക്കുന്നു.
1: Om Namah Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.

ദേവാവശ്യന്തമസംഘൃതത്യപൂർണഗസ്വതാർദ്ധമാസോമാരംഭത സമബോധനമനുഭവോർണഗസ്വഥാമബോധനമനുഭവോർണഗസ്വഥാമബോധനമനുഭവോർണഗസ്വഥാമബോധനമനുഭവോർണഗ്രേമോർജമാരംഭത തദ്ദേഷ്യേഭ്യമുപക്രിയത്തെ താദശ്ചാരിഞ്ച വശവോപശ്യന്തമസംഘൃതസ്യ

വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന്ന ബന്ധ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നേടിയെടുക്കേണ്ട ഒന്നല്ല, പുതിയതായിട്ട് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയുമല്ല. നേടിയെടുക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ അനുഭവം തന്നെ അങ്ങനെയാണ്. എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ പോകും. സാക്ഷാത്കാരം എന്ന് പറയുന്നത് പുതിയതായിട്ട് നേടിയെടുക്കേണ്ട ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അത് വരികയും പോവുകയും ചെയ്യും. കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ ഉള്ളത് അല്ല. ഉപനിഷത്ത് തന്നെ നിലവിൽ നമ്മൾ കണ്ടു അതൊക്കെ. കർമ്മം കൊണ്ട് നേടിയെടുത്ത ലോകങ്ങളെയൊക്കെ

0: ചാരം ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക, കർമ്മം കൊണ്ട് നേടിയെടുക്കണതൊക്കെ ലിമിറ്റഡാണ്. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ, ലോകം എന്ന് വെച്ചാൽ പ്ലെയിൻസ് ഓഫ് എക്സ്പീരിയൻസ്, അനുഭവ മണ്ഡലങ്ങൾ, സ്റ്റേറ്റ്സ്, അവസ്ഥകൾ. അവസ്ഥകളൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യും. ഒരവസ്ഥയും നിത്യമായിട്ട് നിൽക്കല്ല. സത്യം ഒരവസ്ഥയല്ല. കഴുത്തില് ഇട്ടിരിക്കുന്ന രത്നമാല കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചു, സർവത്ര അന്വേഷിച്ചു, പോലീസ് പെറ്റീഷൻ കൊടുത്തു, അന്വേഷണങ്ങളും ഒക്കെ നടന്നു. അവസാനം വീട്ടിലേ ഉള്ള ആരോ കാണിച്ചു തന്നു, ഇതാ കഴുത്തിൽ തന്നെ കിടക്കണമല്ലോ. അപ്പോഴാണ് കഴുത്തിൽ തൊട്ടു, ഓ ഇവിടെ ഉണ്ട്, യു ആർ റെക്കഗ്നൈസിങ്, അത്രയേ ഉള്ളൂ റെക്കഗ്നീഷൻ, ഓ ഇവിടെ ഉണ്ട്. ഇതിന് പ്രത്യഭിജ്ഞ എന്ന് പറയും. ഉള്ളത് നഷ്ടപ്പെട്ടു പോയി എന്ന് ധരിച്ച് തെരഞ്ഞു. കണ്ണാടി മൂക്കത്ത് വെച്ചുകൊണ്ട് കണ്ണാടി തെരയും, ആ കണ്ണാടിയിലൂടെ തന്നെ തെരയും അല്ലേ, ആ കണ്ണാടിയിലൂടെ തന്നെ കണ്ണാടി തെരയും. അതുപോലെ ഏതൊന്നിനെ നമ്മൾ അന്വേഷിക്കണമോ അതിലൂടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷേ അതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് ഇത്ര കാലം സാധിച്ചില്ല. ആ ശ്രദ്ധ അതിലേക്ക് തിരിയുന്നതിന് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നു. ഗുരുവിന് ദേശികൻ എന്ന് പേര്. കാണിച്ചു തന്നാ കണ്ടു, അത്ര തന്നെ. ഇതിന് പ്രത്യഭിജ്ഞാ സിദ്ധാന്തം എന്ന് തന്നെ പറയും, ചിദ്വിലാസ ദർശനം എന്ന് പറയും. അതായത് അവിടെ മൈൻഡിന് സ്ഥാനമേ ഇല്ല. തിങ്കിങ് ഓവർ ഇറ്റ്, അനലൈസിങ്, ഡിസ്കസിങ്, നോൺ എൻഡിങ് മിസ്ചീഫ്. മനസ്സിന്റെ കളിയാണ്. നേരെ മറിച്ച് പക്വമായ ഒരു ജീവൻ സത്യം കണ്ടെത്താനായി പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൂക്കത്ത് വെച്ച കണ്ണാടി കാണിച്ചു കൊടുക്കുന്ന പോലെ ഒരു സദ്ഗുരു സത്യത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. കാണുന്ന സമയത്ത് തന്നെ അതിനെ പറയുന്ന സമയത്ത് തന്നെ ആ ശബ്ദം എന്തു ചെയ്യുന്നു? കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. അത്രയേ ശബ്ദത്തിന് പ്രവൃത്തിയുള്ളൂ. ശബ്ദം സത്യത്തിൽ എത്തിക്കൊണ്ട് നിൽക്കില്ല. ശബ്ദം കാണിച്ചു തരും, കാണിച്ചു തന്നാൽ കണ്ടോളണം. റെക്കഗ്നൈസ് ചെയ്തോളൂ. യഹ് പ്രത്യഭിജ്ഞായതേ ജ്ഞപ്തി, പ്രത്യഭിജ്ഞ എന്നൊക്കെ അതിന് പറയും. ജ്ഞപ്തി, ജ്ഞപ്തി എന്ന് വെച്ചാൽ അവബോധം, അവയർനെസ്. അങ്ങനെ കാണിച്ചു തന്ന് കണ്ടാൽ കണ്ട ക്ഷണം മുതൽ അനുഭൂതി, കണ്ട ക്ഷണം മുതൽ അതിന്റെ അനുഭവം ഏർപ്പെട്ടു തുടങ്ങും. എപ്പോ കണ്ടു അപ്പോ മുതൽ, ആ ക്ഷണം മുതൽ അതിന്റെ അനുഭവം. കാര്യം ഇത്ര എളുപ്പമാണെന്ന് സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ വിപുലമായിട്ടുള്ള സാമഗ്രികളും സാധനങ്ങളും അനുഷ്ഠാനങ്ങളും യോഗങ്ങളും പൂജകളും. നമ്മുടെ മഹർഷി ഒരിടത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയണു, എത്ര എളുപ്പം ഇത് പറയാനായിട്ട്, ഇത്രയധികം മതങ്ങൾ, ഇത്ര പുസ്തകങ്ങൾ, ഇത്ര റിച്വൽസ്, ഇത്ര ചർച്ചകൾ, ഇത്ര ശാസ്ത്രങ്ങൾ, എന്നിട്ട് അവരൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നു ആണ് എന്നാണ് പറയണത്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണെന്നാണ്. ഇങ്ങനെ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു അത്രയേ ഉള്ളൂ എന്നാണ്. ഇങ്ങനെ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു, പിടിച്ചെടുത്തിട്ടില്ലെങ്കിലോ ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. പിന്നെ ഞാൻ കൃഷ്ണകഥയോ ശിവപുരാണമോ ഗണപതിയുടെ കഥയോ ഒക്കെ പറയാം. എനിക്കും സമയം പോണം, നിങ്ങൾക്കും സമയം പോണം, എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ അപ്പോഴൊക്കെ അതൊക്കെ ആവാം. പക്ഷേ സത്യം വളരെ ലളിതം, വളരെ എളുപ്പം. കാണിച്ചു കൊടുത്തു കണ്ടു എന്നാണ്. ധ്രുവൻ 5 മാസം തപസ് ചെയ്തു ഭാഗവതത്തില്. പക്ഷെ സത്യമൊന്നും കിട്ടിയില്ല. ധ്രുവന് കരഞ്ഞുകൊണ്ടുപോയി. ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത. എനിക്ക് ഭാഗ്യം കേട്ടവനാണ് ഞാൻ. 5 മാസം കഠിന തപസ് ചെയ്തിട്ട് ഒരു രാജ്യപദവിയെ വാങ്ങിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു. നേരെ മറിച്ച് പ്രഹ്ലാദൻ തപസ് ചെയ്തു എന്ന് എവിടെയെങ്കിലും ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടോ ഭാഗവതത്തിൽ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ജനിക്കുന്നതിന് മുമ്പ് സത്യത്തിന്, ജനിച്ചിട്ടല്ലേ കുട്ടിക്ക് എന്തെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റൂ. ഇത്തിരി ബുദ്ധി വന്നിട്ടോ കുറച്ച് പ്രവർത്തിച്ചിട്ടോ. ചിദ്വിലാസ ദർശനത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. നമ്മൾക്ക് ഉള്ള തെറ്റിദ്ധാരണയെ മുഴുവൻ നീക്കുന്നതാണ് പ്രഹ്ലാദന്റെ കഥ. നമ്മൾക്ക് മൈൻഡ് ബ്രെയിനൊക്കെ ഡെവലപ്പ് ആവുന്നത് തന്നെ 1 വയസ്സ് 2 വയസ്സിന് ശേഷമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ 1 വയസ്സ് 2 വയസ്സിന് ശേഷമേ അല്പമെങ്കിലും മനസ്സിലാവുള്ളൂ. നല്ലവണ്ണം തെളിഞ്ഞ് മനസ്സിലാവണമെങ്കിൽ 10-15 വയസ്സൊക്കെ കഴിയണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ കുട്ടിക്ക് ഗർഭത്തിൽ വെച്ചാണ് കൊടുത്തത്. അപ്പൊ അതെങ്ങനെ നടന്നു? അതാണ് പറയണത്, ആത്മസാക്ഷാത്കാരം ഏറ്റവും എളുപ്പവുമാണ്, ഏറ്റവും കഷ്ടവുമാണ്. ഏറ്റവും എളുപ്പം എന്ന് പറയാൻ കാരണം എന്താ? ഒന്നും ചെയ്യണ്ട കിട്ടും. ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയാൻ എന്ത് ചെയ്താലും കിട്ടില്ല. തന്റെ ജീവാഹന്ത അഹങ്കാരം നിശേഷം അസ്തമിച്ച് സ്വരൂപദർശനം, സ്വരൂപദർശനം ഉണ്ടാകുമ്പോ ഇത് അസ്തമിക്കും. ആ സ്വരൂപദർശനം എങ്ങനെ ഉണ്ടാകുന്നു? ആചാര്യൻ കാണിച്ചു കൊടുക്കുമ്പോ തത്വമസി, ആ ക്ഷണത്തില് ആ സത്യത്തിനെ തന്നിൽ കാണുകയാണ്. ഏതൊന്നിനെ നീ അന്വേഷിക്കുന്നു അത് നീയാണ് എന്ന് പറയുന്ന ക്ഷണം ഗ്യാപ്പ് ഇല്ല അനുഭവത്തിന്. ചിന്തിച്ചിട്ടല്ല, ചിന്തിക്കാൻ സമയം കൊടുത്താൽ കിട്ടില്ല. ചിന്തിക്കുന്നതിനു മുമ്പ് മൂക്കത്തെ കണ്ണാടി ഇതാ എന്ന് കാണിച്ചു കൊടുത്താൽ ചിന്തിച്ചിട്ട് വേണോ തൊട്ട് നോക്കാൻ? ചിന്തിച്ചിട്ട് വേണോ അത് ഉണ്ടെന്നറിയാൻ? തൊടുക പോലും വേണ്ട, അറിയാം ആ ഉണ്ടല്ലോ. അതുപോലെ സ്വസ്വരൂപത്തിനെ ദേശികൻ കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തില്, അതുകൊണ്ടാണ് ദേശികൻ എന്ന് പേര്. ദിശതീതി ദേശിക, കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തിൽ താൻ കാണുകയാണ് സത്യത്തിൽ. പിന്നെ ആ സത്യാനുഭവത്തിൽ അതിന് കൃപ എന്നു പേര്. അതായത് യാതൊരു പ്രയത്നവും ഈ ജീവ അഹങ്കാരത്തിന്റെ ചലനമില്ലാതെ സത്യത്തിനെ കണ്ടു. കണ്ട ആ അനുഭവത്തിന്റെ രുചിക്ക് പേരാണ് കൃപ. ആ കൃപയിൽ അഹങ്കാരത്തിനെ ക്രിമേഷം നടത്തണം. അഹങ്കാരത്തിനെ ആ കൃപ വിഴുങ്ങിക്കളയും. അപ്പോ ഏർപ്പെടുന്ന അനുഭവമാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പോ നല്ലവണ്ണം തെളിഞ്ഞ് മനസ്സിലാക്കുന്നു, ശരീരത്തിന്റെ ദൂഷ്യങ്ങളോ മനസ്സിന്റെ ദൂഷ്യങ്ങളോ യാതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണകർമ്മകൃത്. നിശ്ചലമായ അധിഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ചലനമാണ് കർമ്മം. ചലനങ്ങളൊന്നും തന്നെ അധിഷ്ഠാനത്തിനെ സ്പർശിക്കുന്നേ ഇല്ല. എന്തൊക്കെ തന്നെ നടന്നാലും എന്നെ സ്പർശിക്കുന്നില്ല. ശരീരത്തിൽ നടന്നാൽ ശരീരം ഞാനല്ല, മനസ്സിലും ബുദ്ധിയിലും നടന്നാൽ ഞാനല്ല, ഈ അഹങ്കാരം ഞാനല്ല. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ധ്യാനിക്കാനിരിക്കുമ്പോ രാഗദ്വേഷങ്ങൾ പൊന്തുന്നു. ഈ രാഗദ്വേഷങ്ങൾ ഞാനല്ല. രാഗദ്വേഷങ്ങളെ മാറ്റാനുള്ള വഴിയാണ്. രാഗദ്വേഷങ്ങൾ
1: നിശേഷം പോയാലേ മനസ്സ് അടങ്ങിക്കിട്ടുകയുള്ളൂ. അപ്പൊ നമേ ദ്വേഷരാഗവും നമേ ലോഭമോഹവും മതോ നൈവമേ നൈവ മാത്സര്യഭാവ. ഇതൊക്കെ മതം, മാത്സര്യം, ലോഭം, മോഹം, കാമം, ക്രോധം എല്ലാം മനസ്സിലാണ്. മനസ്സിനെ മൊത്തത്തിൽ കളയുകയാണ്. ചിലരെന്തു ചെയ്യും, വീട്ടിലുള്ള കുപ്പയും വൃത്തികേടുകളും ഒക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനെ കൊണ്ടുപോയി ഉമ്മറത്ത് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി ആ കുപ്പയൊക്കെ കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ ആളുകളുണ്ട്. ഇവിടെ ആചാര്യസ്വാമി പറയുന്നത് കഴുകാനും മറ്റോ ഒന്നും നിൽക്കേണ്ട, പ്ലാസ്റ്റിക് കവറോട് വലിച്ചെറിയാം. ജ്ഞാനം മനസ്സിനെ ബാധകമാണ്, ഭക്തി മനസ്സിന്റെ ശോധകമാണ്. ഒന്ന് ശോധനം ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു പ്ലാസ്റ്റിക് കവറിനെ, അത് മനസ്സിനെ വെച്ചുകൊണ്ടിരിക്കുന്നു അല്പസ്വല്പം ശുദ്ധം ചെയ്തിട്ട്. ജ്ഞാനം എന്ത് ചെയ്തു, മനസ്സിനെ മൊത്തത്തിൽ നിരാകരിക്കുന്നു, പ്ലാസ്റ്റിക് കവറോടെ വലിച്ചെറിഞ്ഞു. അപ്പോ ലോഭം, മോഹം, ദ്വേഷം, രാഗം, മതം, മാത്സര്യം ഇതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതൊന്നും എനിക്ക് കാര്യമില്ല. ആർക്ക് ധർമ്മം, ആർക്ക് അർത്ഥം, ആർക്ക് മോക്ഷം? ആത്മാവിന്റെ സ്വരൂപം, ആത്മാ നിത്യമുക്തമാണ്, അതിനിനിയൊരു മുക്തി വേണോ? ഞാൻ എന്താണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ സ്വഭാവം തന്നെ ലിബറേഷനാണ്, മുക്തിയാണ്. പക്ഷെ ശരീരത്തിന് മുക്തി സാധ്യമേ അല്ല. ശരീരത്തിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ്, മനസ്സിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ്. പ്രകൃതിക്ക് വിമുക്തി സാധ്യമല്ല. സ്വസ്വരൂപം നിത്യമുക്തമാണ്. അപ്പൊ നിത്യമുക്തമായ സ്വസ്വരൂപത്തിനെ ശ്രദ്ധിക്കുക. അതിൽ കർത്തൃത്വമൊന്നുമില്ല. കർത്തൃത്വമൊക്കെ മനസ്സിലാണ്. സുഷുപ്തിയിൽ കർത്തൃത്വമുണ്ടോ? സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ആർക്കെങ്കിലും ഞാൻ രണ്ട് മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി, അഞ്ച് മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, കർത്തൃത്വം വല്ലതും ഉണ്ടോ? കർത്താവേ ഇല്ല അല്ലെ അവിടെ. ആ ഡൂവർ ഈസ് നോട്ട് ദേർ. അപ്പൊ ഉറക്കം. അപ്പൊ മനസ്സ് ലയിച്ചാൽ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പോയി. മനസ്സ് പൊന്തുമ്പോ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പൊന്തുന്നു. കർത്തൃത്വത്തിലാണ് പാപം പുണ്യമൊക്കെ. അത് കഴിഞ്ഞത് അനുഭവിക്കുമ്പോ നമ്മൾ പറയുന്നു നമ്മളുടെ പാപം പുണ്യം. ഈ കർത്താവ് ആരാണ്? പലരും ചോദിക്കും, നമ്മൾ കർത്താവല്ലെങ്കിൽ നമ്മൾ എന്തിന് നമ്മളുടെ ദുഃഖഫലങ്ങളൊക്കെ അനുഭവിക്കണം? ഇത്രയധികം വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുവല്ലോ. ഇതേ ചോദ്യം നമ്മൾ സുഖം അനുഭവിക്കുമ്പോൾ ചോദിക്കില്ല. സുഖത്തിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. ദുഃഖം അനുഭവിക്കുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. രണ്ടും ഉപേക്ഷിക്കുക, എന്നാൽ രണ്ടും പോകും. യഥാർത്ഥത്തിൽ ആരാണ് കർത്താവ്, ആരാണ് ഭോക്താവ്, ഈ ചെയ്യുന്നവൻ ആര്, ഞാൻ ആര്, എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ആ ക്ഷണത്തില് അവിടെ അനിർവചനീയമായ ശാന്തി, പൂർണത്വം പ്രകാശിക്കും. ആ പൂർണത്വത്തിൽ ഈ കൊച്ച് അഹന്ത പൊന്തിയാൽ ഉടനെ കർത്താ ഭോക്താ അഹം, ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് തോന്നും. അപ്പൊ പുണ്യം, പാപം, മന്ത്രം, തീർത്ഥം, ഈ ശരീരത്തിനെ ശുദ്ധമാക്കാനാണല്ലോ ഇതൊക്കെ. തീർത്ഥം, മന്ത്രം, വേദം, വേദം പഠിച്ചിട്ട് യജ്ഞാനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ് സ്വർഗാദി ലോകങ്ങൾ, അനന്ത കൽപ്പനാ പരമ്പര. അപ്പോ ഇതൊക്കെ തന്നെ വേദം, യജ്ഞം, മന്ത്രം, തീർത്ഥം, പുണ്യം, പാപം, സുഖം, ദുഃഖം, ഇതൊക്കെ എപ്പോ ഉണ്ട്, എത്ര കാലം ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ടോ അത്ര കാലം ഇതൊക്കെ ചെയ്യുന്നവനും അനുഭവിക്കുന്നവനുമുണ്ട്. മരിച്ചുപോയ ആളെ കൊണ്ട് തീർത്ഥയാത്ര ചെയ്യിപ്പിക്കുകയോ സുഖദുഃഖങ്ങൾ അനുഭവിപ്പിക്കുകയോ ഒന്നും പറ്റില്ല. ഈ അഹങ്കാരം എത്ര കാലമുണ്ടോ അത്ര കാലമുണ്ട്. ഈ തീർത്ഥയാത്ര, യജ്ഞം, യാഗം, കർമാനുഷ്ഠാനങ്ങൾ ഇതിനെയൊക്കെ അനുഭവിക്കുന്ന ഭോക്താവ് ഞാനല്ല. അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത, ഇതൊന്നും ഞാനല്ല. സിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന ശാന്തി പൂർണത്വം ആ ശിവം, അതാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹങ്കാരം മാക്സിമം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടേ അതിന് മൊനമ്പ് പൊട്ടുകയുള്ളൂ. ധാരാളം കർമ്മങ്ങളും സുഖദുഃഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ് ക്ഷീണിച്ചു കഴിയുമ്പോൾ ഈ ജീവൻ ചോദിക്കും ഒരു ഘട്ടത്തിൽ, എപ്പോഴാണ് എങ്ങനെയാണ് ഈ ലോഡ് ഇറക്കി ചുവട്ടൽ വയ്ക്കുക, മതിയായി. പരിശ്രമ ആതുരാഹ, ഭാഗവതത്തിൽ പറയണു, പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ച് ഈ പരിശ്രമം ഒരു ആതുരമായിട്ട് തീർന്നു എന്നാണ്. ആതുരം എന്ന് വെച്ചാൽ വ്യാധി. മത്സ്യാവതാര സ്തുതിയിൽ പറയാണ്, അനാദികാലമായിട്ട് ഭഗവാനെ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ക്ഷീണിച്ചു എന്നാണ്. എത്ര കാലമായി എന്നറിയില്ല, ആദിയില്ലാതെ തുടങ്ങി ഈ കർമ്മ പരമ്പര. പല കർമ്മങ്ങളും ചെയ്തു പരിശ്രമിച്ച് വ്യാധി പിടിച്ചു. കണ്ണുടയ വള്ളലാർ എന്ന സിദ്ധൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തമിഴിലുള്ള ഒരു കൃതിയാണ് ഒഴിവിൽ ഒടുക്കം. അതിൽ അദ്ദേഹം പറയുന്നു, എത്രയോ ജന്മങ്ങളായി പരിശ്രമിച്ച് തളർന്ന ഈ ജീവനെ വീണ്ടും കർമ്മത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഗുരു, അത് ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നവൻ ആരുണ്ടോ അവൻ ഗുരുവല്ല, യമന്റെയോ ബ്രഹ്മാവിന്റെയോ ഏജന്റാണെന്നാണ്. എന്നുവെച്ചാൽ സൃഷ്ടിക്കോ വീണ്ടും മരണത്തിനോ ഉള്ള പുറപ്പാടാണ്. ഭാഗവതത്തിൽ ഋഷഭയോഗീശ്വരനും പറയുന്നു, ന യോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജു അർത്ഥം ലഭേത നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തേ. നയോജയേ കർമ്മസു കർമ്മമൂഢാൻ, എത്ര ജന്മങ്ങളായി കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് വലഞ്ഞ് കർത്തൃത്വ ദുഃഖം അനുഭവിക്കുന്ന ജീവനെ, എന്നുവെച്ചാൽ ഒന്നും ചെയ്യേണ്ട എന്ന് പറയണം എന്നാണോ? അങ്ങനെയല്ല, ആ കർത്തൃത്വം എടുത്തുകളയലാണ് ഗുരുവിന്റെ ജോലി, അല്ലാതെ കർമ്മത്തിലേക്ക് തള്ളിവിടലല്ല. ഭഗവാൻ ഗീതയിൽ അർജുനനെ കർമ്മം ചെയ്യിപ്പിക്കല്ല ചെയ്തത്. ഭഗവാൻ പറഞ്ഞത്, നീ ചെയ്യാനും പോണ്ട, ഉപേക്ഷിക്കാനും പോണ്ട, ഈ ചെയ്യുന്ന ഞാൻ ആര് എന്ന് കണ്ടുപിടിക്കും. Then you will find that there is no doer. പ്രകൃതിയുടെ കയ്യിൽ വെറും യന്ത്രമാണ്. എന്ത് നടക്കണമോ നടക്കട്ടെ, അത് ചെയ്യും ചെയ്യില്ല എന്നൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? അതാണ് അഹങ്കാരം. ചെയ്യാ പ്രവൃത്തി ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യും എന്ന് പറയുന്നതും അഹങ്കാരമാണ്. പ്രവൃത്തി തന്നിലൂടെ നടക്കുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് തടസ്സം ചെയ്യുന്നതും അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിനെ ശ്രദ്ധിക്കൂ, അവൻ എന്നെ പറ്റിക്കുകയാണ്. അവനെ ശ്രദ്ധിക്കൂ, അവന്റെ ചലനത്തിനെ ശ്രദ്ധിക്കൂ. അത്രയേ ഉള്ളൂ ഗീതയുടെ ഉപദേശം. കർമ്മയോഗം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കർമ്മം ചെയ്യലും കർമ്മയോഗമല്ല, കർമ്മം ചെയ്യാതിരിക്കലും കർമ്മയോഗമല്ല. നമ്മളിലൂടെ നടക്കുന്ന കർമ്മത്തിനെ ചെയ്യുമെന്നോ ചെയ്യില്ല എന്നോ തീരുമാനിക്കുന്നത് ഇല്ലാതാക്കുന്നതാണ് കർമ്മയോഗം. അപ്പൊ നടക്കേണ്ടത് നടക്കും, കർമ്മം നടക്കണോ നടക്കും, കർമ്മം ഇല്ലേ നിന്നുപോകും. അപ്പോ ആ തത്വോപദേശം കൊടുത്ത് വിശ്രാന്തി, അപ്പൊ എന്താവും, ഈ ജീവൻ ഹെവി ലോഡ് ഉള്ളുന്നു പോകും. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. പലർക്കും അതാണ്, റിട്ടയർമെന്റ് ആയാൽ അയ്യോ ഞാൻ ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കണമല്ലോ, എന്നെക്കുറിച്ച് സമൂഹത്തിലുള്ളവർ എന്ത് വിചാരിക്കും, ഒന്നും ചെയ്തിട്ട്. അപ്പൊ ഈ ചെയ്യുന്നത് കർമ്മയോഗമല്ല, അവിടെ കർമ്മരോഗം. അത് ബാക്കിയുള്ളവർക്ക് കർമ്മദ്രോഹവുമായിട്ട് മാറും, കർമ്മരോഗമായി മാറിയത്. എന്താന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാൻ വയ്യ, ചെയ്തിട്ടേ ചെയ്യാതിരിക്കാൻ വയ്യ, രോഗമായിട്ട് മാറി. അപ്പൊ ആ രോഗത്തിനെ ചികിത്സിക്കുക, ഋഷഭയോഗീശ്വരൻ പറയണു, നയോധയേത് കർമ്മസു കർമ്മമൂഢാൻ, കർമ്മമൂഢന്മാരായിട്ടുള്ളവർ. കർമ്മമൂഢൻ എന്ന് വെച്ചാൽ ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാൻ ഇല്ലാതെ നടക്കില്ല എന്നുള്ള ഈ ചലനം ഉള്ളത്തോളം അവർ കർമ്മയോഗികളാവുകയേ ഇല്ല, അവർ കർമ്മമൂഢന്മാരാണ്, അവർ കർമ്മരോഗികളാണ്. അപ്പൊ അവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ച് തള്ളരുത്. അങ്ങനെ തള്ളിയിട്ട് താങ്കൾക്ക് എന്ത് കിട്ടാനാണ് എന്നാ ചോദിക്കണം. കുറെ ഗുരുക്കന്മാരെ പിടിച്ചിരുത്തി ക്ലാസ് എടുക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം യോഗിനാം പരമം ഗുരു എന്നാണ്. അദ്ദേഹം യോഗികൾക്ക് ഗുരുവാണ്. അതുകൊണ്ട് കുറെ യോഗികളോടാണ് ഈ ഉപദേശം, സാധാരണ ആളുകളോടല്ല. അവരോട് പറയുകയാണ്, നിങ്ങളെ ആശ്രയിക്കുന്നവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ച് തള്ളരുത്. നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തെ, സ്വയം കണ്ണില്ലാത്ത ഒരാളെ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ആഴമേറിയ പൊട്ടക്കനറ്റിൽ തള്ളിയിട്ടാൽ എങ്ങനെയാകുമോ അതുപോലെയാണ് കർമ്മത്തിൽ പിടിച്ച് തള്ളണത്, പുറത്തു വരാൻ പറ്റില്ല എന്നാണ്. ഒരുവിധം അതൊക്കെ മതിയാക്കിയിട്ട് ഈ ജീവൻ വിശ്രാന്തി കൊതിച്ചുകൊണ്ട് വരുമ്പോ ആ ജീവന് കർത്തൃത്വരഹിതമായ ആ സരളമായ ശാന്തി കൊടുക്കുന്നതിന് പകരം വീണ്ടും പലവിധത്തിലുള്ള കർമ്മകലാപങ്ങളിലേക്ക് പിടിച്ചു തള്ളുന്ന ആള് യമന്റെയോ ബ്രഹ്മാവിന്റെയോ ദൂതനാണ്, മെസഞ്ചറാണ്. അതിന് നമ്മള് ഹൈ സൗണ്ടിങ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും. സർവീസ്, സോഷ്യൽ സർവീസ് എല്ലാം നല്ലതാണ്, ഒന്നും ചെയ്യേണ്ട എന്നല്ല അർത്ഥം. പക്ഷെ അതൊരു വലിയ തലവേദനയായിട്ട് മാറാൻ പാടില്ല. അപ്പൊ നമ്മളുടെ സോഷ്യൽ സർവീസൊക്കെ നെഗറ്റീവായിട്ട് മാറും. നാച്ചുറലായിട്ട് വരുന്നത് എന്താണെങ്കിലും ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഒന്നും പരിശ്രമമില്ലാതെ ചിലരുടെ നേച്ചറാണ്, അവർക്ക് സർവീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നാച്ചുറലി ദേ വിൽ സെർവ്, അതിനൊരു ശ്രമമൊന്നുമില്ല, അത് നാച്ചുറലായിട്ട് നടക്കും. അവിടെ കോൺഫ്ലിക്ട് ഇല്ല, അതൊരു ഹെവി ലോഡായിട്ട് അവർക്കില്ല. അവരിലൂടെ ഒഴുകുകയാണെങ്കിൽ കാര്യം വേറെ. അപ്പൊ അത് കർമ്മയോഗം ആവും. എന്തും സഹജമായി പ്രിയമായി നടക്കുകയാണെങ്കിൽ കർമ്മയോഗമാവും. നമുക്ക് അത് തന്നെ അതിന്റെ എഫക്റ്റ് ആയിട്ടിരിക്കും. അതിൽ നിന്ന് മറ്റൊരു എഫക്റ്റ് നമ്മൾ ആഗ്രഹിക്കില്ല. അപ്പൊ കർമ്മം കർത്താവും ഭോക്താവും ഇല്ലാതെ നടക്കും. ആ കർമ്മത്തിന്റെ എഫക്ട് ഈ ജീവനെ ബന്ധിക്കില്ല. കാരണം ബന്ധിക്കാനുള്ള അഹങ്കാരമേ അവിടെ ഇല്ല. ന കർത്തൃത്വം ന കർമാണി, യാതൊന്നുമില്ല. അപ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഹ. അതില്ലെങ്കിൽ അജാമിളോപാഖ്യാനത്തിനൊന്നും അർത്ഥമേയില്ല. മഹാപാപം ചെയ്ത ആളെ ഒരു ക്ഷണത്തിൽ വിമുക്തനാക്കുന്ന ഒരു കഥ. നാമം ജപിച്ചു എന്ന് വെച്ചാൽ മുക്തനാവോ? ഇത്രയധികം അയാൾ ഞാൻ ചെയ്തു പാപം ചെയ്ത് കൂട്ടിയ ഒരാളെ ഒരു ക്ഷണത്തിൽ സ്വതന്ത്രനാക്കാൻ എന്ത് വിധി? അപ്പൊ അവിടെ നമ്മുടെ കണക്കൊക്കെ പഴച്ചു പോകും. എന്തുകൊണ്ട് അജാമിളോപാഖ്യാനത്തിന് ന്യായീകരണം എങ്ങനെ കൊടുക്കാൻ പറ്റും? പലവിധത്തിലും ജീവിച്ച ആള് എന്നുവെച്ചാൽ പുണ്യവും പാപവും ശരിയും തെറ്റും ഗുണവും ദോഷവും ഒക്കെ ഈ ജീവന്റെ ദൃഷ്ടിയിലേ ഉള്ളൂ. പരമാത്മദൃഷ്ടിയിൽ ഇതൊന്നുമില്ല. ഈ ജീവൻ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുന്നത് കൊണ്ട് വിഷമിക്കുന്നു. ആ കർത്തൃത്വം അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ആ ക്ഷണത്തിൽ മുക്തനാവും. നമ്മളിപ്പോ റോട്ടിൽ ഇടതുവശത്തിലൂടെ വണ്ടി ഓടിച്ചാൽ നല്ലത്, വലതുവശത്തിലൂടെ ഓടിച്ചാൽ തെറ്റ്. ചില രാജ്യങ്ങളിൽ വലതുവശത്തിലൂടെ ഓടിക്കാൻ പാടുള്ളൂ, ഇടതുവശത്തുകൂടെ ഓടിക്കാൻ പാടില്ല. കുറെ കാലം കഴിഞ്ഞ് ഇത് നമ്മളുടെ കോൺഷ്യൻസിൽ കയറി ഇരുന്നിട്ട് വലതുവശത്തുകൂടെ വണ്ടി ഓടിച്ചു, ഞാൻ പാപിയാണോ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അപകടമുണ്ടായി, എന്റെ തെറ്റാണ്, അപ്പൊ കർത്തൃത്വം വന്നു. പല നിയമങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ലോകവ്യവഹാരത്തിനുള്ള സൗകര്യത്തിനു വേണ്ടി പല നിയമങ്ങളും ഉണ്ടാക്കി. അതിൽ ഈ കർത്തൃത്വം ഭോക്തൃത്വം കൊണ്ട് ഈ ജീവൻ ദുഃഖിക്കണു. ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വരൂപത്തിനെ സ്പർശിക്കുന്നേയില്ല. അജാമിളോപാഖ്യാനത്തിന് എന്താണ് സിദ്ധാന്തപരമായിട്ട് നമുക്ക് പറയാവുന്നതെന്ന് വെച്ചാൽ, ഒരു പാപവും പുണ്യവും ആത്മാവിനെ സ്പർശിക്കുന്നില്ല. ആയിരം വർഷമായി കൂടിയിരിക്കുന്ന കൂരിരുട്ടാണെങ്കിലും വിളക്ക് കൊളുത്തിയാൽ അപ്പ പോകും, പതുക്കെ പതുക്കെയല്ല പോവുക. ആയിരം വർഷമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഇടുമ്പോ പോവും, പതുക്കെ പതുക്കെയാണോ പോവുക? ആയിരം വർഷത്തെ ഇരുട്ടല്ലേ, ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുവോ? പത്ത് മിനിറ്റ് എടുക്കട്ടെ വെച്ചാൽ നടക്കുവോ? പത്ത് സെക്കൻഡ് എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുവോ? ഒരു ക്ഷണത്തിൽ പോവും ലൈറ്റ് വന്ന ഉടനെ. അതുപോലെ എത്ര ജന്മങ്ങളായി ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളാണെങ്കിലും ആ പുണ്യപാപങ്ങളൊന്നും തന്നെ ആത്മാവിനെ സ്പർശിക്കാൻ ശക്തമല്ല. ജ്ഞാനേശ്വരൻ ഒരിടത്ത് പറയുന്നുണ്ട്, പൂർവപക്ഷമായിട്ട് ചോദിക്കുന്നു, ഇത്രയൊക്കെ പാപവും മറ്റു വാസനകളും ഒക്കെ ഉള്ള ആൾക്ക് ഒരു ക്ഷണത്തിലെല്ലാം വന്നു പോവുമോ? ജ്ഞാനം വന്നതുകൊണ്ട് പാപപുണ്യങ്ങൾ വരാതിരിക്കുമോ? ജ്ഞാനേശ്വരൻ പറയുന്നു, വിളക്കിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇരുട്ടേ വരൂ എന്ന് നിങ്ങൾ എത്ര ശ്ലോകം ചൊല്ലി വിളിച്ചാലും ഇരുട്ട് വരില്ല. പൂച്ചയെ അടുത്തിരുത്തിക്കൊണ്ട് പക്ഷിയോട് കിളിയോട് പാട്ടുപാടൂ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കിളി പാട്ടുപാടില്ല.
2: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, the 24/7 spiritual channel from shaivam.org. Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. ഓം നമ ശിവായ.
3: തസ്മാത് പ്രതിപത്തി വിധി വിഷയതയാ ഏവ ശാസ്ത്ര പ്രമാണകം ബ്രഹ്മ അഭിവദന്തവ്യം ഇതി. ഇതിനെല്ലാം സമാധാനം പിന്നീട് പറയും. അതുകൊണ്ടെന്താണ് പ്രതിപത്തി വിധി വിഷയതയാ ഉപാസനാ വിധിയുടെ അംഗമായിട്ട് ആണ് ശാസ്ത്ര പ്രമാണകം ബ്രഹ്മ. ശാസ്ത്രം പ്രമാണമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ സ്വീകരിക്കേണ്ടത് ഉപാസന വിധിയുടെ ഒരു ഭാഗമായിട്ടാണ്. ബ്രഹ്മത്തെ ഉപാസിക്കാൻ ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തെ ഉപാസിക്കുക, ആ ഉപാസനയിലൂടെ മോക്ഷത്തെ നേടുക എന്നാണ്. ഇത്രയാണ് പൂർവപക്ഷം വൃത്തികാരന്റെ അഭിപ്രായം. അതിന് സിദ്ധാന്തം ഈ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾക്കും ഇനി സമാധാനം പറയുമ്പോൾ ഈ അദ്വൈതത്തിലെ ഒരുപാട് വിഷയങ്ങൾ അവിടെ വെളിപ്പെടുത്തും. ഒരുപാട് കാര്യങ്ങൾക്കൂടെ സമാധാനം പറയും. അത്ര വിധീയതയെ ഇവിടെ പറയുന്നു എന്താണ്? ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പാടെ നിഷേധിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞത് ആദ്യം മുതലേ പറഞ്ഞ ഒന്നും തന്നെ ശരിയല്ല എന്നാണ്. എന്തുകൊണ്ട്? ഇതൊരിക്കലും പ്രതിപത്തി വിഷയം ധ്യാന വിധിയുടെ അംഗമായിട്ടല്ല ശ്രുതിയിൽ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? കർമ്മ ബ്രഹ്മവിദ്യ കലയോർ വൈലക്ഷണ്യ. കർമ്മത്തിന്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലത്തിന് വിലക്ഷണതയുണ്ട്, ഭിന്നമാണ്, രണ്ടും ഒരുപോലെയല്ല എന്നർത്ഥം. കർമ്മം ബ്രഹ്മവിദ്യ ഫലയോർ വൈലക്ഷണ്യ. കർമ്മത്തിന്റെ ഫലവും ബ്രഹ്മത്തിന്റെ ഫലവും ബ്രഹ്മവിദ്യയുടെ ഫലവും രണ്ടും വിലക്ഷണമാണ്, ഭിന്നമാണ്. അതെങ്ങനെ വിശദീകരിക്കുന്നു? ശാരീരം, വാചികം, മാനസന്ധ, കർമ്മ, ശ്രുതി, സ്മൃതി, സിദ്ധം, ധർമാഖ്യം. കർമ്മങ്ങൾ മൂന്ന് തരത്തിലുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, യാഗത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ യാഗം ചെയ്യണമെങ്കിൽ ശാരീരികമായ കർമ്മങ്ങളുണ്ട്. വാചികം, വാക്കുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അവിടെ മന്ത്രങ്ങളും മറ്റും ചൊല്ലുക, അത് വാചികമായ കർമ്മമാണ്. മാനസം, ആ കർമ്മത്തോടനുബന്ധിച്ച് തന്നെ ഉപാസനകളുണ്ട്. ധ്യാനം, അത് മാനസികമായ കർമ്മമാണ്. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ്, കർമ്മം. ഇത് മൂന്ന് തരത്തിലാണ് കർമ്മം വരുന്നത്: ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം, വാക്കുകൊണ്ട് മന്ത്രങ്ങൾ, സ്തുതികൾ മറ്റും ചെയ്യുന്ന വാചികമായ കർമ്മം, മാനസം മാനസികമായി ചെയ്യുന്ന ധ്യാനം, ഉപാസന, ഇത് മാനസികമായ കർമ്മം. ഇതെന്താണ്? ശ്രുതി, സ്മൃതി, സിദ്ധം. ഇത് ശ്രുതികളിൽ നിന്നും സ്മൃതികളിലും സിദ്ധമാണ്. എന്നുവെച്ചാൽ ശ്രുതിയിൽ നിന്നും വേദത്തിൽ നിന്നും മനു ആദി സ്മൃതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ധർമ്മ ആഖ്യം, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്, ആഖ്യ പേര്, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്. ഈ കർമ്മങ്ങളെയൊക്കെ ധർമ്മം എന്ന് പറയുന്നത്. യദ് വിഷയ ജിജ്ഞാസ അഥാതോ ധർമ്മ ജിജ്ഞാസ വിധി സൂത്രിത. ഈ ഇതിനെ കുറിച്ചുള്ള ധർമ്മ വിഷയമായിട്ടുള്ള ജിജ്ഞാസ, ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ് അഥാതോ ധർമ്മ ജിജ്ഞാസ. ജൈമിനീയ സൂത്രമാണ് അത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒന്ന് ഒന്നാമത് കൊടുത്തിട്ടുണ്ട്, ഒന്നാം അധ്യായത്തില് ഒന്നാം പാദത്തില് ഒന്നാമത്തെ സൂത്രം. ഇതി സൂത്രത എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നു. അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നത് ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ്. ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ ഇത് രണ്ടർത്ഥമാണ്. അഥാതോ ധർമ്മ ജിജ്ഞാസ, അഥാതോ അധർമ്മ ജിജ്ഞാസ എന്ന് രണ്ടർത്ഥമാണ്. അധർമ്മോപി ഹിംസാദി പ്രതിഷേധ ചോദനാലക്ഷണത്വാ ജിജ്ഞാസ്യ പരിഹാരായ. ധർമ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ ധർമ്മത്തെ മാത്രമല്ല അവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിചാരം ചെയ്യുന്നത്, മറിച്ച് അധർമ്മവും അവിടെ വിചാരം ചെയ്യുന്നു. എന്താണ് അധർമ്മം? ധർമ്മത്തെ വിചാരം ചെയ്യുന്ന ആളെന്തിന് അധർമ്മത്തെ വിചാരം ചെയ്യണം? അതിനെ ഒഴിവാക്കാൻ, പരിഹരിക്കാൻ. കാരണം ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ പറ്റും. അങ്ങനെ അനുഷ്ഠിക്കുന്നവൻ അധർമ്മം അനുഷ്ഠിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അധർമ്മത്തെ വ്യക്തമായി വിചാരം ചെയ്ത് ധരിച്ച് ഇത് ധർമ്മമല്ല എന്നറിയണം. എന്നാലേ അതിനെ പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? അധർമ്മത്തെ ധർമ്മമാണെന്ന് സംശയിച്ച് അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ അധർമ്മം ധർമ്മമാണെന്ന് നിശ്ചയിച്ചിട്ട് ഭ്രാന്തി കൊണ്ട് അനുഷ്ഠിക്കാം. അപ്പൊ ധർമ്മം അനുഷ്ഠിക്കുന്നത് പോലെ ഒരു കാരണവശാലും ഒരു വിവേകി അധർമ്മത്തെ അനുഷ്ഠിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അധർമ്മത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അധർമ്മ ജിജ്ഞാസ കൂടി അന്തർഭവിച്ചിരിക്കുന്നതാണ്. അധർമ്മോപി ഹിംസാദി, ഹിംസ തുടങ്ങിയതാണ് അധർമ്മങ്ങൾ. സുരാപാനം, കളഞ്ച ഭക്ഷണം, ഹിംസ, ഇതെല്ലാം അധർമ്മങ്ങളാണ്. ഇതെല്ലാം എന്താണ്? പ്രതിഷേധ ചോദന ലക്ഷണത്വാ, പ്രതിഷേധ ചോദനകൾ, പ്രതിഷേധ വാക്യങ്ങൾ, അതാണ് അതിന്റെ ലക്ഷണം, പ്രമാണമായിരിക്കുന്നത്. അതുകൊണ്ട് ജിജ്ഞാസ്യത, അതും അറിവിന് വിഷയം, അറിയേണ്ടതാണ്. അതാണ് ധർമ്മ അധർമ്മ വിവേകം എന്ന് പറയുന്നത്. എന്ത് ചെയ്യേണ്ടതാണ് എന്ന് ഒരുവൻ അറിയുന്നതോടൊപ്പം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പറയുന്നു ഞാനത് അറിയാതെ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. എന്തുകൊണ്ട്? അറിയേണ്ടത് അവന്റെ കർത്തവ്യമാണ്. കർത്തവ്യമായിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല, അറിയാത്ത കുറ്റത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയാതെ അധർമ്മം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അധർമ്മത്തിന്റെ ഫലം, അതായത് പാപഫലം, അതിൽ നിന്ന് ഒരു തന്നെ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. കാരണം അതറിയാൻ അവൻ കടപ്പെട്ടവനാണ്. അധർമ്മത്തെ അറിയാൻ, പാപത്തെ അറിയാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാതെ ചെയ്ത തെറ്റിന് കുറ്റമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അറിയാതെ ചെയ്തു കഴിഞ്ഞാലും കുറ്റമുണ്ട്. തീയിൽ അറിഞ്ഞുകൊണ്ട് പിടിച്ചാലും അത് കൊള്ളും, അറിയാതെ പിടിച്ചു കഴിഞ്ഞാലും അത് കൊള്ളും. അറിയാതെ പിടിച്ചു അതുകൊണ്ട് തീ പൊള്ളിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അറിയാതെ ചെയ്തു കഴിഞ്ഞാലും ആ തെറ്റിന് ശിക്ഷയുണ്ട്, അതായത് ആ പാപത്തിന് ഫലം കൊടുക്കും എന്നത്. അപ്പൊ ബ്രഹ്മഹത്യ പാപമൊന്നും വിധിച്ചിരിക്കുന്നു. ബ്രഹ്മഹത്യ എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ കൊല്ലുക. അപ്പൊ അറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാലും പാപമുണ്ട്, അറിയാതെ വന്നു കഴിഞ്ഞാലും അവന് പാപമുണ്ട്. പാപത്തിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? അവൻ അറിയണം ബ്രഹ്മഹത്യ പാപമാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ബ്രാഹ്മണനെ കൊല്ലുന്നുകൊണ്ടുള്ള പാപം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അതറിയാതിരുന്നാണ് പിന്നെ കുറ്റം. അതിലൂടെ ശിക്ഷ കൂടുതലായിട്ട് കിട്ടും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവനേക്കാൾ കൂടുതൽ ശിക്ഷ എന്താണ്? അറിയാതെ ചെയ്യുന്നവനാണ്. കാരണം അറിയാതിരുന്ന ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റിനൂടെ ശിക്ഷ കിട്ടും. അതുകൂടെ ചേർത്ത് പിന്നെ ആ കുറ്റത്തിന്റെ ശിക്ഷയും രണ്ടും കൂടെ ചേർത്ത് നരകവാസം കൂടുതൽ കാലം നീണ്ടുപോകും. അതുകൊണ്ട് എന്തുകൊണ്ട്? താൻ അറിയാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാണ്ടതിനെ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആ തെറ്റ്, ആ തെറ്റിലൂടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ധർമ്മം എന്താണെന്ന് അറിയുമ്പോൾ അധർമ്മം എന്താണെന്നും അറിഞ്ഞിരിക്കണം. അധർമ്മത്തെയും മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അധർമ്മത്തെ മനസ്സിലാക്കുന്ന എന്തിനു അതിനെ ഒഴിവാക്കാൻ, ഹിംസയും മറ്റും. അതുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടും എന്ന് വിചാരിക്കരുത്. അത് അറിയാൻ കടപ്പെട്ടവരാണെങ്കിൽ അത് അറിഞ്ഞിരിക്കണം എന്നത് തെറ്റും. അതുകൊണ്ടാണ് എന്ത്? പാമരന്മാര്, മൃഗസമാനമായി ജീവിക്കുന്നവർക്ക് ധർമ്മമില്ല, അവർക്ക് അധർമ്മമില്ല. പുണ്യപാപ വിചാരം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ധർമ്മമില്ല, അധർമ്മമില്ല. അവന് ധർമ്മ വിചാരമില്ല, അധർമ്മ വിചാരമില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുണ്യം ഉണ്ടാകുന്ന, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പാപം ഉണ്ടാകുന്നില്ല. പിന്നെ അവന്റെ ജന്മം എന്ന് പറയുന്നത് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കുക എന്നുള്ളതേ. അജ്ഞന്മാര്, അതായത് അത്യന്തം പാമരന്മാരായിട്ടുള്ള ജനങ്ങൾ, പക്ഷി മൃഗാദികൾ, വൃക്ഷലതാദികൾക്കോടെയുള്ള ജന്മം എന്ന് പറയുന്നത് എന്താണ്? കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. കർമ്മം അനുഷ്ഠിച്ച് പുണ്യപാപങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ളതല്ല. എന്തുകൊണ്ട്? അവർക്കൊരിക്കലും ധർമ്മവിചാരം ഉണ്ടാകുന്നില്ല. ധർമ്മവിചാരം ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ അധർമ്മം വിചാരവും ഉണ്ടാകുന്നില്ല. അധർമ്മ വിചാരം ഉണ്ടാകത്തോണ്ട് തന്നെ ഇത് രണ്ടിന്റെയും ധർമ്മത്തിനോ അധർമ്മത്തിനോ അവർ പ്രവർത്തിക്കുന്നില്ല. സഹജമായ പ്രവർത്തികൾ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? സഹജമായ പ്രവർത്തികൾ. മനുഷ്യൻ നിഷേധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് ചെയ്യുന്നു. അപ്പൊ സഹജ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പുണ്യഭാവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്, അതല്ല കർമ്മഫലം അനുഭവിച്ച് തീരാൻ വേണ്ടിയിട്ടാണ്. അതേസമയം വിവേകിയായ മനുഷ്യൻ അങ്ങനെയല്ല. വിവേകിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതായത് ധർമ്മ ജിജ്ഞാസ, അതുകൊണ്ടാണ് ഈ അതിന്റെ എല്ലാ കാര്യത്തിനും രണ്ടു വശമുണ്ടല്ലോ. വേദത്തിൽ തന്നെ അധികാര വിചാരം, വേദം പഠിക്കുന്നതിന് ഇന്നത് അവന് അധികാരം ഇന്നതാണ്, പിന്നെ അങ്ങനെ രണ്ടും കൂടി പിന്നെ രണ്ടിനെയും വേറെ വേറെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ സാമൂഹികമായ അനീതി നമ്മൾ അതിൽ കാണുന്നുണ്ടെങ്കിലും ധാർമ്മികമായ അനീതി അവിടെ ഇല്ല. കാരണം എന്തുകൊണ്ട്? വേദം അധ്യയനം ചെയ്യുക, അതിൽ നിന്നും ധർമ്മ മാത്രമുണ്ടെന്ന് മനസ്സിലാക്കുക, അതിനൊക്കെ ഉള്ള ചില യോഗ്യതകൾ അധികാരിയുടെ വിശേഷങ്ങളായി പറയുന്നുണ്ട്. അപ്പൊ അത്തരം യോഗ്യതകൾ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, ശ്രദ്ധ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുള്ളവർ വേദം അധ്യയനം ചെയ്യുന്നു, ആ വേദത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുന്നു. അങ്ങനെ വേദ അർത്ഥ വിചാരം ചെയ്യുമ്പോൾ ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് മനസ്സിലാകും. ധർമ്മത്തിൽ നിന്ന് പുണ്യം സമ്പാദിക്കുന്നു, അധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പാപം ഉണ്ടാകുന്നു, അതിനനുസരിച്ച് കർമ്മത്തിന് ഫലമുണ്ടാകുന്നു, ജന്മങ്ങൾ ഉണ്ടാകുന്നു, അതെല്ലാം സംഭവിക്കുന്നു. അതേസമയം ഇതിൽ അധികാരിയല്ലാത്തവർ, അധികാരിയല്ലാത്തവർ എന്ന് പറയുന്നവര് ശുചിത്വം, ശ്രദ്ധ മുതലായ കാര്യങ്ങളില്ലാത്തവർ, അങ്ങനെ അല്ലാത്തവന് വേദം അധ്യയനം ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല, അവന് ധർമ്മ വിചാരം ഉണ്ടാകുന്നില്ല, കർമ്മ അകർമ്മ അനുഷ്ഠാനം ഉണ്ടാകുന്നില്ല, അവന് പുണ്യഭാവം ഉണ്ടാകുന്നില്ല, അതിന്റെ പേരിൽ ആ ജന്മത്തിൽ അവന് പുതിയ ജന്മവും ഉണ്ടാകുന്നില്ല എന്ന്. അത് എങ്ങനെയാണ്? അത് അത്യന്ത പാമരന്മാർ, അവർ ശാസ്ത്രത്തിന് വിഷയമല്ല എന്ന്. ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത് ഈ ശുചിത്വ ശ്രദ്ധാദി വിഷയങ്ങളുള്ളവരാണ് ഈ ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരു കാലത്ത് വേദം പഠിക്കാൻ പാടില്ല, ചിലർക്ക് പഠിക്കാം എന്നൊക്കെയുള്ള നിയമങ്ങൾ വന്നത്. ധർമ്മാനുഷ്ഠാനത്തിന് ചിലര് അധികാരികളാണ്, ചിലര് അധികാരികളല്ല എന്നുള്ള നിയമങ്ങൾ വന്നത് ആ വ്യക്തിയുടെ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നതിന്റെ പിന്നിലടാണ്. കാരണം അങ്ങനെയുള്ളവന് മാത്രമേ ഇതിന്റെ വിധി നിഷേധങ്ങൾ സഫലങ്ങളാകുന്നുള്ളൂ. ചിന്തിക്കാത്തവനും വിവേകമില്ലാത്തവനും വിധിയും നിഷേധമൊന്നും അല്ല. അപ്പൊ ബാലന്മാര്, അജ്ഞന്മാര്, ജ്ഞാനികൾ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവര്, ഈ നാല് കൂട്ടർക്കും മനുഷ്യരിൽ വിധി നിഷേധങ്ങളൊന്നും ബാധകമല്ല. ബാലന്മാരെന്ന് വെച്ചാൽ തിരിച്ചറിവ് വരാത്ത പ്രായത്തിലുള്ളവർ, അവർക്ക് സമമാണ് അജ്ഞന്മാരെന്ന് പറയുന്നു. അവര് ബാലന്മാർക്ക് സമം, അവർക്കും യാതൊരു തിരിച്ചറിവില്ല. പാമരരായ ജനങ്ങൾ, ശ്രദ്ധാശുചിത്വാദി യാതൊന്നും ഇല്ലാത്ത ജനങ്ങൾ, അവരെയൊക്കെയാണ് ഒരു കാലത്ത് ചണ്ടാളനെന്നും മറ്റും പറഞ്ഞിരുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു ശ്രദ്ധയോ വിശ്വാസമില്ല. സഹജമായി ജനിക്കുന്നു, ആഹാരം മയത്തിനാദികൾ ഇങ്ങനെ ജീവിക്കുന്നു, മൃഗങ്ങളെ പോലും മരിക്കുന്നു. അത്തരം ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് കൊണ്ട് രണ്ടാളെന്നോ അല്ലെങ്കിൽ ശൂദ്രനെന്നോ ഒക്കെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിച്ചിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വേദം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ ശിശുരോദര പരായണന്മാരായി ജീവിക്കുന്നവരാണ്. അവർക്ക് ധർമ്മവും അധർമ്മവും അവരുടെ ചിന്താ വിഷയമല്ല. പുണ്യഭാവങ്ങൾ അവർക്ക് നേടാനില്ല. അതിന്റെ പേരിൽ സ്വർഗ നരകങ്ങളൊന്നും ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള ധാരണകൾ അവർക്കില്ല. അപ്പൊ അവർക്ക് പിന്നെ വേദത്തിന്റെ ആവശ്യമില്ല, അവർ വേദത്തിന്റെ അധികാരിയല്ല എന്ന് അന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അവരെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമില്ല. അതുപോലെ ബാലന്മാര്, അവർക്കും ഇതൊന്നും ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയില്ല, കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാരുണ്ട്, അവർക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഏതോ കാരണവശാൽ അവരുടെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുന്നു. പിന്നെ വരുന്നത് തത്വജ്ഞാനികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമേയല്ല. അവർക്കും ധർമ്മാധർമ്മമില്ല, വിധി നിഷേധങ്ങളില്ല, പുണ്യഭാവങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ ഇത്രയും പേരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം പ്രമാണമല്ല, ശാസ്ത്രം അവരെ വിഷയമാക്കുന്നുമില്ല. ശാസ്ത്രത്തിന് ഇവരെ കൊണ്ടൊന്നും ജയിക്കാനില്ല, ശാസ്ത്രം ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഈ കൂട്ടത്തിൽ തുടങ്ങും. അങ്ങനെ അല്ലാതെ ഒരു മധ്യമ നിലയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അവർ ശാസ്ത്ര അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ശാസ്ത്ര പ്രമാണത്തോടുകൂടി ആയിരിക്കണം എന്നർത്ഥം. ശാസ്ത്രത്തെ നിഷേധിക്കാൻ നമുക്ക് യാതൊരു കാരണവശാലും വിവേകമുള്ള ഒരുവിനെ ഒരിക്കലും അതിനുള്ള അവകാശമേ ഇല്ല എന്നർത്ഥം. ശാസ്ത്രത്തെ നിഷേധിക്കുന്നത് ഈശ്വരനെ നിഷേധിക്കുന്നതിന് തുല്യമായ പാപമാണ് എന്നർത്ഥം. ശാസ്ത്രത്തെ അവഗണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ധർമാധർമ്മം എന്തെന്നറിയണം എന്നർത്ഥം. ധർമാധർമ്മം എന്തെന്നറിയാതെ എങ്ങനെ പ്രവർത്തിക്കും? തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാരി വ്യവസ്ഥിതവും. ഭഗവാൻ ഗീതയിൽ അർജുനോട് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രമാണ് നിനക്ക് പ്രമാണമായിരിക്കുന്നത്. കാര്യ അകാര്യ വ്യവസ്ഥിതവും, എന്താണ് കാര്യം ചെയ്യേണ്ടത്, എന്താണ് അകാര്യം ചെയ്യാൻ പാടില്ലാത്തത് എന്നറിയണമെങ്കിൽ ശാസ്ത്രമാണ് പ്രമാണം. അപ്പൊ ശാസ്ത്രത്തെ സ്വീകരിക്കണം. ആ ശാസ്ത്രത്തിന് കാലോചിതമായ വ്യാഖ്യാനങ്ങളും മറ്റും വേണം, അത് വേറെ കാര്യം. പക്ഷെ ശാസ്ത്രത്തെ അടിസ്ഥാനപരമായി സ്വീകരിച്ചേ പറ്റും. അതുകൊണ്ട് ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും താൻ എവിടെയാ ഏത് വഴിക്ക് അങ്ങിയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് താൻ ചെയ്യേണ്ടത്, എന്താണ് താൻ ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ അറിയുന്നതിന് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ അവശ്യം അധ്യയനം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവൻ ഉൾപ്പെടുന്നത് ഒന്നുകിൽ ഈ തലയ്ക്ക് സുഖമില്ലാത്തവരുടെയോ അല്ലെങ്കിൽ ഈ അന്ധന്മാരുടെയോ പാമരന്മാരുടെയോ അവസ്ഥയിലായിരിക്കും. ഒരിക്കലും ഞാൻ ഈ അവസ്ഥ എത്തത്തില്ല എന്നാണ്. അതിന് മാർഗനിർദ്ദേശം ചെയ്യുന്നത് ശാസ്ത്രത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അസാധ്യമല്ലാണ് എന്നാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് വിധിയെ പരിശോധിക്കുമ്പോൾ നിഷേധത്തെയും പരിശോധിക്കുന്നു, ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അധർമ്മത്തെയും ചിന്തിക്കുന്നു. ഇത് അദ്വൈതിയും സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിലൊന്നും അദ്വൈതിയും പൂർവ്വമീമാംസകരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അതാണ് പറയുന്നത് വ്യവഹാരേ പാഠമയം എന്ന് പറയുന്നതാണ്. അദ്വൈതത്തിലും മറ്റു കാര്യങ്ങളിലും വ്യവഹാരികമായ കാര്യങ്ങളിലെല്ലാം മീമാംസകരുടെ മതമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ധർമ്മ അധർമ്മ വിഷയങ്ങളിലല്ല. അത് ഈ ആശയ വ്യത്യാസമനുസരിച്ചേ ഉള്ളൂ. കർമ്മം കൊണ്ട് മോക്ഷം നേരിട്ട് കിട്ടുന്നില്ല. ഇത്തരം ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വരൂപം, ജീവാത്മ പരമാത്മ ഏകത്വം, മോക്ഷത്തിന്റെ സാധന, മോക്ഷഫലം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പൂർവ്വമീമാംസകരെ അദ്വൈതി അതുപോലെ തന്നെ പിന്തുടരുന്നത്. രണ്ടുപേരും തമ്മിൽ വ്യാപാരികമായ കാര്യങ്ങളിലെല്ലാം ആത്മതത്വം ഒഴികെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ മീമാംസകരുടെ രീതിയാണ്, അവരെയാണ് പിന്തുടരുന്നത്. വ്യവഹാര പാഠനയം എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നയത്തെ സ്വീകരിച്ചതുകൊണ്ടാണ് ചാതുർവർണ്ണയം പോലെയുള്ള കാര്യങ്ങളിലും എല്ലാം ശ്രുതി സ്മൃതികളെയൊക്കെ അദ്വൈതികളും സ്വീകരിച്ചത്. അതിലെന്തെങ്കിലും വ്യാഖ്യാന ഭേദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയും സ്വീകരിച്ചതുകൊണ്ടാണ് അത് പിന്നീട് ഇന്ന് വിവാദ വിഷയമായി തീർന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ പ്രമാണം ഇതാണ്, ആ മീമാംസകരുടെ മതത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മീയ സാധകന്മാരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, വിധി നിഷേധങ്ങൾ അറിഞ്ഞിരിക്കണം, കാര്യാകാര്യങ്ങളെ. ഭഗവാൻ പറഞ്ഞതുപോലെ കാര്യാകാര്യങ്ങളെ അറിഞ്ഞ് ചെയ്യേണ്ടത് ഏത്, ചെയ്യാൻ പാടില്ലാത്ത ഏതാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, ധർമ്മ ജിജ്ഞാസ മാത്രമല്ല അധർമ്മ ജിജ്ഞാസയുണ്ട്. അധർമ്മോതി ഹിംസാവി പ്രതിഷേധ ചോദന ലക്ഷണത്വാ ജിജ്ഞാസ്യ പരിഹാരായ. അധർമ്മം എന്ന് പറയുന്ന ഹിംസാദികൾ പ്രതിഷേധ വാക്യമാണ് അതിന് പ്രമാണം. അതുകൊണ്ട് അതും അറിയണം, അറിയാൻ ആഗ്രഹിക്കുന്നു, എന്തിനു പരിഹരിക്കാൻ വേണ്ടി അനുഷ്ഠിക്കാൻ വേണ്ടി അല്ല എന്നത്. തയോഹോ ചോദനാ ലക്ഷണയോഹോ അർത്ഥ അനർത്ഥയോഹോ ധർമ്മ അധർമ്മയോഹോ ഫലേ പ്രത്യക്ഷേ സുഖ ദുഃഖേ ശരീര വാങ് മനോഭിർ ഏവ ഉപഭുജ്യമാനേ വിഷേന്ദ്രിയ സംയോഗജന്യേ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധേ. തയോഹോ ചോദനാ ലക്ഷണയോഹോ വാക്യമാണ് അതിന് പ്രമാണം, വേദവാക്യം അതാണ് പ്രമാണം. ഏതിന്, ധർമ്മത്തിനും അധർമ്മത്തിനും. അതിനെ വിശദീകരിക്കുന്നു, അർത്ഥ അനർത്ഥയോഹോ, ഒന്ന് അർത്ഥമാണ് മറ്റൊന്ന് അനർത്ഥമാണ്. ഏതാണ് അർത്ഥം, ധർമ്മ അധർമ്മയോഹോ, ധർമ്മമാണ് അർത്ഥം, അധർമ്മമാണ് അനർത്ഥം. ധർമ്മത്തിനും അധർമ്മത്തിനും അർത്ഥത്തിനും അനർത്ഥത്തിനും പ്രമാണമായിരിക്കുന്നത് ശ്രുതി വാക്യമാണ്. അതിന്റെ ഫലേ, അതിന്റെ ഫലം, ധർമാധർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്നത് എന്താണ്, പ്രത്യക്ഷേ ധർമ്മം, അതായത് കർമ്മത്തിന്റെ ഫലം എന്താണ്, ഇപ്പം നമ്മൾ ചർച്ചയിട്ടുള്ളതാണ്. കർമ്മത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ്, സുഖ ദുഃഖ, അടുത്ത് പറയും സുഖവും ദുഃഖവുമാണ് കർമ്മഫലം എന്ന് പറയുന്നത്. കർമ്മഫലം എന്ന് പറയുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കർമ്മത്തിന് മുഖ്യമായ ഫലം, ഏത് കർമ്മമായാലും ശരി, അത് ലൗകികമായാലും ശരി വൈദികമായാലും ശരി, ആ കർമ്മങ്ങളുടെ എല്ലാം മുഖ്യമായ ഫലം എന്ന് പറയുന്നത് രണ്ടാണ്, സുഖവും ദുഃഖവും. പുണ്യത്തിന്റെ ഫലം സുഖം, പാപത്തിന്റെ ഫലം ദുഃഖം. നമ്മൾ ഏതെങ്കിലും നിമിഷം സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണ്. ഏതെങ്കിലും സമയം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത പാപത്തിന്റെ ഫലമാണ്. സാഹചര്യങ്ങളെല്ലാം അതിന്റെ വെറും നിമിത്തങ്ങൾ മാത്രം. അതിനെ അഭിവ്യഞ്ജനങ്ങൾ എന്ന് പറയുന്ന കാരണങ്ങളെല്ലാം നിറ കാരണമല്ല എന്നറിയാം. എന്നുവെച്ചാൽ അതിനെ പ്രകടിപ്പിക്കുന്നതാണ് സാഹചര്യങ്ങളും മറ്റും. അതായത് വേറൊരാൾ വന്ന് നമ്മളെ ദേഹത്ത് അടിക്കുന്നു, അടിക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകും. അപ്പോ ഈ അടി എന്ന് പറയുന്നത് എന്താണ്, അത് അതിന്റെ അഭിവ്യഞ്ജകമാണ്. ഉള്ളിലിരുന്ന ദുഃഖത്തെ പ്രകടമാക്കുന്ന എന്നൊരു ദുഃഖമാണ്. ആ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്, പൂർവ കർമ്മത്തിന്റെ ഫലമാണ്. ഉള്ളിൽ വന്ന ആ ദുഃഖം പൂർവ്വ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഇപ്പൊ ദുഃഖത്തെ തരുന്നത്. അതിനൊരു നിമിത്തം വേണം പുറമേ നിന്ന്, ആ നിമിത്തമാണ് നമുക്ക് അടിയായിട്ട് കിട്ടിയത്. പക്ഷെ ആ ദുഃഖം എന്ന് പറയുന്നത് അന്യന്റെ കർമ്മത്തിന്റെ ഫലമല്ല. നമ്മളെന്താണ് പറയുന്നത്, അന്യൻ വന്ന് എന്റെ ദേഹത്തടിച്ചു, അപ്പൊ അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായി ഞാൻ ദുഃഖം അനുഭവിച്ചു എന്നാണ്. അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായാലും ദുഃഖം അനുഭവിക്കത്തില്ലാന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി അന്യന്റെ ഭാഗത്ത് നിന്നുണ്ടായി, അതാണ് ചെല്ലം പറയുന്നത്. അന്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തില്ല, എന്റെ പ്രവൃത്തി എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തുള്ളൂ. പക്ഷെ എന്റെ ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് ഒരു നിമിത്തം, കാരണം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതിന് സാക്ഷാത്തായിട്ടുള്ള കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്. ഉപാദാന കാരണങ്ങളുണ്ട്, നിമിത്ത കാരണങ്ങളുണ്ട്. അപ്പൊ സാക്ഷാതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്റെ തന്നെ കർമ്മമാണ്. ഞാൻ മുമ്പ് ചെയ്ത കർമ്മങ്ങളിൽ നിന്നും എന്റെ അന്ധകർമ്മത്തിലുണ്ടായ അദൃഷ്ടം, ആ അദൃഷ്ടത്തിൽ നിന്നും ഉണ്ടായതാണ് എന്റെ ഉള്ളിലുണ്ടായ ദുഃഖം. അതിന് ഈ തല്ലിയവൻ എന്ത് ചെയ്തു? ഒരു നിമിത്തമായി തീർന്നു. അപ്പൊ ആ ദുഃഖത്തെ പ്രകടമാക്കുക, ഉള്ളത് അതിനെ വിവ്യക്തമാക്കുക എന്ന് പറയും. അതിനുള്ള ജോലിയാണ് ഈ തല്ലിയവൻ ചെയ്തത്. അപ്പം വേറൊരാളിന്റെ തല്ലുകൊണ്ട് താൻ ദുഃഖിക്കുന്നു എന്ന് വെച്ചാൽ തന്റെ തന്നെ കർമ്മത്തിന്റെ ഫലം താൻ അനുഭവിക്കുന്നു എന്നേ ഉള്ളൂ. തന്റെ ദുഃഖത്തിന് അവനൊരു നിമിത്തമായി അവൻ അതിന് സാക്ഷാത്കാരണം അല്ല. നിമിത്തവും കാരണമാണ്, പക്ഷെ അത് നേരിട്ടുള്ള കാരണം അല്ല. അതുകൊണ്ട് ദുഃഖമില്ലാണ്ടാണ് അവനവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്നാണ്, വേറൊരാൾ നമ്മളെ നമസ്കരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പുകഴ്ത്തുന്നു, അപ്പോ ഉള്ളിൽ കേൾക്കുമ്പോൾ സുഖം തോന്നും. ഈ സുഖത്തിന് കാരണം മറ്റേയാളല്ല, തന്നെ പുകഴ്ത്തിയാളോ തന്നെ ബഹുമാനിച്ചയാളോ തന്നെ ആദരിച്ചയാളോ അല്ലെങ്കിൽ തനിക്ക് മറ്റ് സമ്മാനങ്ങൾ തന്നയാളോ തനിക്ക് ഭക്ഷണം തന്നയാളോ ഒന്നും തന്റെ സുഖത്തിന് സാക്ഷാത്കാരണമല്ല. തന്റെ അപ്പോ തന്റെ ഉള്ളിലുണ്ടായ സുഖത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? തന്റെ പൂർവ്വകം കർമ്മം, ആ കർമ്മത്തിൽ നിന്നുണ്ടായ അപൂർവം, അതാണ്. ഇനി ബാക്കി വന്നതൊക്കെ എന്താണ്? ബാക്കി ചുറ്റുപാടും വന്നിരിക്കുന്ന എല്ലാം നിമിത്തങ്ങളാണ്. അപ്പൊ ആ അദൃഷ്ടമില്ലെങ്കിൽ നിമിത്തം ഉണ്ടായാലും ശരി, നമുക്ക് സുഖം ഉണ്ടാകത്തില്ല, ദുഃഖം ഉണ്ടാകത്തില്ല എന്നാണ്. അദൃഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇത് അനുഭവിക്കുന്നില്ല. അതായത് നമ്മളൊരാളെ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സൽക്കരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ നമ്മുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട് വ്യാകുലപ്പെടുത്തുന്ന ഏതെങ്കിലും ചിന്ത ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഈ സുഖവും ഈ പുറമെയുള്ള പുകഴ്ത്തലും ബഹുമാനവും ആദരവും എല്ലാം നമുക്ക് അരോചകമായി തോന്നും. എന്തുകൊണ്ട്? ആ നിമിത്തം കൊണ്ടൊന്നും ഉള്ളിൽ സുഖത്തെ ഉണ്ടാക്കാൻ പര്യാപ്തമല്ല. നമ്മുടെ മനസ്സ് വ്യാകുലതയിലാണ്. മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട്, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ട്, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അസ്വസ്ഥരായിരിക്കുകയാണെങ്കിൽ ബാഹ്യമായി ആരെല്ലാം എന്തെല്ലാം നമ്മളെ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ സുഖം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഇതൊന്നും വാസ്തവത്തിൽ സുഖത്തിന്റെ കാരണങ്ങളല്ലാത്തതുകൊണ്ട്. സുഖത്തിന്റെ ഏതാണോ കാരണം അതവിടെ ഇല്ല എന്നറിയും. അപ്പോൾ നമ്മൾ വിഷാദമായിട്ട് തന്നെ ഇരിക്കും. അവിടെ ഇരിക്കുന്ന ദുഃഖത്തിന്റെ കാരണമാണ്. ആ ദുഃഖത്തിന്റെ കാരണം കൊണ്ടുള്ള ദുഃഖം ഉള്ളിലിരിക്കുകയാണ്. ബാഹ്യമായി വന്ന് സൂചിപ്പിച്ചാൽ നമുക്ക് സുഖം ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പൊ ഈ നിമിത്തങ്ങളും ഉള്ളിലുള്ള അദൃഷ്ടം കൂടെ ചേരുമ്പോൾ രണ്ടും കൂടി ചേർന്ന് സുഖത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയാം. ബാഹ്യമായ നിമിത്തങ്ങളും ഉള്ളിലിരിക്കുന്ന അദൃഷ്ടം. പക്ഷെ മുഖ്യ കാരണം എന്താണ്? അദൃഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു ധർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന ദുഃഖം അധർമ്മത്തിന്റെ ഫലം, ധർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന സുഖം അധർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന ദുഃഖം എന്നിവിടെ പറയും. ഇതാണ് അത് മുഖ്യഫലം. അതിന്റെ അവാന്തര ഫലം, അതായത് അപ്രധാനമായ ഫലങ്ങളായിട്ട് വരുന്നു ജന്മം, മറ്റു കാര്യങ്ങളെല്ലാം എന്നാണ്. ആ നമ്മുടെ കർമ്മത്തിന്റെ ഒരു ഫലം തന്നെയാണ് മറ്റൊന്നും നമ്മളെ തരുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ വന്ന് നമ്മളെ സ്തുതിക്കുന്നതും കർമ്മത്തിന്റെ ഫലം തന്നെ, പക്ഷെ അത് മുഖ്യഫലമല്ല. അങ്ങനെ ഒരു നിമിത്തം ഉണ്ടാകുന്നതിനും ഈ കർമ്മം കാരണമാണ്. പക്ഷെ അതിനെല്ലാം അവാന്തര ഫലങ്ങളെന്ന് പറയും. അത് ഏത് കർമ്മത്തിന് ഏത് ഫലം, അതെങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധിക്കൊരിക്കലും പിടികിട്ടുന്ന കാര്യമില്ല. ഗഹന കർമ്മണോ ഗതി, ആ കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നത് ഗഹനമാണ്. എന്നിട്ട് ഈശ്വരനെ മാത്രം അറിയാമെന്നുള്ള കാര്യമാണ്, മനുഷ്യന് അതറിയാൻ കഴിയത്തില്ല. എന്നാലും പ്രധാനമായ കാര്യം പറയുന്നു സ്വദുഃഖങ്ങളാണ് ധർമാധർമ്മങ്ങളുടെ ഫലം. അതെന്താണ്? പ്രത്യക്ഷമാണ്, സദാ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം, ഇത് സദാ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ശരീരമാങ് മനോഹിർ ഏവ ഉപപൂജ്യമാനേ. ശരീരം, വാക്ക്, മനസ്സ് ഇതെല്ലാം കൊണ്ട് ഇത് അനുഭവിക്കപ്പെടുന്നു. സുഖദുഃഖെ വിഭജനമായതുകൊണ്ടാണ് എല്ലായിടത്തും വിഭജനമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. ശരീരമാങ് മനോഹിർ, ശരീരം, വാക്ക്, മനസ്സ് എല്ലാം കൊണ്ടും ചെയ്യുന്നു, ഉപപൂജ്യമാനേ, അനുഭവിക്കപ്പെടുന്നു സദാ. അതിനെന്താണ്? വിഷയേന്ദ്രിയ സംയോഗ ജന്യേ. അതിനൊരു നിമിത്തമാണ് വിഷയവും ഇന്ദ്രിയവും തമ്മിലുള്ള സംയോഗം എന്ന് പറയുന്നത്. വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് സുഖം അതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ വിഷയേന്ദ്രിയ സംയോഗം ഇതിന്റെ ഒരു നിമിത്തമാണ്. ഒരാൾ വന്ന് സ്തുതിക്കുന്നു, സ്വാമി വലിയ യോഗ്യനാണ്, മഹാനാണ്, അറിവുള്ളവനാണ് എന്നാൽ സ്തുതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വിഷയം, ആ സ്തുതിയും ശ്രവണേന്ദ്രിയവും തമ്മിൽ സംയോഗം ഉണ്ടാകും. സംയോഗം ഉണ്ടാകുമ്പോൾ അതൊരു നിമിത്തമായി ഉടനെ ഉള്ളിൽ സന്തോഷം വരുന്നു. കൊള്ളാം, നല്ല കാര്യമാണ്. ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഉടനെ സന്തോഷം വരുന്നു. അപ്പം വിഷയേന്ദ്രിയ സംയോഗം, സ്തുതി എന്ന് പറയുന്ന വിഷയം, ശ്രവണേന്ദ്രിയം, അത് രണ്ടും തമ്മിലുള്ള സംബന്ധം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാവുന്നു? ആനന്ദം ഉണ്ടാവുന്നു. അപ്പൊ ഈ വിഷയേന്ദ്രിയ സംയോഗം എന്ന് പറയുന്നത് എന്താണ്? അതൊരു നിമിത്തമാണ്, അതിൽ നിന്നുണ്ടാവുന്നു, നിമിത്ത കാരണമാണ്. ഉള്ളിൽ അദൃഷ്ടം കൊണ്ട് സുഖം ഉണ്ടാവുന്നു. അതാണ് വിഷയേന്ദ്രിയ സംയോഗ ജന്യേ. വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് പ്രകടമാക്കപ്പെടുന്നത്, അഭിവ്യക്തമാക്കപ്പെടുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ഈ സുഖദുഃഖങ്ങൾ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധേ. ബ്രഹ്മാവ് തുടങ്ങി എന്നർത്ഥം. സ്ഥാവരങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന വൃക്ഷലതാദികൾ വരെ ഉള്ളതിൽ ഇത് പ്രസിദ്ധമാണ്, ലോകത്തിൽ പ്രസിദ്ധമാണെന്നർത്ഥം. ഇതെല്ലാം വൃക്ഷലതാദികൾ ബ്രഹ്മാവ് തുടങ്ങി ആവരണം എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്നു, ചലിക്കാൻ കഴിയാത്ത വൃക്ഷങ്ങളും മറ്റും. അതിൽ വരെ ഈ സുഖദുഃഖങ്ങൾ ഉണ്ട് എന്നുള്ളതായും പ്രസിദ്ധമാണ് എന്നർത്ഥം. ശാസ്ത്രത്തിലും ലോകത്തിലും പ്രസിദ്ധമാണ് എന്നർത്ഥം. സുഖദുഃഖങ്ങൾ ബ്രഹ്മാവ് തുടങ്ങി ഉണ്ടോ? ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെ ഉണ്ട്. ദേവന്മാരും പരമമായ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്കും ദുഃഖം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് അവർ ദേവലോകം വിട്ട് ഓടിപ്പോകും. അപ്പൊ അവിടെയും ദുഃഖലേശം അവർക്കും അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ്. അപ്പോ മനുഷ്യന്റെ കാര്യം പറയാനില്ല. അതിന് മനുഷ്യ ലോകം തുടങ്ങി മുകളിലോട്ട് പോകുന്നതോറും സുഖം കൂടിക്കൂടി വരുന്നു. ബ്രഹ്മലോകം വരെ സുഖത്തിന്റെ ആധിക്യമാണ് കാണുന്നത്. മനുഷ്യലോകം തുടങ്ങി താഴോട്ട് വരുമ്പോ അതല്ല സുതല രസാതല കലാതല പാതാളം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലോകങ്ങളൊക്കെ. ഈ ലോകങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? താഴോട്ട് താഴോട്ട് ചെല്ലുന്തോറും അവിടെ ദുഃഖം കൂടിക്കൂടി വരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മാദിഷു സ്ഥാപരാന്തരിക്ഷം. ഈ ലോകത്തിൽ വരുമ്പോ അവിടെ സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കുന്നു. ഇവിടെ സുഖവും ദുഃഖവും ഒരുപോലെ ഇരിക്കുന്നു എന്നർത്ഥം. ഒരുപോലെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇത് ഏകദേശം താരതമ്യമായിട്ടുണ്ട്. അവന് പറയുന്നത് പുണ്യപാപ സമ്മിശ്രമായിരിക്കുന്നു. ഈ പുണ്യപാപ ഏകദേശം തുല്യമായി വരുമ്പോൾ മനുഷ്യജന്മം കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മനുഷ്യത്വം അതാരഭ്യ ബ്രഹ്മാന്തേഷു ദേഹവസ്തു സുഖ താരതമ്യം അനുശ്രൂയതേ. ഇക്കാര്യം ശ്രുതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യത്വാദാരഭ്യ പറയുന്നു. ഒരു മനുഷ്യൻ ആശിഷ്ടോ ദൃഢിഷ്ഠോ ബലിഷ്ഠ എന്നെല്ലാം നമ്മൾ ശ്രുതി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നല്ല ഇച്ഛാശക്തിയുള്ളവൻ, ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല ബലമുള്ള ഒരാളാണ്. വേദമല്ല ശരിക്കും അധ്യയനം ചെയ്തിരിക്കുന്നു. രാജ്യമല്ല തന്റെ അധീനത്തിലാണ്. സുഖ ഉപഭോഗ സാധനങ്ങളെല്ലാം കൈവശമുണ്ട്. അതെല്ലാം അനുഭവിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. അങ്ങനെയുള്ള ഒരു യുവാവുമാണ്. അങ്ങനെയുള്ള ഒരു യുവാവിന് കിട്ടുന്നതിൽ നിന്നും നൂറരട്ടി ആനന്ദം മനുഷ്യ ഗന്ധർവന് കിട്ടും. അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ദേവഗന്ധർവന് കിട്ടും. അതിൽ നിന്നും നൂറരട്ടി ആനന്ദം പിതൃക്കൾക്ക് കിട്ടും. അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ആചാന ദേവന്മാർക്ക് കിട്ടും. അതിൽ നിന്നും നൂറരട്ടി ആനന്ദം കർമ്മദേവന്മാർക്ക് കിട്ടും. അതിൽ നിന്നും നൂറരട്ടി ആനന്ദം ദേവന്മാർക്ക് കിട്ടും. അതിന്റെ നൂറരട്ടി ആനന്ദം ദേവേന്ദ്രന് കിട്ടുന്നു. അതിന്റെ നൂറരട്ടി ആനന്ദം ബൃഹസ്പതിക്ക് കിട്ടുന്നു. അതിന്റെ നൂറരട്ടി ആനന്ദം പ്രജാപതിക്ക് കിട്ടുന്നു. ഇങ്ങനെയെല്ലാം ഉപനിഷത്തുകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതായത് സുഖത്തിന്റെ താരതമ്യം ഇത് പറയുന്നു. ഇങ്ങനെ സുഖം കൂടിക്കൂടി പോകുന്നു എന്നർത്ഥം. അപ്പോ ആ ദേവന്മാരൊക്കെ അനുഭവിക്കുന്ന എത്രയോ വലിയ ആനന്ദമാണ്. അതിനാണ് ഇവിടെ പറയുന്നത് മനുഷ്യത്വാദാരഭ്യ ബ്രഹ്മാന്തേഷു. മനുഷ്യൻ തുടങ്ങി ബ്രഹ്മം വരെ ഉള്ളിടത്ത്, ബ്രഹ്മമിന്റെ ബ്രഹ്മാവ് ദേഹവസ്തു ഇവർക്കെല്ലാം ദേഹമുണ്ട്. സുഖ താരതമ്യം അനുശ്രൂയതേ. സുഖ താരതമ്യം ശ്രുതികളിൽ പറയുന്നുണ്ട്. ഈ സുഖമൊന്നും പരമമായ സുഖമല്ല. മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖവും അത് പരമമായ സുഖമല്ല. ഇനി മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മാവിന്റെ സുഖം അനുഭവിച്ച്, എല്ലാ സുഖവും ആത്മാവിന്റെ സുഖമാണ്. ആത്മസുഖം അനുഭവിച്ചു കഴിഞ്ഞാലോ അതും പരിച്ഛിന്നമാണ്, പരിമിതമാണെന്ന് അർത്ഥം. എന്തുകൊണ്ട്? ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ സുഖത്തെ അനുഭവിക്കുമ്പോൾ അത് ഉപാധികളിലൂടെ അനുഭവിക്കാൻ പറ്റും. നമുക്ക് നിരുപാധികമായ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. നിരുപാധികമായി ഈ സുഖത്തെ അനുഭവിക്കണമെങ്കിൽ ശരീരം പോകണം എല്ലാ അർത്ഥത്തിൽ. എന്നാലേ നിർവാധികമായ അസുഖസ്ഥിതിയിൽ എത്താൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവിക്കുന്ന എത്ര വലിയ ആനന്ദമായാലും അത് സാധിച്ച് ഏറ്റക്കുറച്ചിലുള്ള ആനന്ദമാണ്. തടസ്സതോഹോ ധർമ്മസ്യ താരതമ്യം ഗമ്യതേ. സുഖത്തിൽ കാര്യത്തിൽ താരതമ്യം ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കാരണത്തിനും ഏറ്റക്കുറച്ചിലുണ്ട് എന്നാണ്. കാര്യം എന്ന് പറയുന്നത് ഇവിടെ സുഖമാണ്. ആ സുഖത്തിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഇതിന് കാരണമായിരിക്കുന്ന ആ പുണ്യത്തിലും വ്യത്യാസമുണ്ട്. ആ പുണ്യത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോ ശ്രേഷ്ഠകർമ്മം, അധമകർമ്മം, ശ്രേഷ്ഠതരമായ കർമ്മം, ശ്രേഷ്ഠകർമ്മമായ കർമ്മം, ഇങ്ങനെ കർമ്മങ്ങളിലും വ്യത്യാസമുണ്ടെന്നാണ്. തദസ്തത് ഹേതോഹോ ധർമ്മസ്യ താരതമ്യം ഗമ്യതി. പുണ്യത്തിൽ ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളിലും ഏറ്റക്കുറച്ചിലുണ്ട്. സുഖത്തിനും ഫലമായിരിക്കുന്ന സുഖത്തിനും ഏറ്റക്കുറച്ചിലുണ്ടെന്നത് ധർമ്മ താരതമ്യ അധികാരി താരതമ്യം. സുഖത്തിന് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ സുഖത്തിന് കാരണമായിരിക്കുന്ന പുണ്യത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്. അതിന് കാരണമായിരിക്കുന്ന കർമ്മത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്. ആ കർമ്മം ചെയ്യുന്ന അധികാരികളിലും ഉണ്ട് വ്യത്യാസം. അധികാരികളിലും താരതമ്യം ഉണ്ടെന്നറിയാം. എല്ലാ കർമ്മങ്ങളും എല്ലാവർക്കും ചെയ്യാൻ വിധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം വ്യക്തിയിൽ തന്നെ വ്യത്യാസമുണ്ട്. വ്യക്തി തന്നെ ഏകരൂപത്തിലുള്ള ഇരിക്കുന്ന വ്യക്തികളുടെ ശ്രദ്ധ ശുചിത്വാധികാരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശേഷിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ വ്യക്തിയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അധികാരിയിലും വ്യത്യാസം വരുന്നു. എല്ലാവരും എല്ലാത്തിനും അധികാരികളല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ജന്മം കൊണ്ട് നിശ്ചയിക്കപ്പെടുമ്പോഴാണ് അവിടെ വിവാദം ഉണ്ടാകുന്നത്. അവരുടെ യോഗ്യതയനുസരിച്ച് അധികാരിയെ നിശ്ചയിക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം വരാൻ വഴിയില്ല. തുടർന്ന് പറയുന്നുകൊണ്ടാണ് ധർമ്മ താരതമ്യം അധികാരി താരതമ്യം. ധർമ്മത്തിൽ താരതമ്യം ഉണ്ടെങ്കിൽ അധികാരികളിലും താരതമ്യമുണ്ട്. പ്രസിദ്ധം ച അർത്ഥിത്വ സാമർത്ഥ്യ

എന്നെല്ലാം പറയുമ്പോ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗമോ യാഗമോ ഒന്നും ഒരു വിഷയമേ അല്ല, ചിന്തയ്ക്ക് വിഷയമേ അല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗം എന്ന് കേൾക്കുമ്പോൾ അതെല്ലാം ഒരു കൃത്രിമമായിട്ട് തോന്നും. എന്തുകൊണ്ട്? അയാൾ അർത്ഥിയല്ല, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവന്. അതുകൊണ്ട് അയാൾ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ ആ യാഗത്തിന് അധികാരിയും അല്ല. അതുപോലെ പുത്രൻ വേണം, അതിനു വേണ്ടിയിട്ട് ഒരാൾ യാഗം ചെയ്യും. അപ്പൊ അയാൾ പുത്ര കാമനെ ഉള്ളവനാണ്, ആ യാഗം ചെയ്യാൻ അധികാരി. അല്ലാത്തവന് യാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ചക്രവർത്തി പദം ഒരാൾ ആഗ്രഹിക്കുന്നു. അപ്പോ അതിന് അത് അയാളുടെ ഒരു ആഗ്രഹമാണ് ചക്രവർത്തി പദം. അതിനു വേണ്ടിയിട്ടുള്ള യാഗമുണ്ട്. മഴ പെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നു. അപ്പോ അത് അയാളുടെ ആഗ്രഹമാണ്. അപ്പോ അയാൾ അതിന് അധികാരിയായിരിക്കും. പക്ഷെ കാമന മാത്രം പോലെ അധികാരിയുടെ വിശേഷണമായിട്ട് അടുത്ത് പറയുന്നു സാമർത്ഥ്യം. അത് ചെയ്യുന്നതിനുള്ള സാമർത്ഥ്യവും വേണം. രാജസൂയം പോലെയുള്ള യാഗങ്ങൾ വലിയ സമ്പത്ത് ആവശ്യമുള്ള യാഗമാണ്. അതിന് അതിന് ആഗ്രഹമുണ്ട്, എന്നാലും അത് ക്ഷത്രിയനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? അത്രയും സമ്പത്തൊക്കെ സമാഹരിക്കാൻ അവനെ പറ്റത്തുള്ളൂ, അല്ലാത്തവന് ആ യാഗം ചെയ്യാൻ പറ്റത്തില്ല. അത് സാമർഥ്യമാണ്. അതുപോലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിനും അവന് കാമനയും ശേഷിയും, ആഗ്രഹവും ശേഷിയും രണ്ടും വേണം. രണ്ടുമുള്ളവനെ ചെയ്യാൻ പറ്റും. എല്ലാ കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് നിയമം. ഒരു കർമ്മം ചെയ്യുന്നതിന് അവന് ആഗ്രഹവും ആ കർമ്മം ചെയ്യുന്ന അധികാരിയുടെ ശേഷിയും, ഇത് രണ്ടുകൊണ്ടാണ് അധികാരിയുടെ വിശേഷണങ്ങളാണ് അധികാരിയുടെ കർമ്മ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായി പരിഗണിക്കുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ഈ ആഗ്രഹങ്ങളും യോഗ്യതയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അധികാരിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവനെ സംബന്ധിച്ചായാലും അങ്ങനെ തന്നെ, അവനതിന് കാമനയുണ്ടായിരിക്കണം, അതിനവന് യോഗ്യതയും ഉണ്ടായിരിക്കണം. ആ യോഗ്യതയ്ക്കനുസരിച്ച് മോക്ഷത്തിന്റേതായ വിവിധ മാർഗങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്നു. മോക്ഷം കിട്ടുന്നത് അവന്റെ യോഗ്യത അനുസരിച്ച് അവൻ കാര്യങ്ങൾ ധരിക്കുന്നു, അതിനനുസരിച്ച് വിഭിന്ന മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കർമ്മത്തിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടിവിടെ പറയുന്നു, ആ അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അർത്ഥിത്വം സാമർഥ്യം തുടങ്ങിയത് കൊണ്ടാണ് അധികാരികളിൽ താരതമ്യം വരുന്നത്. അധികാരികളുടെ താരതമ്യം അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ വിഭിന്നമാകുന്നു. കർമ്മത്തിൽ വ്യത്യാസം വരുന്നു. കർമ്മത്തിൽ വ്യത്യാസം അനുസരിച്ച് പുണ്യത്തിൽ വ്യത്യാസം വരുന്നു. ആ പുണ്യത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് സുഖത്തിനും വ്യത്യാസം വരുന്നു എന്നാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവനും ഇവിടെ സുഖമായി ജീവിക്കുന്നത്, ആനന്ദിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം അവൻ സുഖം എന്ന് പറയുന്നത് അവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. പൂർവ്വകർമ്മം അത്രമാത്രം പുണ്യം അവൻ സഞ്ചയിച്ചിട്ടുണ്ട്. ആ പുണ്യം പുണ്യത്തിന്റെ ഫലമായ സുഖം അനുഭവിച്ചു തീരുന്നത് പോലെ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും അവൻ സുഖം തന്നെ അനുഭവിച്ചുകൊണ്ടേ. എന്തുകൊണ്ട്? ഈ ധർമ്മത്തിന്റെ അവന് ഏതോ ജന്മങ്ങൾ സഞ്ചയിച്ച പുണ്യം, ആ പുണ്യത്തിന്റെ ഫലമായി അവൻ സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ വർത്തമാന ജന്മത്തിൽ അവൻ എന്തെല്ലാം പാപം ചെയ്തു കഴിഞ്ഞാലും ശരി, ആ പുണ്യഫലത്തെ അവന് നശിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ ആ പുണ്യത്തിന്റെ ഫലമായി സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം സത്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ദുഃഖിക്കുന്നതായി കാണുന്നുണ്ട്. സത്കർമ്മമാണ് അവൻ നിരന്തരം അനുഷ്ഠിക്കുന്നു, പക്ഷെ അവന്റെ അനുഭവം ദുഃഖം, വ്യക്തിപരമായ അനുഭവം ദുഃഖം. എന്തുകൊണ്ട്? പൂർവ്വജന്മത്തിൽ ചെയ്ത ആ അധർമ്മം, അധർമ്മത്തിന്റെ ഫലമായ പാപം അത് അവനിരിക്കുന്നു. ആ പാപം ഫലം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ പാപത്തിന്റെ ഫലമായി അവൻ ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ആ ദുഃഖം എന്ന് പറയുന്നത് ആശ്രമത്തിൽ പോയാലും മാറത്തില്ല, സ്വാമിയെ കണ്ടാലും മാറത്തില്ല. എന്തുകൊണ്ടോ? ഈ പാപം ഇവൻ അനുഭവിച്ചു തന്നെ വരണം. അവിടെ ചെന്നാലും അവൻ അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ആശ്രമത്തിൽ ചെന്നാലും അസ്വസ്ഥമാവും. വേദാന്തം പഠിച്ചാലും അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. ഭജന ചെയ്താലും സാധന ചെയ്താലും എല്ലാം എന്തുകൊണ്ട്? പാപം പ്രബലമാണെങ്കിൽ. ഈ സാധനകൾ കൊണ്ടൊന്നും ഈ പാപത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ധർമ്മത്തിന് നാശം പറയുന്നുണ്ട്. പ്രായശ്ചിത്തം കൊണ്ടും മറ്റും നാശം പറയുന്നുണ്ട്. പറയുന്നുണ്ടെങ്കിലും പാപം പ്രബലമാണെങ്കിൽ എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്താലും ആ പാപത്തിന്റെ ഫലമായ ദുഃഖം അവനെവിടെ പോയാലും ശരി, അവൻ അനുഭവിച്ചു തന്നെ തീർന്നും അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നിമിത്തങ്ങൾ വരും. എന്നർത്ഥം ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാലും ശരി, പാപം ഒരുപാടുണ്ടെങ്കിൽ അവിടെ ദുഃഖിക്കാനുള്ള നിമിത്തം വരും. അടുത്ത് കൂടെ താമസിക്കുന്ന പോലും ചുരണ്ടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ട് ഇയാൾ എന്നെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ പാപം ഇവന്റെ ദുഃഖം അനുഭവിക്കണമെങ്കിൽ ഈ അടുത്ത ദിവസം വേണം വേണം ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വേണം. അപ്പോ അത് നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ അനുഭവമല്ലേ ഇതെല്ലാം. അപ്പൊ ഈ ദുഃഖം ഇങ്ങനെ സുഖവും അങ്ങനെ തന്നെ, അവനെ ശല്യപ്പെടുത്തുന്നില്ലെന്ന് പറയും. എന്തുകൊണ്ട്? അവനാ പാപമില്ല. അപ്പൊ ഈ നിമിത്തം വേണം ഇവനെ ഈ ദുഃഖം അനുഭവിപ്പിക്കണം. ഇത് ശാസ്ത്രത്തിൽ സമ്മതമായിട്ടുള്ള കാര്യമാണ്. ഈ താരതമ്യം ഉണ്ട് എന്നർത്ഥം.
അധികാരികളിലും താരതമ്യം ഉണ്ട്. അതുകൊണ്ട് ഒരാൾ സൽക്കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് അയാൾ പുണ്യം അനുഭവിക്കണം, സുഖം അനുഭവിക്കണം.

0: ദുഷ്കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് അയാൾ പാപം അനുഭവിക്കണമെന്നോ നിയമമില്ല. അത് ഈ ജന്മത്തിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. അത് തന്നെയാണ് കുറെ ജന്മങ്ങളുണ്ട് എന്ന് പറയുന്നതിന് ഒരു ഹേതുവും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് തഥാച അടുത്ത് വേറൊരു വിഷയം പറയാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? പുണ്യപാപങ്ങൾ കൊണ്ട് ഫലമായി ഉണ്ടാകുന്ന സുഖദുഃഖ അനുഭവം, ഇതാണ് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ ഫലമല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ ജ്ഞാനമൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്നാലും ഈ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അത് നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ്, അല്ല നമ്മൾ സമ്പാദിക്കുന്ന ജ്ഞാനത്തിന്റെ ഫലമല്ല. പക്ഷെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പുണ്യം കാരണമാണ്. പുണ്യമുള്ളവനെ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റും, അവന് പുണ്യം ഉണ്ടായിരിക്കും. വേദാന്തം ശ്രവിക്കുന്നതിന് പുണ്യം വേണം, പുണ്യമില്ലാത്തവന് ഇത് ശ്രവിക്കാൻ പറ്റത്തില്ല. അത് ഗ്രഹിച്ചാലും ഗ്രഹിച്ചില്ലെങ്കിൽ വേദം ശ്രവിക്കുന്നതിന് അതിന്റെ പുണ്യം ഉണ്ടാകാനേ പറ്റും, അല്ലാത്തവന് അത് ശ്രവിക്കാനുള്ള അവസരം ഉണ്ടാകത്തില്ല. ആ യോഗ്യത അനുസരിച്ച്, മറ്റു യോഗ്യത അനുസരിച്ച് അത് ഫലം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ആര് ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിക്കുന്നതിനും അർത്ഥമില്ല. കാരണം പുണ്യം ഉണ്ടെങ്കിൽ ആരും നിഷേധിച്ചു വെച്ചാൽ ശ്രവിക്കും, കാരണം ഇത് ശ്രവിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചു വെച്ചിട്ട് ശ്രവിക്കുന്നില്ല. എന്തുകൊണ്ട്? പുണ്യം ഉണ്ടെങ്കിൽ അത് ശ്രവിച്ചേ പറ്റും. കാരണം ഉണ്ടെങ്കിൽ അവശ്യം അതിന്റെ കാര്യം ഉണ്ടായേ തീരും. കാരണ സാമഗ്രികളെല്ലാം ഒത്തു ചേർന്ന് കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചതിന് തീർന്നുവെന്നാണ് നിയമം. പിന്നെ കാര്യത്തെ തടയാൻ പ്രബലമായ പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചതിന് തീരും. അപ്പൊ വേദം ശ്രവിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പുണ്യം ഉള്ളവനാണെങ്കിൽ അത് ശ്രവിച്ചതിന് തീരും, പുണ്യത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് പുണ്യഭാവങ്ങൾ അവശ്യം ഫലം കൊടുക്കുന്നതിന് ഒന്നിനും തടയാൻ പറ്റത്തില്ല. സത്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ, സത്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് പാപത്തെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ല, പ്രബലമായ പാപത്തെ. ദുർബലമായ പാപത്തെ നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുണ്യത്തെയും, ദുർബലമായ പുണ്യത്തെ ദുഷ്കർമ്മങ്ങൾ നശിപ്പിക്കും, പക്ഷെ പ്രബലമായ പുണ്യത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു ദുഷ്കർമ്മം ചെയ്യുന്നു, ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ആ ദുഷ്കർമ്മം കൊണ്ട് അയാളുടെ പുണ്യം നശിച്ചു പോകേണ്ടതല്ലേ, അയാൾ പിന്നെ ദുഃഖം അനുഭവിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളിലിരിക്കുന്ന പുണ്യം ദുർബലമാണെങ്കിൽ ഈ ദുഷ്കർമ്മം കൊണ്ട് നശിച്ചു പോകും, പക്ഷെ പുണ്യം പ്രബലമാണെങ്കിൽ അയാള് അത് നശിക്കത്തില്ല, ആ പുണ്യം ഫലം കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ പുണ്യമുള്ളവൻ എന്തുകൊണ്ട് പിന്നീട് ദുഷ്കർമ്മം ചെയ്യുന്നു? ആ പുണ്യം അയാളിരിക്കുന്നതുകൊണ്ട് അയാൾ പിന്നെ സത്കർമ്മം തന്നെ ചെയ്യേണ്ടതല്ലേ എന്ന് സംശയിക്കാം. വരുന്നു പുണ്യപാപങ്ങൾ കേവലമായിട്ടിരിക്കത്തില്ല, പുണ്യം ഇരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയിൽ പാപവും കാണും, ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ ഇരിക്കത്തില്ല. അപ്പൊ ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം അയാളെ കാണും, സുഖം അനുഭവിക്കുന്നതിനുള്ള പുണ്യമുണ്ട്. സമ്മിശ്രമായിട്ടാണ് മനുഷ്യജന്മം വരുന്നത്. മനുഷ്യജന്മത്തിൽ പുണ്യവും പുണ്യവും പാപവും കാരണമാണ്. അപ്പൊ ദുഷ്കർമ്മം ചെയ്യുന്നതിനുള്ള പാപം, പാപവാസന അയാൾ ഇരിക്കുന്നതുകൊണ്ട് അയാൾ ദുഷ്കർമ്മം ചെയ്യുന്നു. ആ ദുഷ്കർമ്മത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ദുഷ്കർമ്മം ചെയ്യുന്നു. അപ്പോ പുണ്യ വാസനകൾ ഇരിക്കുന്നതുകൊണ്ട് അയാൾ അതിന്റെ ഫലമായ സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? സിദ്ധാന്തി പറഞ്ഞു വരുന്നത് ഈ നിയമങ്ങളെല്ലാം ശരിയാണ്. വ്യാവഹാരിക തലത്തിൽ കർമ്മം, അതിന്റെ ഫലമായ സുഖദുഃഖം, ഇതെല്ലാം ഇതിനെ അദ്വൈതം സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടുള്ള ജന്മം, മരണം, പുനർജന്മം, ഇതെല്ലാം അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യങ്ങളെല്ലാം, അതിനെല്ലാം സമ്മതിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ അവസാന ഭാഗത്തിൽ മാത്രമേ ഇനി വ്യത്യാസം വരുന്നുള്ളൂ. ആ കാര്യം തുടർന്ന് ചർച്ച ചെയ്യും. ഒരു സ്മരണയോടുകൂടി നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Hello, my name. മംഗസ്മിതശിരവിമോക്ഷേ വാത്സല്യാമലക്ഷണീ സുമതരോ.

0: ಸೂತ್ರಭಾಷ್ಯವೃದೋ ಗುರುರೇದ ವಿಭಾಗ ಅವಿದ್ಯಾಧ್ಯಾರೋಪಿತುಃಖಿತ್ವಭ್ರಮಾಪೋಹಾರ್ಥತ್ವಾತ್ಮನಿ ಪ್ರಮೃತ ಸಂಖ್ಯ ಅಪೂರ್ಣ ಭ್ರಮ ಅಪೋಹವತ್ ಕಲ್ಪಿತ ದುಃಖ್ಯಾತ್ಮಾಭ್ಯುಮಾಚ ಅತ್ರ ವಾರ್ತಿಕಾನಿ ಪಂಚ. ಇದನ್ನು ಕಳೆದ ದಿವಸ നമ്മൾ വിശദീകരിച്ചത് ഇവിടെ വാർത്തകളുണ്ട്. വാർത്തകാരൻ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ഈ ദൃഷ്ടാന്തം. ദശമസ്തമസി എന്ന് പറയുന്ന നവസംഖ്യ മാത്രേക്ഷി ദശമോ വിഭ്രമാൻ യഥ നവേത്തി ദശമോസ്മീതി സൂക്ഷമാണോപി താന്നവ നവസംഖ്യ മാത്രേക്ഷി. നവസംഖ്യങ്ങൾ ഒമ്പത് എന്ന് എണ്ണുന്ന മാത്രേക്ഷി, അതുമാത്രം കാണുന്നവൻ, ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ സംഖ്യങ്ങൾ എണ്ണുന്ന സംഖ്യ എന്ന് പറയുന്നു. ആ ഒമ്പത് പേരെ മാത്രം കാണുന്നവൻ, തന്നെ കാണേണ്ടവനാണെങ്കിലും കാണുന്നുണ്ട്. മാത്രേക്ഷി ദശമ, ആരും സ്വയം ദശമൻ, താൻ തന്നെ എണ്ണുന്നവൻ തന്നെ. എന്തുകൊണ്ട് വിഭ്രമ? ആ സമയത്തുണ്ടായ സംഭ്രമം, നദി നീന്തിക്കടന്ന പെട്ടെന്നുണ്ടായ സംഭ്രമം, ആ സംഭ്രമം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒമ്പത് പേരെ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ താൻ തന്നെയാണ് ദശമൻ, താൻ തന്നെ കാണുന്നില്ല. യഥ, ഇതാണ് ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം. താൻ ആത്മസ്വരൂപമാണെങ്കിൽ അത് ജ്ഞാനസ്വരൂപമാണ്, പ്രകാശമാണ്, അറിവാണ്, സത്താണ്, ആനന്ദമാണെന്നെല്ലാം പറയും. അങ്ങനെ നീ എന്തുകൊണ്ട് താൻ തന്നെ അറിയുന്നില്ല? ഇവിടെയും അത് തന്നെ, ദശമനാണ്, അറിയേണ്ടവനാണ്. അപ്പോ ആ ചോദ്യത്തിന്റെ താല്പര്യം, സ്വയം അറിയേണ്ടവനാണെങ്കിൽ അറിയാതിരിക്കാൻ പാടില്ല, അറിഞ്ഞിരിക്കണം. അങ്ങനൊരു ധാരണയിൽ ആ ചോദ്യം വരുന്നു. ഒരു നല്ല വെളിച്ചത്തിലിരിക്കുന്ന ഒരു വസ്തു, അത് തന്റെ കൺമുമ്പിലിരിക്കുകയാണ്, താൻ കണ്ടു തന്നെ തീരണം. കാരണം അത് കാണുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും, കണ്ണുണ്ട്, വെളിച്ചമുണ്ട്, വസ്തു മുമ്പിലുണ്ട്. അതുപോലെ ഇത് സ്വസ്വരൂപമാണെന്ന് പറയുന്നു, ജ്ഞാനമാണെന്ന് പറയുന്നു, അറിവിന്റെ സ്വരൂപമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അറിയേണ്ടതാണല്ലോ, തന്നെ ദശമനെന്ന് അറിയേണ്ടതാണല്ലോ. അറിയേണ്ടത് അറിയാതിരിക്കുന്നതിന് എന്താ ന്യായം? അതിനൊരു ന്യായമേ ഉള്ളൂ. എന്താണ് വിഭ്രമം? ഒറ്റ കാരണം, പരമാർത്ഥത്തിൽ ദശമനായി തന്നെ അറിയേണ്ടതാണ്. പക്ഷെ വിഭ്രമ, അതിന് സമാനം, വിഭ്രമം കൊണ്ട് അങ്ങനെ സംഭവിക്കും. അറിയേണ്ടതിനെ അറിയാതിരിക്കാം. രജ്ജുവിനെ, രജ്ജു എന്ന് അറിയേണ്ടതാണ്, പക്ഷെ വിഭ്രമം കൊണ്ട് അതിനെ അറിയാതിരിക്കാം. അങ്ങനെ വന്നുണ്ടോ? നമ്മുടെ ജീവന്റെ നിത്യ അനുഭവത്തിൽ ഉള്ളതാണ് വിഭ്രമം. സർവത്ര അത് സംഭവിക്കാറുണ്ട്. മനസ്സുവിനെ അതായത് അറിയുക, ചിലപ്പോൾ ഭ്രമം കൊണ്ട് അറിയാതിരിക്കുക, അല്ലെങ്കിൽ മറ്റൊന്നാ അറിയുക. അതിനാണ് പ്രസിദ്ധമായ ദൃഷ്ടാന്തങ്ങൾ സ്ഥാനപുരുഷ ദൃഷ്ടാന്തം, രജ്ജസർപ്പ ദൃഷ്ടാന്തം എല്ലാം പറയുന്നത്. അങ്ങനൊരു വിഭ്രമം കൊണ്ട് താൻ തന്നെ അറിയേണ്ടതാണെങ്കിലും അറിയുന്നില്ല. അതിന് വേറെ ഒരു സമാധാനമുണ്ട്, അതിനുള്ള അനുഭവവും യുക്തിയും എല്ലാം തരുന്നു. എന്നാ വ്യക്തി ദശമോസ്മി, അതുകൊണ്ട് ആ വിഭ്രമം കൊണ്ട് അവൻ അറിയുന്നില്ല താൻ ദശമനാണെന്നും താൻ സച്ചിദാനന്ദ സ്വരൂപനാണെന്ന് സ്വയം അറിയുന്നില്ല. വിഭ്രമം കൊണ്ട് സ്വയം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ ഏത് രീതിയിൽ അറിയണമെന്നാണോ ഇവിടെ ശ്രുതി താല്പര്യപ്പെടുന്ന ആ രീതി. സ്വയം അറിയാന്ന് പറയുമ്പോൾ വിഷയജ്ഞാനം എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത്. സ്വയം അറിയുക, അറിയാതിരിക്കുക എന്നെല്ലാം പറയുമ്പോൾ അത് അദ്വൈതത്തിന്റെ പരിഭാഷയാണ്. ലൗകികമായ ശബ്ദാർത്ഥ ന്യായമനുസരിച്ച് അത് മനസ്സിലാക്കാൻ പാടില്ല. നമ്മളിപ്പോൾ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വസ്തുവിനെ അറിയുക, പക്ഷെ ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് അറിയുക എന്ന് പറയുമ്പോൾ ആ തരത്തിലല്ല. ഏത് തരത്തിലാണോ അതിനെ ഗ്രഹിക്കേണ്ടത് ആ തരത്തിൽ അറിയുന്നില്ല. സുയീക്ഷമാണോ വി താഴ്ന്നവ എന്ന് അറിവില്ലാത്തവനാണോ? അറിവ് അവന്റെ സ്വരൂപമായിരിക്കുന്നു, അവൻ സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് താഴ്ന്നവ. തന്റെ മുമ്പിൽ നിൽക്കുന്ന 9 പേരെയും വളരെ വ്യക്തമായി അറിയുന്നുണ്ടെങ്കിലും അതുപോലെ അറിയാൻ യോഗ്യനായിരിക്കുന്ന അറിയേണ്ടവനായ തന്നെ അറിയുന്നില്ല. അതാണ് സൂക്ഷ്മമാണ് അറിവിന് യാതൊരു തകരാറും. എന്താ അങ്ങനെ ഒരു ഭ്രമമുണ്ടെങ്കിൽ മറ്റുള്ളവരെന്തുകൊണ്ട് അറിയുന്നു? അതുകൊണ്ട് പറയുന്നത് സൂക്ഷ്മമാണ് തന്നെ വ്യക്തമായി മറ്റുള്ളവരെ വ്യക്തമായി ബോധിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ അറിയുന്നതിന് ഭ്രമം തടസ്സമുണ്ട്. പ്രപഞ്ചത്തെ അറിയുന്നതിന് ഇവിടെ ഭ്രമമുണ്ടെന്ന് പറയുമ്പോഴും പഞ്ചേന്ദ്രിയങ്ങളുടെയും ശബ്ദസ്പർശ രൂപരസാദി വിഷയങ്ങളെ അറിയുന്നുണ്ട്. ഭ്രമത്തിന് തടസ്സം അവിടെ ഭ്രമം സംഭവിക്കുന്നുണ്ട്. രൂപത്തെ രൂപമായും രസത്തെ രസമായും ഗന്ധത്തെ ഗന്ധമായും അറിയുന്നു. പക്ഷെ തന്നെ അറിയുന്നതിന് മാത്രം ഭ്രമം ആണ്. താൻ നവ ആ 9 പേരെ വ്യക്തമായി അറിയുന്നുണ്ടെങ്കിലും തന്നെ അറിയുന്നതിന് ഭ്രമം പരിഭ്രമുണ്ട്. അപ്പോൾ ആ പരിഭ്രമം അല്ലെങ്കിൽ ഇവിടെ ഭ്രമം എന്ന് പറയുന്നത് പാക്ഷികമാണ്. ഏത് വിഷയത്തെ സംബന്ധിച്ചാണോ ഭ്രമമുള്ളത് അവിടെ മാത്രമേ വിപരീത ജ്ഞാനമുണ്ടാകും, മറ്റൊരിടത്തും ഉണ്ടാകാറില്ല. സർവ വസ്തുക്കളെയും അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർവത്ര വിപരീത ജ്ഞാനമൊന്നുമില്ല. രജുവിൽ ഭ്രമജ്ഞാനം ഉണ്ടാകാം, മറ്റൊരിടത്തും അതുണ്ടാകണമെന്നില്ല. അതുപോലെ ഇവിടെ തന്നിൽ അടുത്ത നിമിഷം അത് മാറുന്നുണ്ട്. ദേശമോഹം ബോധം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ അത് സംഭവിക്കുന്നു. നിശേഷ അനാത്മദൃക് തദ്ദു നിർജ്ഞാത ആത്മതത്വത തത്വക നവേത്തി ഐകാത്മ്യം അസ്മീതി ഈക്ഷമാണോ അനാത്മന. ഇവിടെ ഈ രണ്ടനുഭവത്തെ കുറിച്ച് പറയുക. ഈ ജീവൻ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും രണ്ടനുഭവം, ഒന്ന് തന്നെ കുറിച്ചുള്ള, ഒന്ന് പ്രപഞ്ചത്തെ കുറിച്ചുള്ള. അങ്ങനെ പറയുന്നത് വീക്ഷമാണോ പ്യനാത്മന പറഞ്ഞു. വീക്ഷമാണോ പി തന്നവ 9 പേരെ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിന് കണ്ണിന് തകരാറൊന്നുമില്ല, ബുദ്ധിക്ക് തകരാറില്ല, തന്നെ കാണുന്നതിന് മാത്രം തകരാറ്. അതിന് ചോദിക്കുന്നു, ഇതെല്ലാം കാണുന്നു, അറിയുന്നു, അനുഭവിക്കുന്നു, എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നു, തന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞു. ഇനി അറിയുന്നതിനുള്ള ഈ സാമർഥ്യം ഇരിക്കെ തന്നെ എങ്ങനെ തന്നെ അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. വീക്ഷമാണോ പ്യനാത്മഹ, ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും ഒരു പോരായ്മയില്ല, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നവേതി ഐകാത്മ്യം അസ്മീതി, ഐകാത്മ്യം ബോധം ഉണ്ടാകുന്നില്ല, അതുണ്ടാവും. തന്നെ കുറിച്ചുള്ള അറിയെന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് അറിയുന്നുണ്ടല്ലോ, അറിവ് പോരാ, ഐകാത്മ്യബോധം അത് വേണം. തത്വമസിയിൽ നിന്ന് എന്ത് ബോധമാണോ ഉണ്ടാകേണ്ടത് ആ ബോധം ഉണ്ടാകുന്നു. ആ ബോധം ഉണ്ടാകാതെ തന്നെ അറിയുന്നതും അതാത്മജ്ഞാനമാണ്. മറ്റു വസ്തുക്കളെ അറിയുന്ന പോലെ വാസ്തവത്തിൽ താൻ ആരാണോ ആ തന്നെ അറിയുന്നില്ല. വാസ്തവത്തിൽ താൻ ദശമനാണ്, ദശമത്വേനെ തന്നെ അറിയുന്നില്ല. അതാണ് ഐകാത്മ്യം അസ്മീതി. എന്തുകൊണ്ട് നിശേഷം അനാത്മദൃക്, പൂർണമായും അനാത്മദൃക്കായിപ്പോയി. ഐകാത്മ്യബോധം വിട്ടുകഴിഞ്ഞാൽ, ഏകാത്മബോധം അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം അനാത്മബോധം. അതാണ് ആ നാനാത്വം. അതിനാണ് ഇവിടെ നവ എന്ന് പറഞ്ഞു, 9 പറഞ്ഞു. 9 പേരെയും കാണുന്നുണ്ട് വ്യക്തമായി സ്പഷ്ടമായി, ഒരു സംശയം കൂടാതെ. അങ്ങനെ സംഭവിക്കുന്നു, സംഭവിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷേ സംഭവിക്കുന്നു. അങ്ങനെ നിശേഷനാത്മത സർവവും തനിക്കന്യമായ സർവത്തെയും അറിയുന്നു. അവിടെ നിന്ന് ബുദ്ധിക്ക് യാതൊരു ഭ്രമവുമില്ല. അനാത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം അതാണ്. ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം സംഭവിക്കുന്നില്ല, അനാത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം സംഭവിക്കുന്നു. എങ്ങനെ വസ്തു എങ്ങനെയോ അതുപോലെ ജ്ഞാനം ഉണ്ടാകുന്നു, അതാണ് യഥാർത്ഥ ജ്ഞാനം. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ അറിയുന്നു. അതായത് ശബ്ദത്തെ ശബ്ദമായി അറിയുക, രൂപമായി അറിയാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് അനാത്മവിഷയമായ യഥാർത്ഥ ജ്ഞാനമാണ്. അതിവിടെയുണ്ട്, യഥാർത്ഥ ജ്ഞാനമുണ്ട്. അതാണ് അനുഭവത്തിൽ രണ്ടായി തിരിക്കുന്നത്, യഥാർത്ഥവും യഥാർത്ഥവും. അനാത്മജ്ഞാനത്തിൽ താൻ ഉൾപ്പെട്ടുപോയി, തന്നെ കുറിച്ച് ശരീരമായി മനസ്സായി അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാതമായി അറിയുന്നു. അതാണ് ആത്മ വസ്തുക്കളെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമാണ്. പക്ഷെ അതുപോലെ തന്നെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം, തന്നെക്കുറിച്ച് അറിയുന്നുള്ള യഥാർത്ഥമുണ്ട്. എന്തുകൊണ്ട്? ഈ ശരീര സംഘാതമായി തന്നെ അറിയുന്നു, ശരീര സംഘാതമായി തന്നെ അറിയുന്നു. നിശേഷ അനാത്മദൃക് തത്വ നിർജ്ഞാത ആത്മതത്വ, അവിടെ തന്നെ അറിയുന്നു, പക്ഷെ തന്നെ താത്വികമായി അറിയുന്നില്ല, യഥാർത്ഥമായി അറിയുന്നില്ല, തൻ്റെ വാസ്തവ സ്വരൂപ അജ്ഞാതമായിരിക്കുന്നു. അതുപോലെ ദേശമത്വനെ തന്നെ അറിയുന്നില്ല. എന്താ ഒമ്പത് പേര് എണ്ണുന്നയാൾ തന്നെ അറിയുന്നില്ല, തീർച്ചയായും അറിയുന്നുണ്ട്, തന്നെ അറിയുന്നില്ലെന്നല്ല പറയുന്നു. തന്നെ അറിഞ്ഞുകൊണ്ടാണ് എണ്ണുന്നവനായ തന്നെ അറിഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവരെയൊക്കെ അറിയുന്നത്. പക്ഷെ തന്നെ ദശമത്വനെ അറിയുന്നില്ല, അതാണ് അവിടുത്തെ തകരാറ്. അവിടെ അപ്പോൾ അറിയേണ്ടത് തന്നെ പത്താമത്വനായിട്ടാണ് അറിയേണ്ടത്, അല്ലാതെ തന്നെ അറിഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഇവിടെ തന്നെ സംബന്ധിച്ച് ഏകാത്മ്യജ്ഞാനം അതാണ് ഉണ്ടാവേണ്ടത്, ഏകാത്മതാ ബോധം അതാണ് ഉണ്ടാവേണ്ട, അങ്ങനെ ഉണ്ടാകുന്നില്ല. അനുനിർജ്ഞാത ആത്മതത്വത എന്ന് പറഞ്ഞു സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുന്നില്ല. മറ്റ് വിഷയങ്ങളെ യഥാർത്ഥമായി അറിയുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണോ അതുപോലെ അറിയുന്നില്ല, താനെങ്ങനെയാണോ അതുപോലെ അറിയുന്നില്ല. ഈ പറയുന്നതിന് വേണ്ടിയിട്ടാണ്, താൻ ആത്മാവാണെങ്കിൽ എന്തുകൊണ്ട് അത് അറിയുന്നില്ല, അതിന് സമാനം പറയുന്നു. അറിയണമെന്നില്ല, ആത്മാവല്ലാത്ത അനാത്മവസ്തുക്കളെ യഥാർത്ഥമായി അറിയാമെങ്കിൽ അതൊന്നും വാസ്തവത്തിൽ യഥാർത്ഥമല്ല. വാസ്തവത്തിൽ യഥാർത്ഥമല്ലാത്ത വസ്തുക്കളെ നമുക്ക് യഥാർത്ഥമായി അറിയാമെങ്കിൽ സാമാന്യ വ്യക്തിയാണ്. യഥാർത്ഥമായിരിക്കുന്നതിന് എന്തുകൊണ്ട് അങ്ങനെ അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. വിഭ്രമ ദശമോസീരി വാക്യോത് സംയജ്ഞാന അനനാർച്ചിഷ പൃഷ്ഠ ആത്മദശമാജ്ഞാനം ദശമോസ്മീരി വീക്ഷതെ. ദശമോസീരി വാക്യോത് ഒരാൾ പറയുന്നു, ആ വിഭ്രമത്തിനിടയിൽ ഒരാൾ ബോധിപ്പിക്കേണ്ടി വന്നു. ഇത് നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. പെട്ടെന്നൊരാൾ അവിടെ ബോധിപ്പിച്ചു, ദശമോസി ത്വം ദശമാസി, നീ ദശമനാണ്. അങ്ങനെ വാക്യുത്വ സമ്യജ്ഞാന അനന അർച്ചിഷ സമ്യജ്ഞാനാഗ്നി കൊണ്ട്, സമ്യജ്ഞാനാഗ്നിയുടെ പ്രകാശം കൊണ്ട്, അതാണ് സമ്യജ്ഞാന അനന അർച്ചിഷ, യഥാർത്ഥമായ ജ്ഞാനപ്രകാശം കൊണ്ട്. അതെന്താണ്? ദശമോസി തും ദശമാസി, നീ ദശമനാണ് എന്നുള്ള വാക്യത്തിൽ നിന്നും, അത് വാക്യം ഒന്ന് എന്തുകൊണ്ട് പറയുന്നു, ഇവിടെയും തത്വമസി എന്നുള്ള വാക്യം കൂടി ഇവിടെയും തന്നെ വിഭ്രമം കൊണ്ടറിയാതിരിക്കുകയാണ്. അത് വിഭ്രമമായതുകൊണ്ട് മാത്രമാണ് വാക്യം പ്രയോജനം ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അറിവ് പ്രയോജനം ചെയ്യത്തില്ല. വിശക്കുന്നു, നീ വിശപ്പില്ലാത്തവനാണെന്ന് ബോധിപ്പിച്ച വിശപ്പ് മാത്രമല്ല, വിശന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്തുകൊണ്ടാണ്? അത് കർമ്മം കൊണ്ട് മാറ്റേണ്ട കാര്യമാണ്, വിശപ്പിന് പരിഹാരമല്ല, കർമ്മം കൊണ്ടേ അത് മാറും. ഈ ശരീരത്തിൽ ആത്മബുദ്ധി ഉറച്ചിരിക്കുമ്പോൾ വിശപ്പൊരു ഭ്രാന്തിയല്ല, വിശപ്പ് യഥാർത്ഥമായ അനുഭവമാണ്. വീക്ഷ്യമാണോ പ്യനാത്മനാണ്, അനാത്മവസ്തുക്കളെ അതായിട്ട് ഗ്രഹിക്കുമ്പോൾ അത് യഥാർത്ഥ അനുഭവമാണ്. ശരീരബോധം ദൃഢമായിരിക്കുമ്പോൾ വിശപ്പും ദാഹവും എല്ലാം യഥാർത്ഥ അനുഭവങ്ങളാണ്. യഥാർത്ഥ അനുഭവത്തെ ഉപദേശം കൊണ്ട് മാറ്റാൻ ഒക്കത്തില്ല, അതിന് ക്രിയ തന്നെ വേണം, പ്രവൃത്തി ആവശ്യമാണ്. അന്നം കഴിക്കണം, അത് പചിക്കണം, അങ്ങനെ തൃപ്തിയും വിശപ്പ് മാറുന്നതെല്ലാം സംഭവിച്ചു. അത് അനാത്മബുദ്ധിയിൽ സംഭവിക്കുന്ന യഥാർത്ഥ ജ്ഞാനമായിരുന്നു. അവിടെയാണ് കർമ്മത്തിൻ്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കർമ്മം പ്രയോജനമില്ലെന്ന് പറയുന്നത്. ഇവിടെ കർമ്മം നിഷ്പ്രയോജനമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശരീരത്തിൽ ആത്മബോധം വന്നു, അതിനെ യഥാർത്ഥമായി അറിയുന്നു, ജീവനതിനെ യഥാർത്ഥമായി അറിയുന്നു. പക്ഷെ സ്വസ്വരൂപത്തിൽ വന്നിരിക്കുന്ന ഭ്രാന്തി, ആ ഭ്രാന്തിക്കാണ് ഇവിടെ പരിഹാരം തത്വമസി ഉപദേശിക്കുന്നത്. ഇവിടെ മൂലകാരണത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്, മൂലകാരണമായിരിക്കുന്ന ഭ്രാന്തിയെ നശിപ്പിക്കാനാണ്. അത് കേവലം ഭ്രാന്തി മാത്രമാണ്. ഇതങ്ങനെയല്ല, തൻ്റെ മുമ്പിലിരിക്കുന്ന ആ വസ്തുവിനെ ഈ വസ്തുവായി അറിയുന്നു, ഇത് ഭ്രാന്തിയാണോ? അല്ല, ഇത് വ്യാവഹാരികമായ ഒരു അനുഭവമാണ്. ഇതിനെ മറ്റൊന്നായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയായി. വസ്തുവത്തെ കണ്ടിട്ട് വസ്ത്രമാണെന്ന് തോന്നി, അത് ഭ്രാന്തിയായി. ഇതിനെ ഇങ്ങനെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് യഥാർത്ഥ അനുഭവമാണ്. ഇതിന് യഥാർത്ഥ അനുഭവം അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥ അനുഭവങ്ങളെ ഇല്ലാതായി. ശാസ്ത്രവും ഗുരുവും ഇതൊന്നും യഥാർത്ഥമല്ലതായി. അപ്പോൾ വ്യവഹാരത്തിൽ ഇതിനെയൊക്കെ യഥാർത്ഥമായിട്ട് യഥാർത്ഥ അനുഭവമായി സ്വീകരിച്ചുകൊണ്ടാണ് പറയാം. പരമാർത്ഥികമായി ഇതൊന്നും യഥാർത്ഥമല്ല. അത് വരട്ടെ, അവിടെ എത്തുന്നതിന് മുമ്പുള്ള കാര്യം. വ്യവഹാരത്തിന് ഇതന്നെ യഥാർത്ഥ അനുഭവമാണ്. ഇവിടെ ഉപദേശം ഫലം ചെയ്യത്തില്ല, ഇവിടെ കർമ്മമാണ് വേണ്ടത്, നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ മറ്റത് അങ്ങനെയല്ല, സ്വസ്വരൂപത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ്. ഉദാഹരണം, ദശമിൻ്റെ ഉദാഹരണം, 9 പേരെയും എണ്ണുന്നവൻ ഭ്രമമെന്ന് പറയുന്നത് തന്നിൽ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരിലില്ല. എന്തുകൊണ്ട്? മറ്റുള്ള 9 പേരെയും വ്യക്തമായി ധരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഭ്രമമില്ല. 9 എണ്ണിക്കഴിഞ്ഞു, പക്ഷെ തന്നിൽ മാത്രം ഭ്രമം. അതുപോലെ സ്വസ്വരൂപത്തിൽ ഇവിടെ ഭ്രമം വന്നു, അവിടെ ഉള്ളൂ ഭ്രമം. അവിടെ കർമ്മം കൊണ്ടൊന്നും ചെയ്യാനില്ല, പ്രവൃത്തിക്ക് അവിടെ സ്ഥാനമില്ല, അവിടെ ഉപദേശം മാത്രം. ഉപദേശത്തിന് എന്താ കഴിവ് വരുന്നത്? കാരണം ഉപദേശം ജ്ഞാനത്തെ ഉണ്ടാകുന്നു, അജ്ഞാനം ഭ്രമത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ആത്മനിഷ്ഠമായ ഭ്രമത്തെ ആത്മനിഷ്ഠമായ ജ്ഞാനം ഇല്ലാതാക്കുന്നു. അല്ലെങ്കിൽ എവിടെയാണോ ഭ്രമാനുഭവം ഉള്ളത്, തന്നിഷ്ടമായ ജ്ഞാനം, അതവിടെയുള്ള ഭ്രമത്തെ ഇല്ലാതാക്കും. രജ്ജുവിൽ സർപ്പഭ്രാന്തി ഉണ്ടായി, അവിടെ തന്നിഷ്ടമായ രജ്ജനിഷ്ഠമായ യഥാർത്ഥ ജ്ഞാനം അവിടെയുള്ള ഭ്രാന്തി ഇല്ലാതാക്കുന്നു. ആ ഭ്രാന്തി ഇല്ലാതാക്കുന്നതിന് ജ്ഞാനമല്ലാതെ മറ്റ് യാതൊരു ഉപായവുമില്ല. ഒരു കർമ്മങ്ങൾ കൊണ്ട്, കർമ്മങ്ങൾ ഏതൊക്കെയാണ്? ശാരീരികം, മാനസികം, മുഖ്യമായിട്ട് രണ്ടാണ്. വേണമെങ്കിൽ വാചികവും കൊടുക്കാം, വൈദികമായി. ഈ 3 കർമ്മങ്ങളും ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 3 തരത്തിലുള്ള കർമ്മങ്ങൾ, അത് വിഭ്രമത്തിൻ്റെ സ്വഭാവമാണ്. വിഭ്രമത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അവാസ്തവമാണ്, പരമാർത്ഥമാണ്. അവാസ്തവമായ ഒന്നിനെ രജ്ജുസർപ്പത്തിനെങ്ങനെയാ വടി കൊണ്ട് തല്ലിക്കൊല്ലുന്നു? സാധിക്കത്തില്ലല്ലോ. എവിടെയാണ് ആ ഭ്രമം സംഭവിക്കുന്നത്? കേവലം ബോധതലത്തിൽ. ആ ബോധതലത്തിൽ, അത് ബാഹ്യമായ ശരി ആന്തരികമായ ശരി, ബോധതലത്തിൽ, ജ്ഞാനത്തിൻ്റെ തലത്തിൽ സംഭവിക്കുന്ന ആ വിഭ്രമത്തിന് പ്രതിവിധി എന്ന് പറയുന്നത് ജ്ഞാനം തന്നെ, മറ്റൊന്നും ഇവിടെ പ്രതിവിധി. അതുകൊണ്ടിവിടെ ദശമ ഭ്രാന്തി, തന്നെ ദശമനായി അറിയാതിരിക്കുക എന്ന അവസ്ഥ, അതവിടെ മാറണമെങ്കിൽ അത് അവാസ്തവമായ ഒരു കാര്യമാണ്. ഭ്രാന്തി അവാസ്തവമാണ്, വാസ്തവമാണ്. വിളിച്ച് കൊണ്ട് ഇരുട്ടിനെ നശിപ്പിക്കുന്നത് പോലെ അവിടെ ജ്ഞാനം കൊണ്ടേ സാധ്യമാണ്. ആ ജ്ഞാനം എങ്ങനെ? ഉപദേശം കൊണ്ട്. അതിനുപദേശം കൂടിയത്, ഉപദേശമില്ലാതെ സാധ്യമുണ്ട്. അപ്പോൾ അവാസ്തവമായ ഭ്രാന്തിയെ ജ്ഞാനം മാറ്റുന്നു. ആ ജ്ഞാനമോ ആ ഭ്രാന്തി അപേക്ഷിച്ച് അതിനൊരു വാസ്തവികതയുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അതും അവാസ്തവം തന്നെ, അതും പരമാർത്ഥവും. പക്ഷെ ഭ്രാന്തി അപേക്ഷിച്ചതിന് അത് കേവലം ഭ്രാന്തി മാറ്റുന്നതിന് വേണ്ടി മാത്രം, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഉപയോഗമൊന്നുമില്ല. അതുകൊണ്ട് അതും അവാസ്തവം തന്നെ. ദശമസ് തോമസി എന്ന് ഉപദേശം കേട്ടു, ദശമോഹം, താൻ ദശമനാണെന്ന് ബോധ്യം വന്നു. ഉപദേശത്തിൻ്റെ ഫലം അങ്ങനെയാ വരുന്നു. ദശമസ് തോമസി എന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ ദശമോഹം എന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ത്വം അതിന് താനായി ഗ്രഹിക്കുന്നു. അതാണ് അനുഭവവും അനുവാദവും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ പറയുന്നു ദശമസ് തോമസി, അത് താൻ കേട്ട് ഗ്രഹിക്കുന്നു, താനത് ആവർത്തിക്കേണ്ട ദശമസ് തോമസി. കേവലം അനുവാദം, അത് തന്നെ സംബന്ധിച്ച് അത് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. പലപ്പോഴും ഉപദേശം വാക്യ താല്പര്യത്തെ നമ്മൾ ഗ്രഹിക്കുന്നത് കേവലം അനുവാദ രൂപത്തിലായിരിക്കും, അനുഭവ രൂപത്തിലായിരിക്കും. എന്നുവെച്ചാൽ ഏറ്റുപറച്ചിരുന്നുള്ള രൂപത്തിൽ ഒരാൾ പറയുന്ന ഏറ്റുപറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ദശമസ്തുമുസി എന്ന് പറയുന്ന വാക്യത്തെ 100 തവണ ആവർത്തിക്കുന്നിരിക്കട്ടെ, പറയുന്ന എന്താണെന്ന് മനസ്സിലാകുന്നു, പക്ഷെ തന്നെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് ദൂരെ നിന്നൊരാള് കൈ ചൂണ്ടി വിളിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ചുറ്റുപാടുമുള്ളവർ നോക്കുന്നു, അടുത്ത് നിൽക്കുന്ന ആളിനെയാണോ വിളിച്ചത്, മറ്റൊരാളിനെയാണോ വിളിച്ചത്. അവസാനം കൈയും കാലും ഒക്കെ എടുത്ത് ആംഗ്യം കാണിക്കുന്നു, ഇത് എന്നെയാണോ വിളിച്ചത്, ഉറപ്പിക്കുന്നു എന്നെ തന്നെയാണ്, എന്നെ തന്നെയാണ് വിളിച്ചതെന്ന് ഉറപ്പിക്കുന്നത് വരെ ആ വാക്യം അയാളെ സംബന്ധിച്ച് കേവലം അനുവാദമാണ്. കാരണം അത് അടുത്തവനെ സംബന്ധിക്കാവാം, മുന്നിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചാവാം, പിറകിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചാവാം, ആരെ സംബന്ധിച്ചും ആവാം. അവസാനം ബോധിക്കുന്നത് തന്നെ സംബന്ധിച്ചാണ്. അതുപോലെ ഇവിടെയും ദശമസ്തമസി കേൾക്കുന്നു, ദശമസ്തമസി യാതൊരു പ്രയോജനം ചെയ്തിട്ടില്ല. അവിടെ അത് ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നില്ല, ശബ്ദാർത്ഥം ഞാനോ ഉണ്ടായി, നീ ദശമനാണ്, നീ എന്നുള്ളതിന്റെ സ്ഥാനത്ത് അഹം എന്നുള്ള ഒന്നല്ല. അങ്ങനെ വരാതെയും ബോധമുണ്ടാകാം. തത്തയോട് പറയുന്നു, പക്ഷിയോട് ഒരു പേര് പറഞ്ഞാൽ അത് അത് ആവർത്തിക്കും, കേവലം അനുവാദമാണ്, യാന്ത്രികമായി അത് ആവർത്തിക്കുന്നു. ഇത് മറ്റെന്തെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത് ശരിയാണ്, പക്ഷെ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ അത് പോരാ. ഒരു ശ്ലോകം ഗുരു ചൊല്ലുന്നു, അല്ലെങ്കിൽ വേദം ശിഷ്യൻ ഏറ്റു ചൊല്ലുന്നു, എങ്ങനെയാണോ ചൊല്ലുന്നത് അതുപോലെ ചൊല്ലുന്നു, അത് അനുവാദം. പ്രഭാഷണം നമ്മൾ കേൾക്കുന്നു, കേട്ടിട്ട് അത് പ്രഭാഷണം നടത്തുന്നു, അനുവാദം, അതിനാവർത്തിക്കുന്നു, അത് പ്രയോജനം ചെയ്യുന്നില്ല. ഇപ്പൊ ദശമസ്തമസി എന്നൊരാൾ ഒന്ന് പറഞ്ഞു, ഉടനയാൾ അത് ഏറ്റുപറയുന്നു ദശമസ്തമസി, പക്ഷേ ത്വമഹം എന്ന് ഗ്രഹിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല, അങ്ങനെ എല്ലാവരെയും ഗ്രഹിക്കാം. തത്വമസിയിലും അങ്ങനെ അതിനെ ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നു, തത്വമസി തത്വമസി, അങ്ങനെ ഗ്രഹിക്കാത്തിടത്തോളം കാലം അത് പ്രയോജനം ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഭ്രാന്തി ആത്മനിഷ്ഠമാണ്, തന്നിലാണ്. ആ ഭ്രാന്തി യഥാർത്ഥമാണ്, വാസ്തവമല്ല. അതിനെ അതുപോലെയുള്ള ഒരു അറിവുകൊണ്ട് മാത്രമേ ഇല്ലാതാകത്തുള്ളൂ. അവന്റെ അനുഭവം എന്താണ്? ദശമോ മൃത, ദശമൻ മരിച്ചുപോയി. ഇവിടെ പറയുന്നത് ദശമസ്തുമസി, ദശമൻ നീയാണ്. അപ്പോൾ ദശമൻ മരിച്ചു എന്നുള്ള ആ ഭ്രാന്തമായ അനുഭവം അതില്ലാതാകുന്നു. ദശമനെ കാണാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, ദശമം മരിച്ചുപോയി, നഷ്ടപ്പെട്ടു, ഇല്ലാതായി. അത് ഭ്രാന്തമായ ഒരു അനുഭവം. ദശമനെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ദശമനെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ കേവലമായ അജ്ഞാനം, ദശമനെ അറിയുന്നു. ഇവിടെ അങ്ങനെയല്ല, അവൻ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു, ദശമനെ അറിയാത്തതുകൊണ്ട് മാത്രമല്ല, ദശമൻ മരിച്ചുപോയി എന്നിവിടെ തോന്നിയിട്ടാണ്, നഷ്ടപ്പെട്ടു, ദുഃഖത്തിലുണ്ട്. അതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അറിയാതിരുന്നു കഴിഞ്ഞാൽ അത് അജ്ഞാനം, അവിടെ മറ്റെന്തെങ്കിലും അറിവുകളുണ്ടായാൽ അത് ബ്രഹ്മജ്ഞാനം. ദശമൻ അറിഞ്ഞില്ല, അതാണ് തുടക്കം, അത് അജ്ഞാനം. ദശമൻ മരിച്ചു എന്ന് പറയുന്നത് പിന്നെ ഭ്രാന്തി, ബ്രഹ്മജ്ഞാനം. ഇവിടെ അങ്ങനെ തന്നെ സ്വസ്വരൂപത്തെ അറിയുന്നില്ല, അത് അജ്ഞാനം. സ്വസ്വരൂപത്തെ മറ്റു പലതായും അറിയുന്നു. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നത് സുഖിയായും ദുഃഖിയായും അറിയുന്നതിനെ കുറിച്ച്, സുഖിയും ദുഃഖിയുമായിട്ട് അറിയുന്നത് ഭ്രാന്തി. ഇതിന് മറ്റിതുപോലെ മറ്റൊരു ജ്ഞാനം അതുകൊണ്ട് സാധ്യമാകും. എന്താണ് ഐകാത്മ്യജ്ഞാനം? ഏകാത്മ്യജ്ഞാനം കൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത്? പരസ്യ അദുഃഖിത്വേ, പരൻ ദുഃഖിയല്ല, താൻ പരനാണ്. ഈ ജീവഭാവത്തിലാണ് സ്വദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത്, ഈ ഏകാത്മ്യജ്ഞാനം. ഇതുകൊണ്ട് താൻ ദുഃഖിയാണ് എന്നുള്ള അനുഭവം പോകുന്നു, അതിനെ ബാധിക്കുന്നു. ഇവിടെ കർമ്മത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ കർമ്മത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശാരീരികമോ മാനസികവുമായ കർമ്മങ്ങൾക്കൊന്നും ഇവിടെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ കർമ്മം നിഷ്പ്രയോജനമാണെന്ന് പറയുന്നത്. ജ്ഞാനം മാത്രമേ സാധ്യമാകും എന്ന് പറയുന്നത്. ഇത് ദശമസ്തമസി എന്നുള്ള വാക്യം ശ്രവിച്ച് അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും എന്നുള്ള കാര്യം പറയും. അങ്ങനെ കർമ്മണ, അവിടെ കർമ്മത്തിൽ നിന്ന് സാധ്യമല്ല എന്ന് പറയും. ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് അദ്വൈതം പറയുന്നു ജ്ഞാനം സാക്ഷാത്കാരണം മോക്ഷത്തിന് കർമ്മമല്ല. എന്നാൽ ഈ കർമ്മപ്രപഞ്ചം അതിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇനി മാനസികമായി ദശമസ്തുമസി എന്ന് ഉപദേശിച്ചു, ദശമോഹങ്ങൾ ജ്ഞാനമുണ്ടാകും, ഇത് കർമ്മമല്ലേ, മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയാണല്ലോ, അതും കർമ്മമായിക്കൂടെ, അതിനെയും കർമ്മമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജ്ഞാനം എന്ന് പറയുന്ന ഒന്നില്ലാതെ പോകും. ജ്ഞാനവും കർമ്മവും തമ്മിൽ ഭേദമില്ലാതെ വരും. ജ്ഞാനം മാനസിക വൃത്തിയാണ്, അതും മായാ കാര്യമാണ്, പക്ഷെ അത് കർമ്മമല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ധ്യാനമെന്ന് പറയുന്നത് കർമ്മമാണ്, മാനസിക കർമ്മം. ജ്ഞാനമെന്ന് പറയുന്നത് കർമ്മമാണ്. അതിന് പലതരത്തിലുള്ള വ്യത്യാസങ്ങളും പറയുന്നുണ്ട്. ജ്ഞാനം എന്തുകൊണ്ട് കർമ്മമാകുന്നില്ല? പ്രതിജ്ഞ തത്വമസി എന്ന് പറയുന്ന വാക്യാർത്ഥ ജ്ഞാനം, അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു വിഷയത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നത് ആ വിഷയവും മനസ്സുമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോഴാണ്. സാധാരണ പല കാര്യങ്ങളും വേണം അവിടെ, മനസ്സ് പ്രവർത്തിക്കണം, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം, ഒരുപാട് പ്രവൃത്തികൾ നടക്കുന്നു, അവിടെ കർമ്മങ്ങളുണ്ട്. എന്തിനു വേണ്ടി? ആ ജ്ഞാനത്തിൻ്റെ ഉത്പത്തിക്ക് വേണ്ടി. അതിന് കർമ്മത്തെ അംഗീകരിക്കുന്നു. മനസ്സിൻ്റെ പ്രവൃത്തി വേണ്ടേ? ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി വേണ്ടേ? വസ്തുവും മനസ്സും ഇന്ദ്രിയങ്ങളുമായിട്ട് പരസ്പര ബന്ധം വേണ്ടേ? അവിടെയാണ് ബാഹ്യമായ കർമ്മങ്ങളുടെ ആവശ്യം വരും, ആന്തരികമായ മാനസികമായ പ്രവൃത്തിയുടെ ആവശ്യം വരും. മനസ്സിന്ദ്രിയവുമായിട്ട് ബന്ധിക്കേണ്ടത് അതെല്ലാം കർമ്മങ്ങളാണ്. ജ്ഞാനം അങ്ങനെയല്ല. വസ്തു എങ്ങനെയോ അത് പ്രകാശിക്കുന്നു, വസ്തു എങ്ങനെയോ അത് അങ്ങനെ അനുഭവപ്പെടുന്നു. അതിന് ഏകമായ ഒരു രൂപമേ ഉള്ളൂ. അതിന് മുമ്പുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയല്ല, പല രൂപങ്ങളുണ്ട്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നാനാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് വസ്തു എങ്ങനെയോ അതിനനുസരിച്ചുള്ള ജ്ഞാനമാണ് ധ്യാനം. അത് മാനസിക ക്രിയയാണ്, ഉപാസന മാനസിക ക്രിയയാണ്. എന്തുകൊണ്ട്? അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നു, ഭാവനാരൂപത്തിന് മനസ്സ് പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുന്നവൻ അവിടെ ഉണ്ട്, കർത്താവ്. അവൻ മനസ്സിനെ പ്രവർത്തിപ്പിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി ആ വസ്തുവിനെ കുറിച്ചൊരു ജ്ഞാനം ഉണ്ടായെന്നിരിക്കട്ടെ. ആ ജ്ഞാനം ഒരു കേവല പ്രകാശം മാത്രമാണ്. അവിടെ എന്തിനു വേണ്ടിയാണോ അതുവരെ അതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, മനസ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് കർണങ്ങളുടെയോ പ്രവൃത്തികൾ, അതവിടെ പരിസമാപിക്കുന്നു. പ്രവൃത്തി തീർന്നാൽ പിന്നെ ശേഷിക്കുന്നു കേവലമായ പ്രകാശം. ആ പ്രകാശത്തിൽ ആത്മസാന്നിധ്യമുണ്ട്, അന്ധകരണത്തിൻ്റെ സാന്നിധ്യം. പക്ഷെ അതിൻ്റെ ഉത്പത്തിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ അവസാനിച്ചു. കാരണം പിന്നെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല, മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണും. എന്നിട്ട് ആ പുസ്തകത്തെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടാകുന്നു, ഇത് പുസ്തകമാണോ, ഇതൊരനുഭവം. ഈ അനുഭവത്തിൽ ആത്മചൈതന്യത്തിൻ്റെയും അന്ധകരണത്തിൻ്റെയും സാന്നിധ്യമുണ്ട്. പക്ഷെ ഈ അനുഭവം ഉണ്ടാകുന്നതുവരെയുള്ള മാനസികമായ പ്രവർത്തനങ്ങളിൽ അവിടെ നിലച്ചു. കാരണം അത് എന്തിനു വേണ്ടിയാണോ തയ്യാറായത് അത് സ്വപ്നമാണ്, അത് കേവലമായ പ്രകാശം. അവിടെ യത്നം എന്ന് പറയുന്നില്ല, അതുകൊണ്ടാണ് അതിന് കർമ്മമല്ല എന്ന് പറയുന്നത്. കർമ്മത്തിന് ഹൃതി കൃതി അല്ലെങ്കിൽ യത്നം ഹേതുവാണ്. അപ്പോൾ അതുവരെയുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രകാശം ഉണ്ടാകുന്നതുവരെയുള്ള അടുത്ത് ഇതുണ്ട്, യത്നമുണ്ട്, ഭാവനാരൂപത്തിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള മനസ്സിൻ്റെ പ്രവൃത്തിയിലുണ്ട്. ഇവിടെ കേവലമായ വസ്തുപ്രകാശം. ഏത് വിഷയ ജ്ഞാനത്തെ സംബന്ധിച്ചാലും ശരി, കേവലമായ വസ്തുപ്രകാശത്തെ അവിടെ, അതുകൊണ്ട് പറയുന്നു വസ്തുതന്ത്രം, അതാണ് ജ്ഞാനം. അതിനു മുമ്പ് ഈ യത്നം ആവശ്യമുണ്ട്, പുരുഷയത്നം. അതിൻ്റെ ഉത്പത്തി വരെ അതുണ്ടായിരുന്നു, അതിൻ്റെ ഉത്പത്തിയിൽ അതവിടെ അവസാനിച്ചതുണ്ട്. പുരുഷതന്ത്രമല്ല എന്ന് പറയുന്നു, വസ്തുതന്ത്രമാണ്. വസ്തു എങ്ങനെയാണെന്ന് പ്രകാശിക്കുന്നു, വെളിച്ചം പോലെ. വെളിച്ചം കൊണ്ടുവരുന്നതിന് ഒരുപാട് യത്നം ആവശ്യമാണ്. സ്വിച്ച് ഇടണം, അല്ലെങ്കിൽ എണ്ണ വേണം, തിരി വേണം, വിളക്ക് കൊടുക്കണമല്ല, അതൊക്കെയാണ്. പക്ഷെ വെളിച്ചത്തിന്റെ പ്രകാശം തമോ നിരാകരണം അവിടെ താൻ എന്താ പ്രവർത്തിച്ചത്? അതിന്റെ ഉത്പത്തി വരെയുള്ള ആ പ്രവർത്തനങ്ങൾ അവിടെ അവസാനിച്ചിരിക്കും. അവിടെ തനിക്കൊന്നും ചെയ്യാനില്ല. ഇനി പ്രകാശം എന്താ? അത് അതിന്റെ സ്വഭാവം എന്നേ പറയാൻ പറ്റൂ. ആ തന്റെ പ്രവൃത്തിയോ വാസ്തവത്തിൽ തന്റെ പ്രവൃത്തിയുടെ ഫലമോ അല്ല. തന്റെ പ്രവൃത്തി എല്ലാം എന്താണ്? അതിനെ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം. അതുവരെ ഉണ്ടായിരുന്നു, അത് ജ്വലിക്കുന്നതിന് ഒരു തന്റെ യത്നം അവിടെ ഉണ്ടായിരുന്നു. ആ ജ്വലിച്ച ആ നിമിഷം തന്റെ പ്രവൃത്തി അവിടെ അവസാനിച്ചു. താൻ അതിനെ ജ്വലിപ്പിച്ചത് കൊണ്ടല്ലേ ഇരുള് പോയതെന്ന് പറഞ്ഞോ? അല്ല, അത് പ്രകാശിച്ചുകൊണ്ടായിരുന്നു പോയത്. അതിന്റെ സ്വഭാവമാണ് ഇരുളിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. പ്രകാശം എവിടെ ആരംഭിച്ചോ അവിടെ തന്റെ കർമ്മം അവസാനിച്ചു. അത് വസ്തുതന്ത്രം. അത് ആ വസ്തുവിനധീനമാണ്. ദീപം എന്ന് പറയുന്ന വസ്തുവിനധീനമാണ് ആ ഇരുളിന്റെ നാശം. അതുകൊണ്ട് കർമ്മവും ജ്ഞാനവും ഇത്തരത്തിൽ വേർതിരിക്കുന്നു.
1: Om Namah Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.

ദേവാവശ്യന്തമസംഹൃതത്യ പൂർണഗ്രസ്വതാം സമുപോദൃഷ്ടന്തമജുഭോ ഏനാർദ്ധമാസോർഗമമാരംഭത സത്മാർദ്ധമാസേ ദേവാഗിജ്യന്തെ പിതരോപശ്യന്തമസംഹൃതത്യ പൂർണഗ്രസ്വതാം സമുപോദൃഷ്ടന്തമജുഭോ ഏനമാർദ്ധ്യോർഗമമാരംഭത മനുഷ്യാവശ്യന്തമനുഭരച്ചൂർണഗ്രസ്വധാമുപോദരക്ഷന്തമജുഭോണോർജമവാരംഭര തദ്മാജിർമോ മനുഷ്യേഭ്യമുപക്രിയത്തെ താദശ്ചാരിഞ്ച പശവോപശ്യന്തമനുഭരച്ച